26 സെപ്റ്റംബർ 12 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:40. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഈ സുപ്രഭാതത്തിൽ നമുക്ക് പൊതുവെ മനുഷ്യഗുണത്തെ ഒന്ന് പ്രതിപാദിക്കാം. ഗുണങ്ങളെ അറിയുവാൻ കഴിവുള്ളവരുടെ അടുത്തേ ഗുണങ്ങൾ ഗുണങ്ങളാകുന്നുള്ളൂ. ഗുണമില്ലാത്തവരുടെ അടുക്കലെത്തുന്ന ഗുണങ്ങളും ദോഷങ്ങളായി ഭവിക്കും. ജലം ജീവികൾക്ക് അത്യന്താപേക്ഷിതമാണെങ്കിലും അത് നദിയിലോ കുളത്തിലോ കിണറ്റിലോ ആണെങ്കിൽ കുടിക്കുവാൻ കഴിയും. എന്നാൽ അത് സമുദ്രത്തോട് ചേർന്നാൽ കുടിക്കുവാനാകില്ല. സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും ഗുണങ്ങൾ അപ്രകാരമാണ്. സജ്ജനങ്ങളുടെ വായിലൂടെ വരുന്ന ദോഷങ്ങൾ പോലും സദ്ഗുണങ്ങളായി ഭവിക്കും. ദുർജനങ്ങളുടെ വായിൽ സദ്ഗുണങ്ങളും ദോഷങ്ങളായിത്തീരും. ഇത് ലോകത്തിൽ തന്നെ ആശ്ചര്യകരമായ ഒരു സംഗതിയാണ്. അതിനുദാഹരണം പ്രകൃതി തന്നെ സുവ്യക്തമാക്കി തരുന്നുണ്ട്. എങ്ങനെയെന്നാൽ മേഘം ഉപ്പുവെള്ളത്തെ സ്വാംശീകരിച്ചിട്ട് മധുരമയമായ ജീവജലത്തെ നമുക്ക് വർഷിച്ചു തരുന്നു. അരയ്ക്കുംതോറും ചന്ദനത്തിൻ്റെ സുഗന്ധം കൂടിക്കൊണ്ടേയിരിക്കും. ചെറുതായി നുറുക്കിയ കരിമ്പിൻ തണ്ടിന് മാധുര്യം വർദ്ധിച്ചുകൊണ്ടുമിരിക്കും. അഗ്നിയിലിട്ടുരുക്കും തോറും സ്വർണത്തിന് നിറപ്പകിട്ടും മൂല്യവും ഏറും. അതേപോലെ തന്നെയാണ് സജ്ജനങ്ങളുടെ അവസ്ഥയും. അവർ ആജീവനാന്തം സദ്ഗുണസമ്പന്നർ തന്നെയായിരിക്കും. പ്രാണാവസാന കാലത്തു പോലും സജ്ജനങ്ങളുടെ സ്വഭാവഗുണത്തിന് ഒരു വ്യത്യാസവും വരികയില്ല. ഗുണമുള്ള വസ്തുക്കളോടുള്ള നിരന്തര സമ്പർക്കം മൂലം ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന വസ്തു പോലും ഗുണവും പ്രാധാന്യമുള്ളതായി മാറും. അതിനുദാഹരണമാണ് ഒരു ചരട് അഥവാ ഒരു വള്ളി. കറുത്തതോ വെളുത്തതോ ഏതുമാകട്ടെ, അതുപയോഗിച്ച് കെട്ടുന്ന പൂമാലയുടെ ഗന്ധം ആ ചരടിനെയും പ്രിയപ്പെട്ടതാക്കി മാറ്റും. പുഷ്പമാല ഭഗവാന്റെ വിഗ്രഹത്തെ ചാർത്തുമ്പോഴും തലയിൽ ചൂടുമ്പോഴും ഈ ചരടിനെയും അണിയുകയാണ് ചെയ്യുന്നത്. സജ്ജനങ്ങളോട് ചേർന്നിരിക്കുന്നവരുടെയും സജ്ജനങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെടുന്നവരുടെയും അവസ്ഥയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. സജ്ജനങ്ങൾ കഴിയുന്നത് ദൂരദേശത്തെവിടെയാണെങ്കിൽ പോലും അവരിലുള്ള സദ്ഗുണങ്ങൾ അവരുടെ ദൂതന്മാരായി തീർന്ന് ആ നല്ല ഗുണങ്ങളെ എല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനുദാഹരണമാണ് കൈതപ്പൂ. കൈതപ്പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നതൊന്നുകൊണ്ട് മാത്രമാണ് ദൂരെ നിന്നുപോലും വണ്ടുകൾ കൈതപ്പൂവിലേക്ക് വന്നു ചേരുന്നത്. സൗന്ദര്യവും സൗരഭ്യവും ഒത്തുചേർന്നിരിക്കുന്ന പുഷ്പത്തിലും ചെറിയ ചെറിയ പ്രാണികൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്രകാരം പുഷ്പത്തിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ആ കീടത്തിനും പൂവിനെ അണിയുന്നവരുടെ ശിരസിലും എന്തിന് ഭഗവാന്റെ പാദങ്ങളിലും സ്ഥാനം കിട്ടുന്നു. സജ്ജനങ്ങളുടെ ഭാഷണങ്ങൾ എന്നും സമൂഹത്തിന് ഉത്തേജനം

0: നൽകുന്നതാണ്. അത്തരത്തിലുള്ള ഭാഷണങ്ങളെയാണ് പ്രഭാഷണങ്ങളെന്നും സുഭാഷിതങ്ങളെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ഒരാൾക്ക് അലങ്കാരമാകുന്നത് അയാൾ ധരിക്കുന്ന ആഭരണങ്ങളുടെ തിളക്കമോ കുളിയോ കുറിയോ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ പ്രൗഢിയോ ഒന്നുമല്ല. അതെല്ലാം ആവശ്യമില്ലെന്നല്ല, എന്നാൽ അതെല്ലാം അയാളുടെ ശരീര സൗന്ദര്യ വർദ്ധകങ്ങളാണ്. ആ ശരീരമാണെങ്കിലോ നശ്വരവുമാണ്. ശരീരത്തിൽ അണിയുന്ന ആഭരണാദി വസ്തുക്കളും ആ ശരീരം തന്നെയും ക്രമേണ ഒളിമങ്ങിയും നശിച്ചും പോകും. എന്നാൽ അയാളിലൂടെ നിർഗളിക്കുന്ന സുഭാഷിതങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പ്രസരിക്കുന്ന ആശയങ്ങളാകട്ടെ സമൂഹത്തിന് ഫലപ്രദങ്ങളും മാതൃകാപരവുമായിരിക്കും. ശുദ്ധിയുള്ള ഭാഷയുടെ പ്രയോഗമാണ് അതിനലങ്കാരമാകുന്നത്. സത്സംഗത്തിലൂടെ നയിച്ച് കൈവന്ന മർത്യജന്മത്തെ നമുക്ക് സഫലമാക്കി തീർക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രതാപൻ ചേന്ദമംഗലം.
3: ആകാശവാണി FM വാർത്തകൾ.
4: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ്. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് രണ്ടു ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ആരംഭിക്കുന്നത്. 11 രാജ്യങ്ങളിലെ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന ഇന്നേക്ക് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർബൻ എക്സ്പോ 2026 എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി. ശ്രീറാം വെങ്കിട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായും അരുൺ കെ വിജയനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായും നിയമിച്ചു. കൊങ്കണി ഭാഷാ പണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായയിൽ അന്തരിച്ചു. കോഴിക്കോട്ട് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 വരെയാണ് കായികമേള.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രേക്ഷകർക്കായി ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, അയ്യപ്പ പണിക്കരുടെ ഗോപികാ ദണ്ഡകം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, 7:00 സ്പോൺസർഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, പുകയണഞ്ഞ പൊതുശ്മശാനങ്ങൾ, നോവൽ പാരായണത്തിൽ തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു ആദ്യഭാഗം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, നടുവേദന കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരവും, ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം. 9:00 സാഹിത്യസുരഭിയിൽ ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യന്റെ പ്രഭാഷണം, CJ നവീന നാടകദർശനവും, PP രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ, ഷിബിൻ ജോർജിന്റെ കഥ മയ്യത്ത് വന്ന വഴി. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി എഫ് എം വാർത്തകൾ 10 മണിക്ക് നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം, 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1 മണിക്ക് ഫോൺ ഓൺ ഗാനോത്സവം, 11:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 മണിക്ക് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ.
6: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ സരബ്ജീത് കൗർ. The 18th BRICS summit is set to begin at Bharat Mandapam in New Delhi today. The two-day grand event will bring together 11 major emerging and developing economies, including Brazil, China, Egypt, Ethiopia, Indonesia, India, Iran, Russia, Saudi Arabia, South Africa, and the UAE. During the high-level event, leaders of the BRICS member countries are expected to discuss key issues including global governance, multilateralism, trade and investment, technology, food and energy security, healthcare, disaster resilience, and critical supply chains. The summit is being held under India's 2026 BRICS chairship with the theme Building for Resilience, Innovation, Cooperation and Sustainability. Several key world leaders will participate in the high-profile summit. Prime Minister Narendra Modi will be joined by Russian President Vladimir Putin, Chinese President Xi Jinping, South African President Cyril Ramaphosa, Egyptian President Abdel Fattah al-Sisi, Indonesian President Prabowo Subianto, and Iranian President Masoud Pezeshkian. The Prime Minister is scheduled to hold a series of bilateral talks with BRICS leaders on the sidelines of the summit today. These include meetings with Chinese President Xi Jinping, Crown Prince of Abu Dhabi Sheikh Khalid bin Mohammed bin Zayed Al Nahyan, Ethiopian Prime Minister Abiy Ahmed Ali, Malaysian Prime Minister Anwar Ibrahim, and Vietnamese Prime Minister Lee Min Hung. In view of the BRICS summit in New Delhi, traffic diversions and regulated movement will be implemented on key routes across national capital from 9:30 a.m. to 9 p.m. today. The traffic police have advised the commuters to plan their journeys in advance and allow extra travel time. It is also advised the citizens to prefer public transport, especially the metro, wherever feasible. In a social media post, the Delhi traffic police also asked the citizens to follow designated diversion routes and instructions issued by traffic personnel. Prime Minister Narendra Modi held bilateral meetings with Russian President Vladimir Putin, Iranian President Masoud Pezeshkian and UN Secretary General Antonio Guterres in New Delhi yesterday ahead of the 18th BRICS summit. During his meeting with President Vladimir Putin, the two leaders reviewed progress in India-Russia cooperation across a wide range of areas, including politics, trade and economy, defense, energy, space, skill mobility and people-to-people ties. Both sides also shared perspectives on key regional and global issues of mutual interest, including the conflicts in West Asia and the Black Sea region. In his meeting with Iranian President Masoud Pezeshkian, Prime Minister Modi discussed bilateral relations and recent developments in West Asia. Mr. Modi reiterated India's consistent position that all issues must be resolved through dialogue and diplomacy. The government has approved 18,77,000 houses under the Pradhan Mantri Awas Yojana Urban PMAYU 2.0, giving further impetus to the implementation of the scheme and advancing the goal of housing for all in urban areas. The decision was taken at the 9th meeting of the Central Sanctioning and Monitoring Committee held in New Delhi on Thursday. The meeting was chaired by Secretary of the Department of Urban Development in the Ministry of Housing and Urban Affairs, Satendra Sharma. The Pradhan Mantri Kisan Mandhan Yojana PMKMY has completed 7 years today. The scheme was launched on this day in 2019 with the aim of providing social security to small and marginal farmers. Under the scheme, eligible landholding small and marginal farmers are assured a minimum monthly pension of 3,000 rupees from the age of 60. In women's cricket, India will face defending champion Sri Lanka in the summit clash of T20 Asia Cup in Dubai tomorrow. Sri Lanka stormed into the final last night, defeating Pakistan by 4 wickets. Chasing a target of 131, Sri Lanka overhauled the score in 18.4 overs, posting 134 runs for the loss of 6 wickets. In hockey, Indian women's team will take on South Korea in the first semi-final of Junior Asia Cup at Moki in China this morning. The match is scheduled to begin at 9:15 a.m. Indian Standard Time. And that is the end of this news bulletin.
4: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 5 സെക്കൻഡ്.

പ്രഭാതഗീതം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ പ്രഭാതഗീതത്തിലേക്ക്. ആദ്യഗാനം യേശുദാസ് സംഗീതം നൽകി പാടിയത്, രചന TKR ഭദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പ്രഭാതഗീതത്തിൽ അടുത്ത ഗാനം ഹരികൃഷ്ണൻ പാടിയത്, രചനാസംഗീതം സുനിൽ കുമാർ മുഹമ്മദ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: ഉണ്ണിമേനോൻ പാടിയ ഗാനം, രചന MG അനിൽ, സംഗീതം വൈശാഖ് ഉണ്ണി.

0: നിങ്ങൾ കേട്ട കൃതി പ്രിയാപ്രഭു പാടിയത്. ഇതോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് 102.3. കാർഷിക വാർത്തകൾ. മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 18-19 സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-27-63-473 എന്ന നമ്പറിൽ വിളിക്കുക. 0497-27-63-473. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. തകഴി അമ്പലപ്പുഴ നോർത്ത് നെടുമുടി ഈ കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന കീഴിലുള്ളവർ 9633-81-5621, നെടുമുടി കൃഷിഭവന കീഴിലുള്ളവർ 8547-86-5338, അമ്പലപ്പുഴ കൃഷിഭവൻ 9474-77-31-783 എന്ന നമ്പറുകളിൽ വിളിക്കാം. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ്, കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 69-50-03 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 8078-09-5860. 8078-09-5860. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ, കൊപ്ര ക്വിന്റലിന് 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400, അൺഗാർബിൾഡ് 70,400. റബ്ബർ RSS 4 27,400 രൂപ, RSS 5 26,900. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: നാളെ രാവിലെ 7 സ്പോൺസേർഡ് പരിപാടി കൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 6:32. പ്രധാന പത്രവാർത്തകൾ. 11 ലോകരാജ്യങ്ങളുടെ തലവന്മാരും പ്രതിനിധികളും ഒത്തുചേരുന്ന ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടങ്ങും. ചൂട് കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണവും പ്രതിസന്ധിയും തുടരുന്നു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് സമഗ്ര അഴിച്ചുപണി. കായികം. ഏഷ്യൻ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
2: ₹299 സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ ₹10,000 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
3: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: സമയം 6:33 15 സെക്കൻഡ്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
8: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ അയ്യപ്പ പണിക്കർ എഴുതിയ ഗോപികാ ദണ്ഡകം എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് അയ്യപ്പപ്പണിക്കരുടെ കവിത ഗോപിക ദണ്ഡകം. ആലാപനം സൂരജ് ജെ ബി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
5: എന്നാ മൈജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
6: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
11: സാഹിത്യ സുരഭി,
0: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
11: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
0: കേൾക്കൂ.
11: സാഹിത്യ സുരഭി
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
11: സാഹിത്യ സുരഭി
0: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
11: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
0: സാഹിത്യ സുരഭി
11: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
11: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
12: ഷോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ 2 ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
13: ഇനി ബാറ്ററി ഒന്നും വേണ്ടെന്നേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
12: വേവ്സ് ആപ്പോ?
13: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
12: ആണോ? എന്നാ ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
13: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

ഇന്ന് രാവിലെ 8:40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. നടുവേദന കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരവും. ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭിയിൽ ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യന്റെ പ്രഭാഷണം, CJ നവീന നാടക ദർശനവും, PP രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ, ഷിബിൻ ജോർജിന്റെ കഥ മയ്യത്ത് വന്ന വഴി. ഇന്ന് രാവിലെ 9:00 സാഹിത്യ സുരഭിയിൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 കഴിഞ്ഞ് 43:20. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ കേൾക്കാം FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7 സ്പോൺസർഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിതൻ മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ ശനിദശം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയാദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും.
1: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ഇന്നലെ ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഉന്നത നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുദ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും UN രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷാക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9 വരെ പ്രധാന പാതകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാധ്യമായ ഇടങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അവശ്യ സേവന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ

മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജനയ്ക്ക് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സ് മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസാസിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായും നിയമിച്ചു. വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റൺ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴയുടെ കുറവും കൽക്കരിക്ഷാമവും ഉൽപാദനത്തെ ബാധിച്ചപ്പോൾ കടുത്ത ചൂട് കാരണം സംസ്ഥാനത്ത് എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്നു പീക്ക് അവറുകൾ. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രം വൈദ്യുതിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും ബാക്കി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജകമണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കിണി ഭാഷാപണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. മട്ടാഞ്ചേരിയിൽ ജനിച്ച മല്യ വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും കൊങ്കണി ഭാഷാപ്രചാരകനും ആയിരുന്നു. സംസ്കാരം രാവിലെ 10:30 കരിപ്പാലം രുദ്രവിലാസം ശ്മശാനത്തിൽ. ഭാരതത്തിലെ യുവാക്കളെ പുതിയ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിയന്തര ശുശ്രൂഷ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ചൈനയിൽ ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആദ്യ സെമിഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:15 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 വരെയാണ് കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്ന് മുതൽ 15 കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. തൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 17 സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS
ടീം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഡൽഹിയിൽ ദേശീയ മത്സരത്തിന് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ടീമിന്റെ ആദ്യ മത്സരം.

മന്ത്രി കെ എം ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം

0: നേതൃത്വത്തിലെ ശാസ്ത്രജ്ഞരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേടയെ കാർബൺ ന്യൂട്രൽ ഭവനമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്. ചിന്താശകലം. ഭാരതീയ ശാസ്ത്രീയ സംഗീതം ആസ്വാദനോപാധി എന്നതിലുപരി അഗാധമായ ഒരു ധ്യാനമാണ്. ഭാരതീയ ശാസ്ത്രീയ സംഗീതം ആസ്വാദനോപാധി എന്നതിലുപരി അഗാധമായ ഒരു ധ്യാനമാണ്. ബിസ്മില്ലാ ഖാൻ. ഈ ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ശ്രീകുമാരൻ തമ്പി രചിച്ച ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ അക്കാലത്തെ ചില പ്രഗത്ഭ കഥകളി കലാകാരന്മാരെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഒഴികെയുള്ളവരുടെ ചുരുക്കപ്പേരുകളാണ് ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണവരുടെ മുഴുവൻ പേരുകൾ? ചോദ്യമൊരിക്കൽ കൂടി. ശ്രീകുമാരൻ തമ്പി രചിച്ച ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ അക്കാലത്തെ ചില പ്രഗത്ഭ കഥകളി കലാകാരന്മാരെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരാളൊഴികെയുള്ളവരുടെ ചുരുക്കപ്പേരുകളാണ് ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണവരുടെ മുഴുവൻ പേരുകൾ? ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷത്തിലേക്ക്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാവിലെ 9 മണിക്ക് സൃഷ്ടിപഥം, ജില്ലാ കൺവെൻഷൻ അവതരിപ്പിക്കുന്ന പുസ്തക പ്രകാശനം, കവിയരങ്ങ്. വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി കഥകളി ആസ്വാദക സദസ് അവതരിപ്പിക്കുന്ന കഥകളി രാവണവിജയം. വേണു വെണ്ണറയുടെ പുസ്തക പ്രകാശനം ഉണരുന്ന മോഹങ്ങൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ.

സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളിലും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0491-250-5358, 0491-250-5358.

0: വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ, 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
1: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7 മണി. സ്പോൺസേഡ് പരിപാടി കേൾക്കാം. പൂപ്രാ.

0: ആ നമസ്കാരം. നമ്മുടെ കൂടെയുള്ളത് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഡോക്ടർ ബേബി ചക്രവാണി. അദ്ദേഹം കുസാറ്റിലെ ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയാണ്. അവർ നടത്തുന്ന ഒരു സമ്മേളനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വർത്തമാനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതായത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ അതുപോലെ ഈ സ്റ്റാറ്റസൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, അല്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ, നമ്മൾ കാണുന്ന ഒരു പ്രധാനം എന്ന് പറയുന്നത് രാത്രി 1:00-12:00 പലരും ഇതിൽ അത് കാണുന്നത്. അപ്പോൾ ഭൂരിഭാഗം പേരും ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ, അപ്പോൾ ഈ ഇവരുടെ ഉറക്കത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ ഉറക്കം ഇങ്ങനെ ഒരു അലങ്കോലപ്പെട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് തലച്ചോറിന് ബാധിക്കുന്നത്?
1: ഇപ്പം നമ്മൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് ഉറക്കം. കാരണം ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മുടെ തലച്ചോറിലുള്ള ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു ടൈം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തലച്ചോറിനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്ന ഒരു പീരീഡാണ്. കാരണം നമ്മൾ ഒരു ദിവസം, നമ്മൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് കൊണ്ട് മില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ന്യൂറോൺസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറേ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം ക്ലിയർ ചെയ്ത് മാറ്റണത് ഈ ഉറക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഉറക്കത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം ഫോളോ ചെയ്യണത് ഒരു സർക്കേഡിയൻ റിതം അനുസരിച്ചാണ്. നമ്മൾ ഉറങ്ങേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു 10:00-12:00 അടക്കമാണ് നമുക്ക് ഈ മെലട്ടോണിൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏറ്റവും കൂടുതൽ നമ്മുടെ തലച്ചോറിൽ വരണത്. ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ആ ഉറക്കം കംപ്ലീറ്റ് പാറ്റേൺ ശരിയാവില്ല. കാരണം ഉറക്കത്തിൻ്റെ സമയത്ത് നമുക്ക് തലച്ചോറിൽ പല രീതിയിലുള്ള ചേഞ്ചസ് വരിക. കാരണം അതിന് നമ്മൾ ബ്രെയിൻ വേവ്സ് എന്നാണ് പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരുടെയും ഈ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ബ്രെയിൻ വേവ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ബീറ്റ വേവ്സ് ആയിരിക്കും. അത് ഉറക്കത്തിൻ്റെ സമയത്ത് ആൽഫ വേവും അത് കഴിഞ്ഞ് തീറ്റ ആൻഡ് ഡെൽറ്റ വേവ് എന്നുള്ള പല രീതിയിലുള്ള വേവ്സ് പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് തീറ്റ ആൻഡ് ഡെൽറ്റ വേവിൻ്റെ പീരീഡിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്രക്രിയകളും നടക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ പഠിച്ചേക്കണ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക്, അതായത് ദീർഘകാലം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഓർമ്മകളെല്ലാം ഇരിക്കുന്നത് ഈ ലോങ് ടേം മെമ്മറിയിലാണ്. അങ്ങോട്ട് മാറ്റം അല്ലെങ്കിൽ അങ്ങോട്ട് കൈമാറ്റപ്പെടുന്നത് ഈ ഒരു സമയത്താണ്, ഉറക്കത്തിൻ്റെ സമയത്ത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഡീപ്പ് സ്ലീപ്പിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് കൂടാതെ നമ്മുടെ ഇമോഷണൽ ഡ്രെയിനിങ് നടക്കുന്നത് അത് അമിഗ്ഡാല എന്ന് പറഞ്ഞ വേറൊരു ബ്രെയിൻ ഏരിയ വഴിയാണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഡ്രെയിനിങ് നടക്കണോണ്ടാണ് നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും ദുഃഖിച്ചൊക്കെ ഉറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള ടെൻഷനായിട്ടൊക്കെ ഉറങ്ങിയാലും നമുക്ക് പിറ്റേ ദിവസം എണീക്കുമ്പോഴത്തേക്കും കുറച്ചത് കുറയാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതാണ് നല്ല ക്വാളിറ്റി ഉറക്കത്തിന് വളരെയധികം നമ്മുടെ ബ്രെയിനിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഓർമ്മശക്തിയുടെ മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ.
0: അതായത് ഉറക്കം നഷ്ടപ്പെടുത്തിയുള്ള നമ്മുടെ ഏത് ജീവിത ശൈലിയും അത് ഒരുപാട് അസുഖങ്ങൾക്ക് സങ്കീർണതകൾക്ക് കാരണമാവും എന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ. പലർക്കും പല സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ വേണ്ടി വരുമായിരിക്കും. പക്ഷെ തുടർച്ചയായിട്ട് നമ്മൾ ഉറക്കം നഷ്ടപ്പെടുകയും വൈകി ഉണരുകയും ചെയ്യുക എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് തന്നെയാണ് പഠനങ്ങളെല്ലാം പറയുന്നത് അല്ലേ.
1: അതെ, അത് നമ്മൾ നോക്കിയാൽ ഒരു ജനറൽ പോപ്പുലേഷന് വേണ്ടി നമ്മൾ ആ സർക്കേഡിയൻ റിതം അനുസരിച്ചുള്ള ഉറക്കത്തിൻ്റെ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. അതാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഹെൽത്തിന് നല്ലത്. പക്ഷേ ഇപ്പം നൈറ്റ് വർക്കേഴ്സും അതുപോലെ തന്നെ ഷിഫ്റ്റ് വർക്കേഴ്സൊക്കെ ഉള്ളവർക്ക് ന്യൂറോ സയൻസിൽ വേറെ പ്രോട്ടോകോൾസ് ഉണ്ട് അവരുടെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷേ അത് ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ നോർമൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ്റെ അത്രയും ഇഫക്റ്റീവ് ആണെന്ന്. കാരണം നമ്മുടെ ബോഡി ക്ലോക്ക് അനുസരിച്ചാണ് നമ്മുടെ തലച്ചോറും വർക്ക് ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു ടൈമിന് കൊടുക്കണം, ഉറക്കത്തിൻ്റെ പീരീഡിന്.
0: അതായത്

കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അറിയുവാനും നമ്മൾ ഈ കഴിയുമെങ്കിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. നന്ദി. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രവാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപ്. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്.

0: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
0: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
4: ചക്രത്തിൻ്റെ ഭാഷാ സാംസ്കാരിക വിനിമയം ശ്രദ്ധേയമാണ്. വണ്ടിച്ചക്രം, കുശവൻ ചക്രം, യന്ത്രചക്രം, ജലചക്രം തുടങ്ങി വാച്യാർത്ഥത്തിൽ മാത്രമല്ല ചക്രം പ്രയോഗിക്കപ്പെടുന്നത്. ആവർത്തിക്കുന്ന അനുഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് കാലചക്രം, ജീവിതചക്രം എന്നൊക്കെ പ്രയോഗിക്കുന്നത് സാധാരണമാണ്. പണ്ട് തിരുവിതാംകൂറിൽ ചക്രമെന്ന നാണയം നിലനിന്നിരുന്നതിനാൽ പിൽക്കാലത്തും സാമ്പത്തിക സൂചകമായി ചക്രം ഭാഷയിൽ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. നല്ല ചക്രമുള്ള വർ എന്നു പറഞ്ഞാൽ സമ്പന്നർ എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. ചക്രമുണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്ന് പ്രസ്തുത നാണയത്തിന് മൂല്യം നഷ്ടപ്പെട്ട കാലത്തും വ്യവഹരിക്കാറുണ്ടായിരുന്നു. ചക്രത്തിന്റെ ഞെരുക്കം ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. ചക്രശ്വാസം വലിക്കുക മലയാളത്തിലെ ഒരു ശൈലിയാണ്. ആയാസകരമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോഴും പദ്ധതികൾ അവസാന ഘട്ടത്തിൽ ഇഴയുമ്പോഴുമെല്ലാം ഈ ശൈലി കടന്നുവരുന്നു. ജലചക്രം കറക്കി തളരുന്ന കർഷകന്റെ അനുഭവവുമായി ബന്ധപ്പെട്ടോ മരണാസന്ന അവസ്ഥയിലെ ക്രമരഹിതവും കഠിനവുമായ ശ്വാസോച്ഛ്വാസത്തെ കുറിക്കാൻ യോഗശാസ്ത്രത്തിലെ ചക്രസങ്കല്പത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട സാദൃശ്യ പ്രയോഗത്തിൽ നിന്നോ ആവാം ഈ ശൈലി പിറവിയെടുത്തത്. പ്രതീകാത്മകമായും ചക്രം ഭാഷയിൽ വിനിയോഗിക്കപ്പെടുന്നു. ചാക്രികതയെയും ആവർത്തനത്തെയും പുരോഗതിയെയും കർമ്മവീര്യത്തെയും എല്ലാം ചക്രം പ്രതീകവൽക്കരിക്കുന്നുണ്ട്. ചക്രം ചരതേ എന്ന നിരുക്തി നോക്കിയാൽ സഞ്ചാരവുമായാണ് ചക്രത്തിന് ബന്ധം. അതുകൊണ്ടാണ് ചക്രം ഒരു യാത്രാ പ്രതീകമാകുന്നത്. മഹാവിഷ്ണുവിൻ്റെ ആയുധം എന്ന നിലയിൽ ചക്രം ചിലപ്പോൾ എതിർപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രതീകമാകാം. തുടക്കത്തെയും ഒടുക്കത്തെയും പ്രസക്തമാക്കുന്നതുകൊണ്ട് പൂർണ്ണത എന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്യാനും ചക്രത്തിനാവും. കമ്പനികളുടെ വൃത്താകൃതിയിലുള്ള ലോഗോ പൂർണ്ണത എന്ന ആശയത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. കാലപ്രതീകം എന്ന നിലയിൽ കവിതകളിൽ പലപ്പോഴും ചക്രം കടന്നു വരാറുണ്ട്. കാലമിനിയുമുരുളും വിഷു വരും വർഷം വരും തിരുവോണം വരും എന്ന് കക്കാട് പറയുന്നത് ഉദാഹരണമാണ്. ചക്രത്തിന് കേന്ദ്ര സങ്കല്പം യുക്തമായതിനാൽ ഈശ്വര സംബന്ധിയായ ആവിഷ്കാരങ്ങളിലാണ് ചക്രപ്രതീകങ്ങൾ കൂടുതലായി കാണാറുള്ളത്. ശ്രീചക്രം ഉപാസനയ്ക്കുള്ളതാണ്. പ്രപഞ്ചരൂപരേഖയെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതീകവുമാണത്. ഇന്ത്യയുടെ മൂല്യാധിഷ്ഠിത പാരമ്പര്യത്തിൻ്റെ പ്രതീകമായ അശോകചക്രത്തിൻ്റെ 24 ആരക്കാലുകൾ ബുദ്ധൻ്റെ ഉപദേശങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ദേശീയ പതാകയിൽ അശോകചക്രം ചിത്രീകരിച്ചിരിക്കുന്നത് പ്രതീകാത്മകമായാണ്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
5: ഉപഭോക്താക്കൾ അറിയാൻ. ബാങ്കിംഗ് സേവന അപേക്ഷകളും SMS അറിയിപ്പുകളും പ്രാദേശിക ഭാഷയിലും ലഭ്യമാക്കണം. മരണപ്പെട്ട നിക്ഷേപകരുടെ അവകാശം

0: ൾക്ക് നിക്ഷേപത്തുക ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫോമുകളും നിർദ്ദേശങ്ങളും മലയാളത്തിൽ ലഭ്യമാക്കണമെന്നും ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ബാങ്കിംഗ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട SMS അറിയിപ്പുകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറുപ്പംപടി ശാഖയ്ക്കും കലൂരിലെ സോണൽ ഓഫീസിനുമെതിരെ രായമംഗലം സ്വദേശിയും മുതിർന്ന പൌരനുമായ ഗോവിന്ദൻ സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷൻ പ്രസിഡന്റ് DB ബിനു, അംഗങ്ങളായ V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. മരണപ്പെട്ട ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന 62,541 രൂപ ലഭിക്കുന്നതിനാവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടും ബാങ്ക് അധികൃതർ അനാവശ്യമായ കാലതാമസം വരുത്തുകയും മാനസികമായി ബുദ്ധിമുട്ടുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. സാങ്കേതികവും സങ്കീർണവുമായ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ മനസ്സിലാക്കാൻ പ്രായമായ ഉപഭോക്താക്കൾക്ക് പ്രയാസമുണ്ടാകാം. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി അപേക്ഷാ ഫോമുകളും അനുബന്ധ വിവരങ്ങളും മലയാളത്തിലും വ്യക്തമായി ലഭ്യമാക്കണമെന്ന് കോടതി വ്യക്തമാക്കി. സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ക്രെഡിറ്റ് ഡെബിറ്റ് ഇടപാടുകളെക്കുറിച്ചുള്ള ഇലക്ട്രോണിക് സന്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ ലഭിക്കുന്നതിനുള്ള ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചു. ബാങ്കിംഗ് നടപടിക്രമങ്ങൾ അവകാശികളെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റരുതെന്നും മുതിർന്ന പൌരന്മാർ ഉന്നയിക്കുന്ന പരാതികളിൽ അടിയന്തര ഇടപെടൽ ഉറപ്പാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഉത്തരവിന്റെ പകർപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസിലേക്ക് അയച്ചു നൽകാൻ രജിസ്ട്രിയോട് കോടതി നിർദ്ദേശിച്ചു. പരാതിക്കാരന് ആവശ്യപ്പെട്ട സേവനം നൽകുന്നതിലുണ്ടായ കാലതാമസത്തിനും അതുമൂലമുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി 10,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ നടപടി ചെലവും 45 ദിവസത്തിനകം നൽകാൻ ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് കോടതി ഉത്തരവ് നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
5: എവിടുന്ന് വാങ്ങിക്കണം?
4: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
5: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
4: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: എന്നാ മൈ തന്നെ പോവാം.
4: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗായിക സ്വർണലതയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. തമിഴ്, മലയാളം, തെലുഗു, ഹിന്ദി, ഉറുദു ഭാഷകളിൽ ഒട്ടേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സ്വർണലത. 1989 മുതൽ പിന്നണി ഗാനരംഗത്ത് സജീവമായിരുന്നു. കണ്ണൂർ രാജന്റെ സംഗീത സംവിധാനത്തിലാണ് സ്വർണലത ആദ്യമായി മലയാളത്തിൽ പാടിയത്. തമിഴിലാണ് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചതെങ്കിലും ഏതാനും മലയാള സിനിമയിലും അവർ പാടിയിട്ടുണ്ട്. ഭാരതി രാജയുടെ കറുത്തമ്മ എന്ന ചിത്രത്തിലെ ഗാനത്തിന് സ്വർണലതയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഹൈവേ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: യുട്രൈൻ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഗർഭാശയമുഴകൾ, ഇത് വരാനുള്ള കാരണങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല. ഒരുപക്ഷെ ലേഡീസ് ഇപ്പോൾ എല്ലാം ഗർഭധാരണ ഒത്തിരി ഡിലേ ചെയ്യുന്നതുകൊണ്ട് ഒരു കാരണം ആകാം. പിന്നെ ഉള്ളത് ഒബീസിറ്റി അല്ലെങ്കിൽ അമിത വണ്ണം, അതൊരു കാരണമാകാം. ലാക്ക് ഓഫ് എക്സസൈസ്, ഇതൊക്കെ കാരണങ്ങളാകാം. ഒട്ടുമിക്ക ഫൈബ്രോയിഡ്സിനും ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. പിന്നെ ഇതൊരു 30-40% ലേഡീസിൽ ഇത് കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികളില്ലായ്മ ഉള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ ടൈമിൽ ഹെവി ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുക, അതുപോലെ തന്നെ പീരിയഡിന്റെ ടൈമിൽ ഉണ്ടാവുന്ന വയറുവേദന, സൈസ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് നമുക്ക് യൂറിനറി റിട്ടൻഷൻ അല്ലെങ്കിൽ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, പിന്നെ വയറിൽ ഹെവിനെസ് അല്ലെങ്കിൽ ലംപായിട്ട് ഫീൽ ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ ലക്ഷണങ്ങൾ. ഫൈബ്രോയിഡ്സിൽ നമുക്ക് യൂഷ്വലി ബ്ലീഡിംഗ് വരുന്നത് പീരിയഡിന്റെ ടൈമിലാണ്, പെർട്ടിക്കുലർലി സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ ഓഫ് പീരിയഡ്സിലാണ് നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. ഇത് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ MRI ചെയ്യുമ്പോഴാണ് നമുക്ക് മുഴകൾ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. യൂട്രസിൽ ഫൈബ്രോയിഡ്സ് യൂട്രസിന്റെ സർഫേസിൽ ഉണ്ടാവാം, യൂട്രസിന്റെ മസിലിന്റെ ഉള്ളിലുണ്ടാവാം, ഉള്ളിലോട്ട് തള്ളി യൂട്രസിന്റെ എൻഡോമെട്രിയം അല്ലെങ്കിൽ ഉള്ളിലെ ക്യാവിറ്റിയിലേക്ക് തള്ളിയിരിക്കുന്ന മുഴകളാവാം. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ സൈസ്, ഇതിന്റെ ലൊക്കേഷൻ, ഇതിന്റെ പൊസിഷൻ എവിടെയാണ് എന്നൊക്കെ ഉള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത്.
2: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ സനം ബഷീർ.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പള്ളിൽ ഏജൻസീസ് തന്നെ.
4: മൈ ജി പ്രൈസ് ചലഞ്ച് 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾ.

0: സ്വന്തമാക്ക 3000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
1: സജി, ഫോട്ടോയൊക്കെ നന്നായിട്ടുണ്ടട്ടോ. പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു കേട്ടോ.
2: അതെന്ത് പോസ്റ്ററാണ്? ഓണമൊക്കെ കഴിഞ്ഞില്ലേ?
3: ഓണം കഴിഞ്ഞ എന്താ, അടുത്ത ആഘോഷം തുടങ്ങല്ലേ.
4: അതെന്താ ആഘോഷം? അല്ല, ഇത് ഏതാ ഈ പോസ്റ്റർ? ഞാനൊന്നും അറിഞ്ഞില്ല.
3: അല്ല, അപ്പൊ അറിയാതെയാണോ ഇത്? നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വിദ്യാരംഭത്തിന് സജിയാണ് കുരുന്നുകളെ ആദ്യാക്ഷരം കുറിപ്പിക്കുന്നത്. ഇതാ നോക്കിക്കേ.
4: ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞോ? എവിടെയാണ് ഈ പരിപാടി? എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല.
2: അപ്പൊ സജിക്ക് കാര്യങ്ങളൊക്കെ അറിയാം.
1: ഇന്നലെ ആ സമാജക്കാർ വന്നപ്പോൾ തന്നതാണ് ഈ നോട്ടീസ്. സജിയുടെ അവിടെ അവര് വന്നില്ലേ?
4: ഓ, അവരായിരുന്നോ? സത്യം പറഞ്ഞാൽ എന്നോട് പറയാതെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്.
3: എന്ന് പറഞ്ഞാ എങ്ങനെയാ? സജി ചിരിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ ദാ, അവർക്ക് ഇത് എവിടുന്ന് കിട്ടി?
2: ഒരു ഫോട്ടോയ്ക്ക് കാണാ ഇപ്പൊ പ്രയാസം. നമ്മുടെ ഏതെങ്കിലും പരിപാടിക്ക് വന്നപ്പോ എടുത്തതായിരിക്കും ഇത്.
1: ഓ, ഇത് അതല്ലെന്നേ. ഇതേ സജി കുഞ്ഞിനെ മടിയിലിരുത്തി എഴുതിപ്പിക്കുന്ന പടമാ.
4: അവരിവിടെ ഓണാഘോഷത്തിന് വന്നപ്പോ ചില ഫോട്ടോകളൊക്കെ എടുത്തിരുന്നു കേട്ടോ എന്റെ.
3: പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സജി. ഒരു ഫോട്ടോ കിട്ടിയാ പിന്നെ സജിയെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കണ റീൽസ് ഒക്കെ ഉണ്ടാക്കാം.
2: അതെങ്ങനെയാണ് ചേച്ചി? സജി ഇതുവരെ ഡാൻസിനൊന്നും പോയി ഞാൻ കണ്ടിട്ടില്ല.
1: അതൊക്കെ കഴിയും ബാബു. അതല്ലേ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 എന്റെ മകൾ ഞാനൊരു നാഷണൽ ഫ്ലാഗ് ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കി തന്നു ഹർഖർ തിരങ്കയ്ക്ക് വേണ്ടി.
4: എന്നാ അങ്ങനെ അവരുണ്ടാക്കിയതാ കേട്ടോ, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ.
3: ജെമിനിയോട് പറഞ്ഞാ പോരെ, സജിയെ അതിസുന്ദരനാക്കി തരും.
2: ജെമിനിയ? അതാരാണ് ഈ പുതിയ കഥാപാത്രം?
1: ഓ, ഇത് പുതിയതൊന്നും അല്ല ബാബു. ഗൂഗിൾ ഉണ്ടാക്കിയ ഒരു AI മോഡലാ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും ഫോട്ടോ ഉണ്ടാക്കാനും വീഡിയോ മനസ്സിലാക്കാനും ഒക്കെ ജെമിനിക്ക് കഴിയും.
3: ബാബു, ഇതൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടെന്നേ.
4: വന്നു വന്നപ്പോ ഇതില് റിയൽ വേൾഡ് ഏതാ റിയൽ വേൾഡ് ഏതാ എന്നറിയാത്ത കാലായി.
2: അപ്പൊ സജി ഇതിനൊന്നും സമ്മതിച്ചിട്ടില്ല. ഒരാളുടെ സമ്മതമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ?
4: അല്ല, അവരെന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല.
3: അപ്പൊ അവര് വിചാരിച്ചു കാണും ഈ മൗനം സമ്മതാണ്, മന്ദഹാസം മറുപടിയാണ് എന്നൊക്കെ.
4: ഒന്നും ഇണ്ടാതിരിക്കാൻ ചേച്ചി, ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല.
2: അപ്പോ ഫോട്ടോയുള്ള പോസ്റ്ററൊക്കെ ഇട്ടിട്ട് സജി പരിപാടിക്ക് പോണില്ലേ? കുട്ടികളുടെ പ്രധാന ചടങ്ങല്ലേ ഈ എഴുത്തിനിരുത്ത്.
1: അതിന് ഈ പത്രം ഓഫീസുകളിലെ ആളുകൾ ഇങ്ങനെ തള്ളിക്കറുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാകാത്തത്.
3: അതിപ്പോ പതിവല്ലേ സുഗുണ, ഇതിനായിട്ട് വിശിഷ്ട വ്യക്തികളെ അവര് തയ്യാറാക്കി വെക്കുമല്ലോ.
4: ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസല്ലേ, അതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് വരാനല്ലേ അച്ഛനമ്മമാർ ഇതൊക്കെ ചെയ്യുന്നത്.
2: ഇപ്പോ ഇതെല്ലാം അമ്പലങ്ങളിൽ മാത്രമല്ല, പല പള്ളികളിലും സ്കൂളിലും ഒക്കെ നടത്തുന്നുണ്ട്.
1: അതല്ലേ ശരി, മതപരമായ ചടങ്ങിൽ നിന്ന് ഇതൊരു സാംസ്കാരിക പരിപാടിയായി മാറിയെന്നത് ശരിയാ. പക്ഷെ അതിനെയൊക്കെ ഇങ്ങനെ കമ്പോള വൽക്കരിക്കണോ എന്നാണ് എന്റെ സംശയം.
3: പ്രശസ്തരെ കൊണ്ട് എഴുത്തിനിരുത്തിയാലേ, അതുപോലെ കുട്ടികളും പ്രശസ്തരും വലിയവരും ഒക്കെ ആയാലോ, അല്ലേ ബാബു?
2: എന്റെ ചേച്ചി, നമ്മുടെ മക്കൾ വലിയവരാകണം എന്ന് ഏറ്റവും ആഗ്രഹം ആർക്കാ? നമുക്ക് തന്നെയല്ലേ?
4: അത് ചേട്ടൻ പറഞ്ഞ നേരം. പണ്ടൊക്കെ വീട്ടിൽ വിളക്കുകൊളുത്തി വെച്ച് അച്ഛനോ അമ്മാവനോ ഒക്കെ ചെയ്തിരുന്ന ചെറിയ ചടങ്ങായിരുന്നു ഈ എഴുത്തിനിരുത്ത്.
1: അതാ ഞാനും പറഞ്ഞത്, ഇങ്ങനെ ഓരോ മേഖലയിലും പ്രശസ്തരെയും കെട്ടി എഴുന്നള്ളിച്ച് കാട്ടിക്കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അതും തങ്ങളുടെ നിലപാടിനനുസരിച്ച് ദിവസവും കള്ളം അച്ചടിക്കുന്ന പത്രമാധ്യമങ്ങൾ.
3: അതിന് അവിടെ തന്നെ പോകാൻ ആരാ നിർബന്ധിച്ചത്? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാ പോരെ.
1: അതെങ്ങനെ, സമൂഹം അംഗീകരിക്കുന്ന ആരാധനാ പാത്രങ്ങളെ ഇങ്ങനെ അണിനിരത്തുമ്പോൾ കുറച്ചു പേരെങ്കിലും ഇങ്ങനെയൊക്കെ മാറി ചിന്തിക്കില്ലേ?
2: ഇനി വല്ല ഹോട്ടലുകാരും ചോറൂണ് പരിപാടിക്ക് ഒരു ദിവസം കണ്ടുപിടിക്കുവോ? അതാണ് എന്റെ സംശയം.
4: അങ്ങനെയും വന്നുകൂടാന്നില്ല കേട്ടോ ചേട്ടാ, കാലത്തിന്റെ പോക്ക് അങ്ങോട്ടാ. ഇപ്പൊ തന്നെ സ്വർണം വാങ്ങാൻ ഒരു ദിവസം പ്രത്യേകം ഉണ്ടല്ലോ.
3: ഇതൊക്കെ പറയുന്ന സജിയും ഇതിനൊക്കെ കൂട്ടു നിക്കാറുണ്ട് അല്ലേ?
4: ഞാൻ അറിഞ്ഞില്ല ചേച്ചി, സത്യം. ഇനിയിപ്പൊ എന്ത് പറഞ്ഞാ നിങ്ങളെയൊക്കെ ഞാൻ വിശ്വസിപ്പിക്കുക?
2: ഓ, വിശ്വസിക്കാമേ, ഇതിലും വലുത് പലതും ഞങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടില്ലേ, പിന്നെ അല്ലേ ഇത്.
4: എന്നാ ഒരു കാര്യം കേട്ടോ, ആരും എഴുത്തിനിരുത്തിയാലും സ്വന്തം പ്രയത്നമില്ലാതെ ഈ ലോകത്ത് ആരും കേമന്മാരായിട്ടില്ല, ഇനിയിട്ട് ആകുകയുമില്ല.
1: കാര്യമൊക്കെ ശരി, പക്ഷെ ആരും കേൾക്കാൻ.
5: ശബ്ദം നൽകിയവർ MV ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുരിയാപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന MV ശശികുമാർ.

ആകാശവാണി കുച്ചിഎഫ്എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:36. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാകും. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക അലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്കുന്ന ഡൽഹിയിൽ തുടക്കം. ഉച്ചകോടിക്ക് എത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ ലോക നേതാക്കൾ തലസ്ഥാനത്തെത്തി. ഉഭയകക്ഷി യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും വേദിയാവുകയാണ് ന്യൂഡൽഹി. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനമായ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളും 12 പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഇന്ത്യയുടെ നൂതനാശയങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ബ്രിക്സ് നേതാക്കൾ പ്രദർശനം വീക്ഷിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഉച്ചകോടിയുടെ സമാപന ദിവസമായ നാളെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ സഞ്ചരിക്കുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഡൽഹി വ്യോമപാതയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 18th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് എവാരിസ്റ്റെ എൻഡായിഷിമിയെ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫതാഹ് എൽ സിസി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഒവച്ചുക്, തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സിഹാസാക് ഫുവാങ് കെക്കിയോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിം ഷെട്ടിമ തുടങ്ങിയവരാണ് ഉച്ചകോടിക്കായി ദേശീയ തലസ്ഥാനത്തെത്തി ചേർന്ന പ്രമുഖർ. ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നിവയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. ബെലറസ്, ക്യൂബ, ബൊളിവിയ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് ബ്രിക്സിന്റെ പങ്കാളിത്ത രാജ്യങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം വിപുലീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, പരസ്പര സഹകരണം, റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. 2030 ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം $10,000 കോടി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ശ്രമങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24th ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിന് തിരുക്കുറളിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ് മഹാകവി തിരുവള്ളുവർ രചിച്ച അനശ്വര ജ്ഞാനമായ തിരുക്കുറളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ലോകത്തിന് ആത്മവിശ്വാസം പകരുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വ്യാപാര തടസ്സങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ പാലങ്ങൾ പണിയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതൃസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: ഷിപ്പ് ബിൽഡിംഗ്, സെമി കണ്ടക്ടർ, ക്വാണ്ടം, ക്രിട്ടിക്കൽ മിനറൽസ് ഓർ ബയോടെക് ജെസെ സ്ട്രാറ്റജിക് ക്ഷേത്രമായി നൈ ക്ഷമതയെ തയ്യാർ കർലിയെ മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കേൽ ഫോർ ദ വേൾഡ്. 2 lakh के अधिक स्टार्टअप और 120 से अधिक यूनिकॉर्न्स के साथ भारत आज ग्लोबल सॉल्यूशंस का हब बन रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യകേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 4 തവണയും ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ഗുട്ടറസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9th യോഗത്തിലാണ് തീരുമാനം. ആസാം, ബീഹാർ, ഗുജറാത്ത്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ ഭവന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോടടുക്കുകയാണ്. പുറത്തുനിന്ന് കൂടിയ അളവിൽ വൈദ്യുതി എത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. US Open ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് 1st seed ആര്യന സബ്ലങ്കയും 2nd seed എലന റൈബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർച്ചയായ 3rd കിരീടമാണ് സബ്ലങ്കയുടെ ലക്ഷ്യം. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യയെ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ പാകിസ്ഥാനെ 4 wicketsന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35, 18:18.

0: പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: സമകാലികം. എറണാകുളത്തെ ഗ്യാസ് ശ്മശാനങ്ങളിൽ പലതും പ്രവർത്തനരഹിതം. അറ്റകുറ്റപ്പണികൾ സമയത്തിന് നടത്താത്തതും ഗ്യാസിൽ ദഹിപ്പിക്കാൻ ആളുകൾക്ക് താൽപ്പര്യമില്ലാത്തതുമാണ് നിലവിലെ അവസ്ഥയ്ക്കു കാരണമായി പറയുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: എന്റെ പേര് വാസുദേവൻ എന്നാണ്. 19 മുതൽ 24 വരെ ഞാനാണ് പച്ചാളം ശ്മശാനം എന്റെ അടുത്ത് നടത്തിയിരുന്നത്. ഞാൻ നടത്തുമ്പോഴും വിറകിന്റെ ക്യൂമിറ്റോറിയം മാത്രമേ വർക്ക് ചെയ്തിരുന്നുള്ളൂ. ഗ്യാസിന്റെ വർഷങ്ങളായിട്ട് അത് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുന്നായിരുന്നു. ഞാനും 19 ഉള്ളപ്പോഴും കംപ്ലൈന്റ്, അതിനു മുമ്പും കംപ്ലൈന്റ് തന്നെയാണ്. ഇപ്പൊ വർക്കിംഗ് ആണോന്ന് എനിക്കറിയില്ല. അത് ചേമ്പറൊന്നും വർക്ക് ചെയ്തിരുന്നില്ല. പിന്നെ അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അതിനെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ ഉള്ള സ്റ്റോക്കേജ് എടുത്ത് അതങ്ങനെ അടുത്ത ക്വട്ടേഷന് മാറ്റി കൊടുക്കും, അത്ര തന്നെ. ഇപ്പൊ ഇടപ്പള്ളി ഗ്യാസ് ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇടപ്പള്ളി ശ്മശാനം ഞാൻ നടത്തിയതാണ് 19-20. പൊതുവെ ഹിന്ദുസിന്റെ ഇതിന് ചേമ്പറിനോടാണ് താല്പര്യം. പിന്നെ ഇല്ലെങ്കിൽ ഇവിടെ പുള്ളാകുമ്പോ അതിലേക്ക് ഉപയോഗിക്കുമല്ലോ, അത് വർക്കിംഗ് ചെയ്യുന്നില്ലല്ലോ. പൊതുവെ കേരളത്തിൽ ഗ്യാസ് മെറ്റോറിയം ഉള്ളതൊന്നും അത്രയൊന്നും പ്രാക്ടിക്കൽ ആയിട്ടൊന്നും സക്സസ് ആയിട്ടില്ല. പലയിടത്തും കംപ്ലൈന്റ് ഉണ്ട്. അതിന്റെ ബർണർ വർക്ക് വർക്ക് ചെയ്യാണ്ടും മറ്റതൊക്കെ ആയിട്ടും പിന്നെ ബോഡി കത്താണ്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും തന്നെ ഇതിന്റെ കർമ്മം ചെയ്യാൻ കസ്റ്റിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വിറകിന്റെ മെറ്റോറിയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഒരുപാട് ചെലവും കൂടുതലാണ്. ഗ്യാസ് വേണം, പിന്നെ വെള്ളം വേണം, പിന്നെ ചിമ്മിനൊക്കെ ഒരുപാട് പൊക്കത്തിൽ പണിയണം. പിന്നെ അത് എല്ലാവർക്കും അത് ഉപയോഗിക്കാനും പറ്റില്ല. അറിയുന്ന ആൾക്ക് തന്നെ ഉപയോഗിക്കാനും പറ്റുള്ളൂ. പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ പുതുക്കി പണിയാനോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അതിന്റെ സമ്മർദ്ദം വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു തിരക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് വിറക് മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അത് നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്തുതരാം. പക്ഷെ അത് ചെയ്തില്ലല്ലോ അവര്.
1: ഇടക്കൊച്ചി നോർത്ത് കൗൺസിലർ KJ ബേസിൽ.
3: ഇടക്കൊച്ചി നോർത്ത് വാർഡിലാണ് ഇടക്കൊച്ചി പൊതു ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. രാജ ഭരണകാലം മുതൽ അവിടെ SC വിഭാഗങ്ങൾക്കുള്ള ശ്മശാനമായിട്ടാണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ നാളുകൾക്ക് ശേഷം കൊച്ചി നഗരസഭ അതിനോട് ചേർന്നുള്ള കുറേയേറെ പ്രദേശങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങൾക്കും മൃതശരീരം സംസ്കരിക്കാനുള്ള ഇടമെന്ന നിലക്ക് പ്രത്യേകം പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കത്തോലിക്ക ക്രൈസ്തവർക്കുള്ള ഇടക്കൊച്ചി സെന്റ് മേരീസ് സെമിത്തേരിയും എല്ലാ വിഭാഗം ആൾക്കാർക്കും ദഹനം നടത്തുന്നതിനുള്ള, ദഹിപ്പിക്കുന്നതിനുള്ള വിറക് ശ്മശാനം, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള സെമിത്തേരി, കത്തോലിക്കരല്ലാത്ത മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ക്രൈസ്തവർക്കുള്ള സെമിത്തേരി ഉൾപ്പെടെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ നഗരസഭ നടപ്പാക്കിയ പദ്ധതിയാണിത്. എന്നാൽ 2015 തൃപ്പൂണിത്തുറ MLA ആയിരുന്ന K. ബാബു മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പ്രകൃതി സൗഹൃദമായ, പരിസ്ഥിതി സൗഹൃദമായ ക്രെമറ്റോറിയ എന്ന നിലക്ക് ഗ്യാസ് ക്രെമറ്റോറിയത്തിന് കെട്ടിടം നിർമ്മിക്കുകയും തുടർന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഗ്യാസ് വെച്ച് ദഹിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങളും മറ്റും സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 2020-21 കാലഘട്ടത്തിലാണ് അതിന്റെ പണിയെല്ലാം പൂർത്തിയായത്. എന്നാൽ നാളെ ഇതുവരെയായിട്ട് അത് തുറന്നു കൊടുത്തിട്ടില്ല, അത് പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2025 പുതിയ കൗൺസിൽ വന്നതിന് ശേഷം ഇപ്പോൾ കൗൺസിലർ എന്നുള്ളക്ക് പലഘട്ടം കൗൺസിൽ ഈ വിഷയം ഉന്നയിക്കുകയും നഗരസഭ റവന്യൂ ഓഫീസറെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നടപടി സ്വീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും തരത്തിൽ വിശ്വാസപരമായ എതിർപ്പൊന്നും നമ്മുടെ ഗ്യാസ് ക്രെമറ്റോറിയത്തിന് എതിരായി നാം പരിസരവാസികളുടെ ആരുടെയും ഉണ്ടായിട്ടുള്ള എന്റെ അറിവിൽപ്പെട്ടിടത്തോളമില്ല. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്.
4: കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലുള്ള ശ്മശാനങ്ങളിൽ ഇടക്കൊച്ചിയിലും ഇടപ്പള്ളിയിലും രേപുരത്ത് പള്ളുരുത്തി ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ ഗ്യാസ് ക്രെമറ്റോറിയം സ്ഥാപിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്.
1: കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ.
4: രേപുര ശ്മശാനത്തിലായാലും ഇടപ്പള്ളിയിലാണെങ്കിലും ഇത്തരം ശ്മശാനങ്ങൾ എല്ലാ പണിയും പൂർത്തീകരിച്ച് അതിന്റെ വർക്കിംഗ് കണ്ടീഷനിലാക്കിയിരുന്നിട്ട് പോലും ആളുകളത് ചൂസ് ചെയ്യാത്തതിന്റെ ഒരു വിഷയം നമ്മൾ നേരിടുന്നുണ്ട്. പലപ്പോഴും മതപരമായ പല പ്രശ്നങ്ങളും ചടങ്ങുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. അപ്പൊ അവര് കൂടുതൽ ആളുകളും അത് ചൂസ് ചെയ്തത് പഴയ കാല രീതിയിലുള്ള വിറക് ഉപയോഗിച്ചുള്ള ക്രിമേഷനാണ് അവര് ചൂസ് ചെയ്യാറുള്ളത്. ഇതില് കഴിഞ്ഞ കൗൺസിൽ പിരീഡിലും നമ്മൾ അതിനു മുമ്പുള്ള കൗൺസിലുകളിലൊക്കെയായി ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിഷൻസ് റോട്ടറി ക്ലബിന്റെയും തനത് ഫണ്ടും പ്ലാൻ ഫണ്ട് MLA ഫണ്ട് ഇങ്ങനെ ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ പല ശ്മശാനങ്ങളിലും ഈ രീതി നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ എടുത്തിരുന്നതാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാതെ വരുമ്പോൾ കാലക്രമേണ ഇത് വീണ്ടും ഉപയോഗശൂന്യമായി മാറുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ രണ്ടാമതും കഴിഞ്ഞ കൗൺസിൽ പീരീഡിൽ ജയപുര ശ്മശാനം റോട്ടറി ക്ലബ്ബ് തന്നെയാണ് ആദ്യത്തെ മിഷ്യൻ സ്ഥാപിച്ചത്. വീണ്ടും റോട്ടറി ക്ലബിന്റെ സഹായത്തോടുകൂടി തന്നെ അതിന്റെ മിഷ്യൻസ് റീഇൻസ്റ്റലേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി കൂടി പൂർത്തീകരിച്ച് വീണ്ടും അത് നമ്മൾ സ്ഥാപിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും ആളുകൾ അത് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാതെ കിടന്ന് നശിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. റീസെന്റായി നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു വിഷയം കൂടിയുണ്ട്, ഗ്യാസിന്റെ ലഭ്യത ഇല്ലാതെ വന്നതും ഗ്യാസിന്റെ വില കൂടിയതുമെല്ലാം. കമേഴ്ഷ്യൽ സിലിണ്ടറാണ് ഇത് ഉപയോഗിക്കുന്നത്. 6 സിലിണ്ടർ വരെ ഇതിനാവശ്യമായി വരുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. പൂർണ്ണമായ അല്ലെങ്കിലും 6 സിലിണ്ടർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ ഫ്ലെയിമിന്റെ കപ്പാസിറ്റി അത് ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിമേഷന് ഇത്ര രൂപ ചിലവാകും എന്നത് ഇപ്പോ ഇത്തിരി എക്സ്പെൻസീവ് ആണ് എന്ന രീതിയിലാണ് നമ്മൾ കരാറ് കൊടുത്തിരിക്കുന്ന കരാറുകാരൻ സംസാരിച്ചത്. ഈ വിഷയങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതെങ്ങനെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ നടപടിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നിലവിലുള്ള ഗ്യാസ് ക്രിമറ്റോറിയങ്ങളും പൊതു ശ്മശാനങ്ങളെല്ലാം സാധാരണ വിറക് ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിലും ഇലക്ട്രിക്കൽ കൂടി പരീക്ഷിക്കാനുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളിൽ ഒരു അപ്ഡേഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം എല്ലാ രീതിയും തന്നെ ആളുകൾ ചൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്കിത് പൊതുപണം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ CSR ഫണ്ട് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത് ആലോചിച്ച് എല്ലാവരുടെയും കൂടി ആലോചനയിൽ ഉണ്ടാവുന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
5: എന്റെ പേര് സനൽ കുമാർ. ദീർഘകാലം ഇളമകര NSS കരയോഗത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ എഡ്രാക്കിന്റെ ഇളമക്കര മേഖലാ സമിതിയുടെ ട്രഷററായും ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഗ്യാസ് ക്രിമറ്റോറിയം എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസങ്ങളാണ് എല്ലാ സംഘടനകളെയും നിലനിർത്തി പോരുന്നത്. അത്തരത്തിൽ പുരാണങ്ങളെയും ഇതിഹാസ തുല്യമായ ഋഷിവര്യന്മാരുടെ ഗ്രന്ഥങ്ങളെയും അടിസ്ഥാന പ്രമാണങ്ങളായി എടുത്തുകൊണ്ട് ആചാര്യന്മാരുടെ നിർദ്ദേശാനുസരണം ഗരുഡപുരാണം, പത്മപുരാണം എന്നിവയിൽ നിന്നും സമാഹരിച്ച കർമ്മ പദ്ധതിയെ ഏകോപിപ്പിച്ച് മത പണ്ഡിതന്മാരാൽ തയ്യാറാക്കിയ ചിട്ടയായ കർമ്മങ്ങളാണ് ഹൈന്ദവർ അനുഷ്ഠിച്ചു വരുന്നത്. തങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുന്ന ജനനം, വിവാഹം, പിറന്നാള്, മരണം, മറ്റുള്ള വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം ഇത്തരം വിശ്വാസങ്ങളിൽ ഊന്നി ആചാര്യ നിർദ്ദേശാനുസരണം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരുന്നു. അതിൽ നിന്നും വ്യതിചലിച്ചാൽ കർമ്മഫലങ്ങൾ പിന്തുടരേണ്ടി വരുമെന്നും ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആയതിനാൽ മരണാനന്തര ചടങ്ങുകൾക്കായി പ്രത്യേക കർമ്മ പദ്ധതി സംഘടനാ തലത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് അംഗങ്ങൾ അനുസരിച്ച് അതുപ്രകാരം കർമ്മങ്ങൾ ചെയ്യുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ഒരു അംഗം മരണപ്പെട്ടാൽ പരേതനോടുള്ള ആദര സൂചകമായി ഉദകക്രിയകൾ ചെയ്യേണ്ടത് ആശ്രിതരായ ആളുകളുടെ കടമയാണ്. മരണസമയം മുതൽ പിന്മുറക്കാർ കർമ്മങ്ങൾ ചെയ്യേണ്ടുന്നതിന് പ്രത്യേകം ആചാര പദ്ധതി തയ്യാറാക്കിയിട്ടുമുണ്ട്. അത് പ്രകാരം ചിത തയ്യാറാക്കുന്നത് മുതൽ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുവരെ പ്രത്യേകം നിഷ്കർഷയുണ്ട്. കൃത്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരുന്നാൽ അതിന്റെ പാപഭാരം പിന്തുടരും എന്നാണ് വിശ്വാസം. ഗ്യാസ് ഉപയോഗിക്കുന്ന ചിതയിൽ നിന്നും അസ്ഥികൾ ലഭിക്കുന്നില്ലല്ലോ, വെറും ചാരം മാത്രമാണ് ലഭിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾക്കും തുടർന്നുള്ള സഞ്ചയന കർമ്മങ്ങൾക്കും അസ്ഥികൾ ആവശ്യമാണ്. പണ്ടൊക്കെ വിസ്തൃതമായ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അന്ത്യകർമ്മങ്ങളും ചിതയും മറ്റും സ്വന്തം ഭൂമിയിൽ തന്നെ നടത്തുമായിരുന്നു. ഇന്നിപ്പോൾ ആരുടെയും വീടുകളിൽ സ്ഥല പരിമിതി മൂലം ചിത കൂട്ടുവാനായിട്ട് നിർവാഹവും ഇല്ല. അത്തരം സാഹചര്യങ്ങൾ ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നു. മൃതദേഹം ദഹനശേഷം അസ്ഥികൾ പവിത്രമാക്കി മൺകലത്തിൽ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടതും ജ്യോതിഷ പ്രകാരം സഞ്ചയന തീയതി നിശ്ചയിച്ച് സഞ്ചയന ദിവസം അസ്ഥികൾ പുറത്തെടുത്ത് സ്വഭവനത്തിൽ കാർമ്മികന്റെ നിർദ്ദേശപ്രകാരം ചിതകൂട്ടി കർമ്മങ്ങൾ ഒരിക്കൽ കൂടി ചെയ്തുകൊണ്ട് സഞ്ചയനം നടത്തി യഥാവിധി ദേഹാവശിഷ്ടങ്ങൾ മൺകുടത്തിൽ ആക്കി പട്ടിൽ പൊതിഞ്ഞ് തികഞ്ഞ ഭയഭക്തി ആദര ബഹുമാനത്തോടെ ഏതെങ്കിലും പുണ്യ നദിയിൽ നിമജ്ജനം ചെയ്യുന്നു. ഇത്തരത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഏതോ ഒരു വിശ്വാസികൾക്കും അത്യാവശ്യമാണ്, ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ആണ് ഗ്യാസ് ഉപയോഗം നടക്കുന്ന ശ്മശാനങ്ങളിൽ ഇത്തരം അസ്ഥികൾ ലഭ്യമല്ലാത്തത് മൂലം സംഘടന അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല.
6: വളരെ പ്രതീക്ഷയോടെയാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിസ്ഥിതി സൗഹൃദ ബദലായി ഗ്യാസ് ഇലക്ട്രിക് ക്രമറ്റോറിയം നിർമ്മിച്ചത്.
1: കൊച്ചി കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PM നസീമ.
6: അത് ഉപയോഗിക്കാത്തതിന്റെ കാരണം ഒരിക്കലും ഭരണപരമായ കാരണങ്ങൾ അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ടെക്നോളജി വളരെ വികസിച്ച സമയത്ത് പരിസ്ഥിതി സൗഹാർദ്ദമായ ഗ്യാസ് ഇലക്ട്രിക് ക്രെമറ്റോറിയങ്ങളുടെ ഉപയോഗം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ക്രെമറ്റോറിയങ്ങൾ ഉപയോഗിക്കാനുള്ള വിമുഖത പരമ്പരാഗതമായ വിറക് ഉപയോഗിച്ച് നടത്തുന്ന ശവദാഹത്തിനാണ് ഓരോ കമ്മ്യൂണിറ്റിയും താല്പര്യം കാണിക്കുന്നത്. ഇത്തരം ക്രെമറ്റോറിയങ്ങളുടെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്. തീർച്ചയായും അതിനുള്ള നടപടിയുമായി കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങുന്നതാണ്. അതിനായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കമ്മ്യൂണിറ്റിയുടെയും പ്രതിനിധികളെയും സ്വകാര്യ സാമൂഹിക സംഘടനയുടെ പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരം ക്രെമറ്റോറിയങ്ങളുടെ ഉപയോഗം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലുള്ള എല്ലാ ക്രെമറ്റോറിയങ്ങളും പ്രവർത്തിപ്പിക്കുന്നതാണ്. അതിനുള്ള നടപടി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും.
1: മൃതദേഹങ്ങൾ ഗ്യാസ് ശ്മശാനത്തിൽ ദഹിപ്പിക്കുന്നത് പരിസ്ഥിതി സൗഹൃദവും ആധുനികവുമായ ഒരു സംസ്കാര രീതിയാണ് എന്നു കരുതി എല്ലാവരും ഈ രീതി തന്നെ തെരഞ്ഞെടുക്കണമെന്ന് ആർക്കും നിർബന്ധം പിടിക്കാനാകില്ല. പക്ഷേ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഗ്യാസ് ശ്മശാനങ്ങൾ നോക്കുകുത്തികളായി കിടന്നുകൂടാ. വേണ്ട അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഇവ ഏതെങ്കിലും രീതിയിൽ ഉപയോഗയോഗ്യമാക്കണം എന്നതിൽ തർക്കമില്ല. നിർവഹണം റിയ,
0: സഹായം ടി പി വിവേക്. സമകാലികം.

0: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെഷനിൽ നിന്ന് നേരിട്ടോ അതത് വില്ലേജ് ഓഫീസുകളിലും അതത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. പൂരിപ്പിച്ച അപേക്ഷ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 0484-2422-292 0484-2422-292

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
1: എന്താ സംശയം? അത് മൈജിയിൽ അല്ലേ?
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മക്കൾക്ക് രണ്ടു വീട് വേണമെന്ന കാര്യം രാമർ ഇന്നു വരെ ചിന്തിച്ചിരുന്നില്ല. അതിനേക്കാളേറെ രാമർ ആലോചിക്കാതിരുന്ന ഒരു കാര്യം പഴയ വീട് പൊളിക്കുന്നതിനെ കുറിച്ചായിരുന്നു. കാറ്റും വെളിച്ചവും കടക്കാത്ത ചെറിയ മുറികൾ, തലകുനിച്ച് വേണം അതിനകത്ത് കടക്കാൻ, ചാണകം മെഴുകിയ തറ, മുളയുടെ കഴുക്കോലിലും ഓലമടക്കുകളിലും തേരട്ടകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. ചിലപ്പോഴൊക്കെ അവ താഴേക്ക് വീഴും. എല്ലാ വർഷവും കെട്ടിമേയണം. ഇതൊക്കെയാണെങ്കിലും അത് പൊളിച്ച് പുതിയ ഒന്ന് പണിയണമെന്ന് രാമറിന് തോന്നിയിരുന്നില്ല. ഒഴിവ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ രാമർ അവിടെ പോയിരിക്കാറുണ്ട്. ആന്തൂരാൻ കുന്നിൽ നിന്നുയരുന്ന താളാത്മകമായ ശബ്ദം കേൾക്കാൻ ഏറെ നേരം ചെവിയോർത്ത് കിടക്കാറുണ്ട്. വീട്ടിനുള്ളിൽ കെട്ടിനിൽക്കുന്ന ഗന്ധം ശ്വസിച്ച് കണ്ണടച്ച് നിൽക്കാറുണ്ട്. അപ്പോഴൊക്കെ താൻ അമ്മയെയും അച്ഛനെയും അറിയാറുണ്ട്. അമ്മയുടെ മാറിന്റെ ചൂടേറ്റ് കിടന്നുറങ്ങിയത് അനുഭവിക്കാറുണ്ട്. ഉറക്കത്തിലേക്ക് ആണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് തലയിൽ സ്പർശിച്ചുകൊണ്ട് മോനെ എന്ന് വിളിക്കുന്ന അച്ഛന്റെ സ്വരം താൻ കേൾക്കാറുണ്ട്. ആ വീട് പൊളിക്കുന്നതോടെ ഇവയെല്ലാമാണല്ലോ തനിക്കില്ലാതാവുന്നതെന്ന് രാമർ ഓർത്തു. എന്നാൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് കല്യാണിയെ നിരാശപ്പെടുത്താൻ രാമറിന് കഴിയുമായിരുന്നില്ല. പാതി ചിരി പരന്ന കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി മൂക്കിൽ സ്നേഹപൂർവം വിരലുകൾ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അതെങ്ങനെയാ അപ്പോ പൊളിക്കുക? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കതിന് കഴിയുന്നു? രാമറിന്റെ വിഷമം മുഴുവൻ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അത് പൊളിക്കുന്നത് ഭർത്താവിന് വിഷമമുണ്ടാക്കുന്ന ഒന്നാണെന്ന് മനസ്സിലായതോടെ അവൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, അത് പൊളിക്കേണ്ട, പൊര വെക്കാൻ വേറെ സ്ഥലമുണ്ടല്ലോ. പിറ്റേന്ന് വൈകിട്ട് അങ്ങാടിയിലെത്തിയപ്പോൾ രാമറിന് പെട്ടെന്ന് മനസ്സിലായി അവിടെ അസുഖകരമായതെന്തോ നടന്നിരിക്കുന്നു. പള്ളിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പള്ളിയിലേക്ക് നോക്കി കൊറ്റമ്മൽ അമ്പു എന്തോ ഉച്ചത്തിൽ പറയുന്നുമുണ്ട്. അവന്റെ വലിയ ശരീരം വിറച്ചു തുള്ളുകയാണ്. ആ ദൃശ്യം കണ്ടപ്പോൾ തന്നെ രാമറിന്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. അമ്പുവിന്റെ സംസാരം കേട്ടുകൊണ്ട് ചേക്കു നിൽപ്പുണ്ടായിരുന്നു. എന്താ ചേക്കു ഉണ്ടായത്? രാമർ വിളിച്ചു ചോദിച്ചു. അന്നേരം ചേക്കു അടുത്തേക്ക് വന്നു. പുല്ല് വിൽക്കുന്നിടത്തുനിന്നാണ് കുഴപ്പമുണ്ടായത്. അരി കൊണ്ടുവന്ന ഒരേ കെട്ടിന് കൊറ്റമ്മൽ അമ്പുവും തൊപ്പയിൽ ഹസനും ഒന്നിച്ച് വില പറഞ്ഞു. പുല്ല് ആർക്ക് കൊടുക്കണമെന്നായി അരി. തടിമിടുക്കുള്ള അമ്പു പുല്ലിന്റെ കെട്ട് ഒന്നിച്ചെടുത്തു. ഹസൻ അത് തടഞ്ഞു. ഉടനെ പിടിവലിയായി. ഹസൻ പുല്ലെടുത്ത് അമ്പുവിന്റെ മുഖത്തേക്കെറിഞ്ഞു, ഒരു ചവിട്ടും കൊടുത്തു. അയാളെ അടിക്കാൻ അമ്പു ഓങ്ങിയപ്പോൾ ഹസൻ ഓടിക്കളഞ്ഞു. പിറകെ അമ്പുവും ഓടി. ഹസൻ പള്ളിക്കകത്ത് കയറിയിരിക്കുകയാണ്, ചേക്കു വിശദീകരിച്ചു. രാമറിന് അപ്പോഴും പേടി വർദ്ധിച്ചു. താൻ ആശങ്കപ്പെട്ടിടത്തേക്കാണ് ഓരോന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് രാമർ ബലമായി സംശയിച്ചു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ അതില്ലാതാക്കേണ്ടിയിരിക്കുന്നു. പള്ളിക്കടുത്തേക്ക് പോവാൻ തുനിഞ്ഞപ്പോൾ ചേക്കു ചോദിച്ചു, വേണോ? മാണം, രാമർ തറപ്പിച്ചു പറഞ്ഞു. അമ്പു അപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. സംസാരവും ഉച്ചത്തിൽ. പള്ളിയിലെ ആൾക്കാർക്കു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാവണം സംസാരം. എന്തിനാ ഈടെ കൂടിയിരിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ പറഞ്ഞു വാങ്ങിയില്ലേ? ഇനി എല്ലാവർക്കും പൊയ്ക്കൂടെ അങ്ങോട്ടേക്ക്. എന്തിനാ ഞാളെ ബുദ്ധിമുട്ടിക്കുന്നത്?
2: രാമർ അടുത്തേക്ക് ചെന്ന് അമ്പുവിന്റെ കയ്യിൽ കയറി പിടിച്ചു.
1: പൊറുക്ക് അമ്പു, പൊറുക്ക്, നമുക്കെല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാം, രാമർ പറഞ്ഞു.
2: അമ്പുവിന്റെ വിറയൽ തൽക്കാലം നിന്നു. അയാൾ ചോദിച്ചു, ഇവർക്ക് പൊയ്ക്കൂടെ അങ്ങോട്ടേക്ക്?
1: ആർക്കും എങ്ങോട്ടും പോകാൻ കഴിയില്ല അമ്പു. ഇമ്മളെല്ലാരും ഈടെ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടവരാ. പിന്നെ ചിലര് ഓരോ വിവരക്കേടുകൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടാകൂ. അതിനെങ്ങനെയാ നമ്മുടെ നാട്ടുകാരെ കുറ്റപ്പെടുത്തുക? ഇഞ്ഞിങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഹസൻ എന്നോട് കാണിച്ചത് തെറ്റാ. അതിന് നീയോനെ ചവിട്ടാനും പിന്നാലെ ഓടാനും പാടില്ലായിരുന്നു. പിന്നെ പള്ളീൻ്റെ അടുത്ത് വെച്ചും അമ്പലത്തിൻ്റെ അടുത്ത് വെച്ചും ഇമ്മാതിരി വർത്താനം പാടില്ല. അതെല്ലാം വലിയ തെറ്റല്ലേ അമ്പു?

അമ്പു മിണ്ടാതെ നിന്നു. ഇമ്മക്ക് ഇതിപ്പോ തന്നെ സബൂറാക്കണോ? നാളത്തേക്ക് വെക്കരുത്. അപ്പോൾ അനുകൂലഭാവത്തോടെ അമ്പു രാമറിന്റെ നേരെ നോക്കി. അത് കണ്ട രാമർ,

0: ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഗ്ലാസ് ചായ പപ്പാതിയാക്കി അവർ പങ്കിട്ട് കുടിച്ചു. മടങ്ങുമ്പോൾ രാമർ ചേക്കുവിനോട് പറഞ്ഞു, ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പോ തന്നെ പറഞ്ഞു തീർക്കണോ? അല്ലെങ്കിൽ വ്രണാവും, പിന്നെ ചികിത്സിക്കാൻ വലിയ പാടാണ്. അതിന് മുന്നിട്ടിറങ്ങുന്ന ആളുകളും നാട്ടിൽ വേണോ? ചേക്കു അഭിപ്രായപ്പെട്ടു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട്
0: ഗിഫ്റ്റ്സ്. മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: ആർസിആർ കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
2: ഹലോ,
3: കേരളത്തിൽ നിന്ന് വിളിക്കുകയാണ് ശ്രീജ. സാറേ, എനിക്കൊരു സംശയം ഉള്ളത്, എന്റെ മോള് ബിടെക് അഗ്രികൾച്ചർ കഴിഞ്ഞു, അപ്പൊ ഇനി അടുത്തതായിട്ട് ജോലിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്?
2: ടെസ്റ്റ് എഴുതുക. ടെസ്റ്റ് എഴുതേണ്ടത് സ്പെഷ്യലിസ്റ്റ് എസ്ഒ ടെസ്റ്റ് എന്ന് പറയും, സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ടെസ്റ്റ് പറഞ്ഞിട്ട്. ബാങ്കുകൾ എടുക്കുന്നുണ്ട്, എല്ലാ ബാങ്കുകാരും അഗ്രികൾച്ചർ ഓഫീസർ. ഇപ്പൊ അഗ്രികൾച്ചർ പ്രയോറിറ്റി സെക്ടർ എന്ന് പറയും, ഇപ്പൊ ഇന്ത്യയുടെ പ്രയോറിറ്റി സെക്ടർ ഒക്കെ എല്ലാം വരുന്നത്. പണ്ട് ബാങ്കുകളിൽ ആ ഉള്ള മാനേജേഴ്സും ഓഫീസേഴ്സ് ഒക്കെ കുറച്ച് സ്വന്തമായിട്ട് വല്ലതൊക്കെ പഠിച്ചിട്ടാണ് അഗ്രികൾച്ചർ ഓഫീസറായിട്ട് അവർ വർക്ക് ചെയ്യാൻ. ഇപ്പൊ അത് മാറ്റി, ഇപ്പൊ എല്ലാ ബാങ്കുകളും നിർബന്ധമായിട്ട് BSc അഗ്രികൾച്ചർ പഠിച്ചവർക്ക് അഗ്രികൾച്ചർ ഓഫീസേഴ്സിന്റെ പോസ്റ്റ്
3: കിട്ടുള്ളൂ.
2: ബിടെക് പഠിച്ചാൽ എലിജിബിൾ ആണ്. എക്സ്പോർട്ട് കോഴ്സ് ആണ്. എക്സ്പോർട്ട് കോഴ്സ് എന്ന് പറഞ്ഞാൽ മകളെ പുറത്തയക്കാൻ തയ്യാറാക്കുക, ഭയങ്കര സ്കോപ്പാണ്. അപ്പൊ അത് കാരണം പഠിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ മിക്കവാറും 90% ആൾക്കാരും പുറത്തേക്ക് പോയി.
3: സംസാരിച്ചായിരുന്നു, അത് ഓൺലൈനായിട്ട് ഇതായിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു കോഴ്സ് തിരക്കി. അപ്പൊ അവര് ചേരുന്നുണ്ടെങ്കിൽ 4 മാസം കോഴ്സ് ആണെന്ന് പറഞ്ഞു.
2: കോഴ്സ് ഒന്നും വേണ്ട, ഇതിന് നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ പോയാൽ കഴിഞ്ഞാൽ അവിടെ ഇത് എവിടെയാണോ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്, ലാൻഡ് ഇല്ലാത്തവർക്ക് ഇത് ചെയ്യണമാണ് ഈ കോഴ്സ്. അവിടെയൊക്കെ വെച്ചാൽ സോയിലിന് സ്ട്രെങ്ത് ഇല്ലാത്തവർ, അവിടെ മുഴുവൻ ഇങ്ങനെ കോൺക്രീറ്റഡ് പാടങ്ങളാണ്, ഫിഷ് ടാങ്ക്സും പാഡിക്കൾച്ചറൊക്കെ. അപ്പൊ അവിടെയൊക്കെ പോയാലേ അറിയുള്ളൂ. മോളോട് ഒന്ന് സെർച്ച് ചെയ്യാൻ പറ. മിഡിൽ ഈസ്റ്റിൽ പോകണമെന്ന് ഫോറിൻ കൺട്രി ഒന്നുമില്ല, അവിടെ 90% ആൾക്കാരും കേരളത്തുകാരാ. ഒന്ന്, രണ്ടാമത് അതല്ലെങ്കിൽ നിങ്ങൾ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് ഒരു ജോലി കേരളത്തിൽ തപ്പിയാലും ബുദ്ധിമുട്ടാവും. അതല്ലെങ്കിൽ 4-5 കൊല്ലം മുമ്പ് ബാങ്കിങ് ബോർഡ്, ബാങ്കിങ് റിക്രൂട്ട്മെന്റ് ബോർഡ് ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കാരെ ബിടെക് അഗ്രികൾച്ചർ തുല്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ജോലി കിട്ടും. അവർ പഠിക്കുന്ന സിലബസില് 60-70% അഗ്രികൾച്ചർ തന്നെയാണ് പഠിക്കുന്നത്. അതെ, അപ്പൊ അത് കാരണം ബാങ്കിലോട്ട് കയറുക, ഭയങ്കര സ്കോപ്പാണ്. ഇപ്പൊ കുറച്ച് കുറച്ചായിട്ട് മോഡേണൈസേഷൻ വരുന്നുണ്ട്.
3: ബാങ്കിൽ പോകാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്.
2: അല്ല, ബാങ്കിൽ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ബാങ്കിൽ പോയാൽ ബാങ്കിന്റെ ജോലിയല്ല, അവിടെയും ചെയ്യുന്നത് ടെക്നിക്കൽ ജോബാണ്, സർവേ ആണ്. പറഞ്ഞു കൊടുക്കുക
3: കേട്ടോ.
1: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. അപ്പോ നിങ്ങളും മായമില്ലാത്ത ആർസിആർ കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ? ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
0: ആർസിആർ കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു സന്ദർശനം പുരോഗമിക്കുന്നു. സിൽവാസയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. 4-ാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിന്നും മദ്യവ്യവസായി വിജയ് മല്യയെ ഒഴിവാക്കില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുംബൈ ഹൈക്കോടതി അറിയിച്ചു. മല്യയുടെ 14,131.6 കോടി രൂപയുടെ സ്വത്തുക്കൾ SBI കൺസോർഷ്യത്തിന് കൈമാറിയതായും ED കോടതിയെ അറിയിച്ചു. രാജ്യത്ത് ആദ്യമായി ഗവൺമെന്റ് ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്ന നൂതന പദ്ധതിക്ക് സംസ്ഥാന വയോജനക്ഷേമ വകുപ്പ് തുടക്കം കുറിക്കുന്നു. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ഇതിന് 2,74,00,000 രൂപ അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്നു മുതൽ 15 വരെ കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും.
1: ആകാശവാണി FM വാർത്തകൾ.

0: English Matters.
1: സാറി പത്രം വായിച്ചോ? ഉദ്യോഗസ്ഥർ നാടൊരു ഓർവേലിയൻ ഡിസ്റ്റോപ്പിയ ആക്കരുതെന്ന് കോടതി. ശരിയാ, എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും.
2: എന്ത്? അല്ല, എന്താ ഈ ഓർവേലിയൻ ഡിസ്റ്റോപ്പിയ ഒന്ന് പറഞ്ഞേ.
1: അത് മറ്റേ എത്യോപ്യയുടെ അടുത്തുള്ള ഒരു രാജ്യമില്ലേ, അവിടെ വേലി കെട്ടാൻ എന്തോ ഒരു പ്രശ്നം, അങ്ങനെ എന്തോ ആണ്.
2: ഓ മൈ ഗോഡ്സ്, ഡയലോഗ് അടിച്ചു വിടുന്നത് കണ്ടാൽ എല്ലാം അറിഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. എടോ, പ്രതിഷേധിച്ചു എന്ന കുറ്റത്തിന് ഒരു വിദ്യാർത്ഥിയെ അന്യായമായ തടങ്കലിലിട്ടപ്പോൾ കോടതി ഉദ്യോഗസ്ഥരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് വിയോജിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള പൗരന്റെ മൗലിക അവകാശമാണ്. ഉദ്യോഗസ്ഥരുടെ ഇത്തരം വഴിവിട്ട നടപടികൾ തടഞ്ഞില്ലെങ്കിൽ ഈ നാടൊരു ഓർവേലിയൻ ഡിസ്റ്റോപ്പിയായി മാറും എന്നാണ് കോടതി പറഞ്ഞത്.
1: ഹോ, വലിയ ഡയലോഗ് തന്നെ. അല്ല, ഇതൊക്കെ എനിക്ക് പത്രം വായിച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ ഈ എത്യോപ്യയാണ് അങ്ങ് പിടികിട്ടാത്തത്.
2: എത്യോപ്യ അല്ലേടോ ഡിസ്റ്റോപ്പിയ. വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ട, ജീവിക്കാൻ കൊള്ളില്ലാത്ത ഒരു ലോകത്തെയാണ് ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്നത്. പകരം എല്ലാം തികഞ്ഞ ദുരിതങ്ങളോ അനീതികളോ ഇല്ലാത്ത ആദർശ സുന്ദരമായ ലോകത്തെയാണ് നാം പൊതുവെ ഉട്ടോപ്യ എന്ന് പറയാറ്.
1: ഓ, അപ്പൊ നമ്മുടെ മാവേലി നാട് വാണിയിടും കാലത്തെ കേരളമൊക്കെ ഒരു ഉട്ടോപ്യ ആണല്ലേ.
2: ആ, പഠിച്ചല്ലോ. അത് തന്നെ, ജോർജ് ഓർവെൽ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ എഴുതിയ 1984 എന്ന നോവലില് ഇതുപോലെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു മോശം നാട് ആക്കരുത് എന്ന് പരത്തി പറയുന്നതിന് പകരം ഒറ്റ വാക്കിൽ ജഡ്ജി പറഞ്ഞതാണ് ഓർവേലിയൻ ഡിസ്റ്റോപ്പിയ എന്ന്.
1: ആ, ഇതാണ് ഞാൻ ഈ ജഡ്ജി പരീക്ഷ ഒന്നും എഴുതാതിരിക്കണത്. ഇത്രയും പുസ്തകമൊക്കെ വായിക്കണ്ടേ?
2: അതിന് നീ കോളേജിൽ പോയിട്ടില്ലല്ലോ. ആ പരീക്ഷ എഴുതാൻ ഡിഗ്രിയൊക്കെ വേണ്ടേ?
1: ആ, അത് മറ്റൊരു കാരണം.
0: English Matters.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം യുവവാണിയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വന്തം ജോലിയിലുപരിയായി കാടിനെ സ്നേഹിക്കുകയും കാടിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനേക്കാളെല്ലാം ഉപരിയായി കാടിനെ ഏറ്റവും മനോഹരമായി തന്നെ സ്വന്തം ക്യാമറ കണ്ണുകളിലൂടെ പകർത്തുകയും ചെയ്തിട്ടുള്ള നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് കോൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ മിസ്റ്റർ പ്രഭുവാണ്. സ്വാഗതം സർ യുവവാണിയിലേക്ക്. അപ്പോൾ താങ്കളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ നോക്കുമ്പോൾ സാധാരണ നമ്മളുടെ തല നമ്മുടെ ഫുൾ ഫിഗർ എന്നതാണല്ലോ, പക്ഷെ അതിനേക്കാൾ ഉപരി ഏറ്റവും മനോഹരമായ കാടുകളും വൈൽഡ് ലൈഫും ഒക്കെയാണ്. ഒരു ജോലിയുടെ ഭാഗം എന്നതിലുപരി കാട് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് താങ്കൾക്ക് എന്താണ്?
1: ജീവിതത്തിന്റെ ഭാഗമാണ് ശരിക്കും. കുറച്ചു കാലമായി ജീവിതത്തിന്റെ ഒരു ഇൻസെപ്പറബിൾ അഭേദ്യമായിട്ടുള്ള കണക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മുന്നോട്ട് പോവാണ്.
0: ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഒരു ജോലിയിൽ വന്ന് ചേർന്നിട്ട് അങ്ങനെ ജോലി ചെയ്ത് ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളോടൊരു ഇഷ്ടം വരും. അതല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞത് എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഭയങ്കര പാഷനായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടോ ഈ കാടിനോടുള്ള ഒരു ബന്ധത്തിന്?
1: കളിക്ക് എങ്ങനെയാണ് വന്നത് എന്ന് ഈ ചോദ്യമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അത് പറയുകയാണെങ്കിൽ, ഞാൻ പി ജി കഴിഞ്ഞ, ഞാൻ വിക്ടോറിയ കോളേജിലാണ് പി ജി കഴിഞ്ഞ്, ബോട്ടണിയാണ് കഴിഞ്ഞത്. അപ്പോൾ ബേസിക്കലി സയൻസിൻ്റെ ഒരു താല്പര്യം ഉണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടി ബി ജി ആർ എന്ന് പറയും, ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ നേരെ ജോലിക്ക് കയറുകയാണ്, ആദ്യത്തെ ജോലിയാണത്. അപ്പോൾ അവിടെ ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തത് ഇൻഡിജിനസ് നോളേജ് ഡോക്യുമെൻറ്റേഷനിലായിരുന്നു. പരമ്പരാഗതമായിട്ടുള്ള നാട്ടറിവുകൾ സംരക്ഷിക്കുക, അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രൊജക്റ്റിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ആദിവാസി വിഭാഗങ്ങളുടെ സ്ഥലത്ത്, കുടികളിൽ, അങ്ങനെ അറിവുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയിട്ടുള്ള യാത്രകളായിരുന്നു. അതിലെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലമ്പൂരിലെ ചോളനായിക്കരെ എടുത്ത് പോയിട്ട് ഒരു ദിവസം താമസിച്ചു, ഒന്നല്ല രണ്ടോ മൂന്നോ ദിവസം താമസിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാട്ടിലേക്ക് പോകുന്നത്. മറ്റത് മലമ്പുഴ അങ്ങനെ കുറച്ച് കുറച്ച് കാടുകളിലൊക്കെ പോയിട്ടുള്ളൂ. പക്ഷെ അവിടെ പോയി രണ്ട് ദിവസം കാട്ടിൽ പ്രത്യേകിച്ച് ഒരു ഷെൽട്ടറും ഇല്ലാതെ പുഴയുടെ തീരത്തൊക്കെ കിടന്ന് അവരുമായിട്ട് ഇടപെട്ട് വന്ന സമയത്ത് എനിക്കെന്തോ ഇതുമായിട്ടൊരു കണക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു അന്ന്. പക്ഷെ ആ കണക്ഷൻ ഞാൻ അപ്പം ഫീൽ ചെയ്തില്ല. അപ്പം എന്തോ ഉള്ളിലൊരു ഒരു അറ്റാച്ച്മെൻറ്റ്, ദിസ് ഈസ് സംതിങ് പ്രീഷ്യസ്, നമ്മൾ വിലമതിക്കാത്തൊരു സാധനമാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഭാവിയിൽ എന്നൊക്കെ എന്തൊരു തോന്നൽ വന്നു.
0: ഒരു വൈബ് കണക്ട് ആയി,
1: എന്തോ കണക്ട് ആയി. അത് പിന്നെട്ടോ, അത് പിന്നെയാണ് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായത്. അത് കഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ട് ഒരൊറ്റ എക്സാം എഴുതിയിട്ടുള്ളൂ, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കില്ല, ഫോറസ്റ്റ് റേഞ്ചേഴ്സ്. റേഞ്ചേഴ്സിന് ആദ്യം അപ്രന്റീസ് എന്ന് പറയാം, ഫോറസ്റ്റ് അപ്രന്റീസ് എന്ന് പറയാം. അപ്രന്റീസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടര വർഷം നമ്മൾ ട്രെയിനിങ്ങിന്റെ പീരീഡിലാണ്, ഒന്നര അക്കാദമിക് ട്രെയിനിങ്, അത് കഴിഞ്ഞ ഒരു വർഷം ഫീൽഡ് ട്രെയിനിങ്. അങ്ങനെ റേഞ്ച് ഓഫീസറായി. റേഞ്ച് ഓഫീസറായപ്പോൾ പിന്നെ ട്രെയിനിങ് സമയത്ത് തൊട്ടേ കാട്ടിൽ പോകല്ലേ, അപ്പോൾ ആ ബോണ്ട് കറക്റ്റായിട്ട് വിളക്കി ചേർത്ത് എന്നൊക്കെ പറയില്ലേ. പിന്നെ അതിൻ്റെ ഒരു പോക്കായിരുന്നു, ഒരു പുഴയിൽ ഒഴുകുന്ന പോലെ ഒരു പോക്കാണ് പിന്നെ ഉണ്ടായത്.
0: അതായത് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ജോലി എന്ന രീതിയിലല്ല താങ്കൾ ഇതിനെ കാണുന്നത്.
1: ആസ് എ ജോലി മാത്രമായിട്ട് എടുക്കരുത്, ഇതൊരു തരം എക്സ്പീരിയൻസിങ് ആണ്. കാരണം സാധാരണക്കാർക്ക് ഒരിക്കലും കടന്നു ചെല്ലാനാവാത്ത ഏരിയകളിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കടന്നു ചെല്ലാം. ആരോടും ചോദിക്കണ്ട, ഏതും പകലും രാത്രിയും ഒക്കെ. നമുക്ക് 10 to 5 എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല
0: കേട്ടോ.
1: ഞങ്ങൾക്ക് ഓഫീസിൽ എപ്പോൾ വേണമെങ്കിലും വരാം, നമുക്ക് മാനേജ് ചെയ്യുന്ന പോലെയാണ്. ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു DFO ഒരു റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആരാണെങ്കിലും നമുക്ക് ഓഫീസിൽ 10 മണിക്ക് വന്നിരിക്കേണ്ട കാര്യമല്ല. നമുക്ക് തന്നിട്ടുള്ള ഏരിയയെ എങ്ങനെ ഫലപ്രദമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സമയത്ത് നമുക്ക് കാട്ടു പോവാം, ഏത് സമയത്ത് തിരിച്ചു വരാം, അങ്ങനെയാണത്.
0: അപ്പോൾ ലൈക്ക് ഒരു ക്യൂരിയോസിറ്റി, ഇപ്പം ബാക്കി താങ്കളുടെ പാഷൻ ഇൻട്രസ്റ്റ് മേഖലയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പേ ഇപ്പം താങ്കളുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് കോൺസർവേറ്റർ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ജോലിയിൽ? ഇപ്പം നമുക്ക് ഗവൺമെൻറ് ഓഫീസിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞ പോലെ സോ കോൾഡ് 10 മണിക്ക് വരുന്നു, 5 മണിക്ക് പോകുന്നു, കുറേ ഫയലുകൾ, അങ്ങനെയാണ് നമ്മുടെ ഒരു ഗവൺമെന്റ് ഓഫീസും ഗവൺമെന്റ് ജീവനക്കാരും. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ലൈഫ് എന്ന് പറയുന്നത്?
1: ഹൈറാർക്കി പറയും, വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുറേ സമയം പറയാനെടുക്കും, അപ്പോൾ അത് വേണ്ട, ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഒരു ഹൈറാർക്കിയുടെ ഏകദേശം ഒരു മിഡിലൊക്കെ വരുന്ന ഭാഗത്താണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അസിസ്റ്റന്റ് കൺസർവേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഒരു ഡിവിഷന്റെ ചാർജ്, ഒരു പക്ഷേ അത് ജില്ലയുടെ ചാർജ് ആയിരിക്കാം, ഒരു കലക്ടറൊക്കെ ആയിട്ട് ഉപമിക്കുന്ന ഒരു പോസ്റ്റായിട്ട് മാറാം, എല്ലാപ്പോഴും അല്ല പറഞ്ഞത്. അപ്പോൾ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിൽ റേഞ്ച് ഓഫീസർ കഴിഞ്ഞ് അടുത്ത പ്രൊമോഷനിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആയി മാറും. അപ്പോൾ അതിൽ നമുക്ക് കുറേ കാലം ഇരിക്കുന്ന സമയത്താണ് IFS കൺഫർ ചെയ്തിട്ട് അങ്ങനെ പോകുന്നത്. IFS കൺഫർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു എ കലക്ടർ എന്ന് പറയാം. അപ്പോൾ ഒരു ഡിവിഷന്റെ ചാർജ്, ഒരു ജില്ലയുടെ ചാർജ് ഒക്കെയുള്ള ഒരു അധികാരമാണ് ഒരു അസിസ്റ്റന്റ് കൺസർവേറ്റർക്ക് ഉണ്ടാവുക. അത് നമുക്ക് എടുക്കുന്ന ജോലിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു വന്യജീവി സങ്കേതങ്ങളുടെ ഒരു ഡിവിഷന്റെ ചുമതലയാണെങ്കിൽ ആ ഡിവിഷന് കീഴിൽ കുറേ വന്യജീവി സങ്കേതങ്ങൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം, PG എന്നെടുത്ത് പറയാം, അതിൽ ചിമ്മിണി വന്യജീവി സങ്കേതമുണ്ട്, ചൂലന്നൂർ വന്യജീവി സങ്കേതമുണ്ട്, PG വന്യജീവി സങ്കേതമുണ്ട്. ഇനി മൂന്നെണ്ണം ചേർന്നാണ് ഒരു ഡിവിഷൻ. അപ്പൊ ആ ഡിവിഷന്റെ ചാർജുള്ള ഒരാൾ കുറഞ്ഞത് അസിസ്റ്റന്റ് കൺസർവേറ്റർ ആയിരിക്കണം. ഒരു DFO അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയും, വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ വാഴച്ചാൽ ഒരു ഡിവിഷനാണ്, അതിൽ കുറെ റേഞ്ചുകളുണ്ട്. അതിന് ഡി എഫ് ഒ എന്നാണ് പറയുക. അങ്ങനെയാണ് നമ്മുടെ ഒരു വർക്കിന്റെ ഒരു.
0: എന്താണ് നിങ്ങൾ നോക്കണ്ടേ? ഈ
1: ഞങ്ങൾ നോക്കേണ്ടത്
0: ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: കുറഞ്ഞതൊരു 200-300 സ്ക്വയർ കിലോമീറ്റർ ഏരിയ, അല്ലെങ്കിൽ 200-250 ആ ആണ് ആവറേജ് നമ്മുടെ അണ്ടറിൽ വരുന്ന വിവിധ റേഞ്ചുകൾ ഉണ്ടാവും. ആ റേഞ്ചുകൾക്ക് താഴെ സ്റ്റേഷൻ ഉണ്ടാവും. ആ സ്റ്റേഷന് താഴെ ബീറ്റോ അല്ലെങ്കിൽ താഴെ സെക്ഷൻസോ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഭരിക്കുന്നത്. അപ്പോൾ ബേസിക് ലെവലിൽ വാച്ചർമാർ തൊട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അത് ഗാർഡ്, ഫോറസ്റ്റർമാർ, അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി റേഞ്ചർമാർ. സ്റ്റേഷന്റെ ചാർജ് ഒരു എസ് ഐയുടെ റാങ്കിലുള്ള ആളായിരിക്കും സ്റ്റേഷന്റെ ചാർജ്. അതാണ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, റേഞ്ച് ഓഫീസർ എന്ന് പറയാം. അത് കഴിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ വരിക്കും, വരുമ്പോഴായിരിക്കും ഒരു റേഞ്ച് ഓഫീസർ. അപ്പോൾ റേഞ്ചിന്റെ കീഴിൽ 2-3-4 സ്റ്റേഷൻസ് ഉണ്ടാവുക. ആ റേഞ്ചുകളെ കുറേ റേഞ്ചുകൾ, 4-5 റേഞ്ചുകൾ ചേർന്നായിരിക്കാം ഒരു ഡിവിഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത് താഴെ റേഞ്ചിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. കാര്യങ്ങളൊക്കെ റേഞ്ച് ഓഫീസർ വഴി വ്യക്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. ഫീൽഡിൽ മറ്റ് നായാട്ട് നടക്കുന്നില്ല, മരംമുറി നടക്കുന്നില്ല, മറ്റ് പ്രശ്നങ്ങളില്ല. എല്ലാം നോക്കി പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
0: കാട് പോലെ വിശാലമായിട്ടുള്ള ഒരു പ്രൊഫൈലാണ്.
1: ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സാധാരണക്കാർ വിചാരിക്കുന്നു ഫോറസ്റ്റ്, ഓ റെസ്റ്റ് എടുക്കൽ ജോലിയാണ് അല്ലേ നിങ്ങളുടെയൊക്കെ. എന്ത് രസകരമായ ജോലിയാണ്, പലപ്പോഴും രസകരമാണ്, അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രസകരമാണ്. പക്ഷെ ജോലി ഭാരം എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ തരങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ സമയം ഒരു വൈൽഡ് ലൈഫ് വാർഡൻ സയന്റിസ്റ്റ് ആയിരിക്കണം, ക്ലാസ് എടുക്കാൻ പോകണം, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പരിസ്ഥിതി ക്ലാസ് എടുക്കുന്നത്, ഒരു എഞ്ചിനീയർ ആയിരിക്കണം. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കൊരു ഒരു ഒരു ഡിവിഷനിലെ ഒരു റേഞ്ചിലേക്ക് ഒരു ഒരു കൺസ്ട്രക്ഷൻ വരുമ്പോൾ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരുമ്പോൾ, ഒരു ഫോറസ്റ്റേഷൻ പണിയുന്ന സമയത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി റേഞ്ച് ഓഫീസർ സമർപ്പിക്കുമ്പോൾ അപ്രൂവ് ചെയ്യേണ്ടത് ഡി എഫ് ഒ ആണ്. ഡി എഫ് ഒക്ക് അത് മുഴുവനായിട്ട് അറിയണം. അളവ്, തൂക്കം, എഞ്ചിനീയറിംഗ്, മറ്റ് സംഗതികൾ എല്ലാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ കുറെ ആക്ടിവിറ്റികളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പോലീസിംഗ് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികൾ വേറെ, ലാൻഡിന്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ കുറെ ആക്ടിവിറ്റി. നമ്മളിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഒരു ജോലിയുടെ.
0: ഇപ്പൊ മറ്റേ കടലിന്റെ തീരത്ത് പകച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒരു കാടിന്റെ അറ്റത്ത് പകച്ച് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടതാണ്. അതായത് കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിന്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത പോലെയാണ്. കാരണം അത്രയും ഫെസിലിറ്റേറ്റഡ് നേച്ചർ വൈസ് എന്നൊരു സംഭവം. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട്
1: 100% അല്ല, അത് മനസ്സിലാക്കുന്നിടത്ത് മാത്രമാണ് നമ്മൾ ശരിക്കൊരു കേരളീയനാവുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത്, പരിസ്ഥിതിയും ചുറ്റുപാടുകളാണ് ജീവിക്കുന്നത്, ഒരു ഒരു 50% മുകളിലും അറിയില്ല. അതേസമയം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ചുറ്റുപാടുകളും നല്ല വെള്ളവും നല്ല വായുവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ പശ്ചിമഘട്ടമാണ്, വെസ്റ്റേൺ ഗട്ട്സ് ആണ്. 1600 കിലോമീറ്റർ നീളത്തിൽ താപ്തി നദിയുടെ താഴം തൊട്ടിട്ട് താഴെ കന്യാകുമാരി, ശ്രീലങ്കയിലേക്ക് വരെ നീണ്ടു കിടക്കുന്നതാണ് പശ്ചിമഘട്ടം. ഇതിന്റെ കിഴക്കൻ ഭാഗത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആ കിഴക്കൻ ഭാഗം ഡൈവേഴ്സിറ്റി കൊണ്ട്, ജൈവ വൈവിധ്യം കൊണ്ട് വളരെ സമ്പന്നമാണ്. ഒരു 41 നദികളാണ് നമുക്ക് താഴേക്ക് ഒഴുകി വരുന്നത്. ഫെർട്ടൈൽ ആയിട്ടുള്ള ഭൂമിയാണ്. ഈ സ്ഥലത്ത് ഇത്രയും നല്ലൊരു കാലാവസ്ഥയിൽ നല്ല മഴ കിട്ടുന്ന, വരൾച്ചയില്ലാതെ ഒക്കെ വരുന്ന ഒരു സ്ഥലത്ത്, ഇത്രയും പവിത്രമായിട്ടൊരു ജീവി ഭൂമിയാണ് കേരളത്തിന്റെ ഭാഗം. പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന്റെ തെക്കോട്ട്, സതേൺ വെസ്റ്റേൺ ഘട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പ്രകൃതി ഇത്രയും അനുഗ്രഹിച്ച ഒരു നാട് ശരിക്കില്ല. അത് പക്ഷെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത് എവിടുന്നാണ് വരുന്നതെന്ന്. ആ വെള്ളം കിട്ടാത്തവരുടെ ഞാൻ ഈ അടുത്തൊരു ആഫ്രിക്കയിൽ പോയപ്പോഴെന്നും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. രാവിലെ എണീച്ച് അവരുടെ ഒരു ദിവസത്തെ, ഒരാഴ്ചയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വെള്ളം ചുമന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആനയുടെയും ബൈസന്റെയും, മീൻസ് ബഫലോ, വൈൽഡ് ബഫലോയും സിംഹത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് വേണം വെള്ളം കൊണ്ടുവരാൻ. അപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമായിരുന്നു. പക്ഷെ സെയിം ടൈം സെൻസിറ്റീവാണ്. കാരണം ഒരു മലയുടെ താഴ്വാരത്തിൽ, ഒരു പശ്ചിമഘട്ടത്തിൻ്റെ മുകളിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ കൊണ്ട് വെള്ളം കടലിലെത്തും. ആ കുത്തനെയുള്ള കിഴക്കൻ തൂക്കായ ചെരുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ഭൂമിയാണ്. പക്ഷേ വി ആർ ബ്ലെസ്ഡ് എന്തുകൊണ്ടും.
0: ഇപ്പൊ കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ആനിമൽസ് ആണ് ഓർമ്മ വരും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും കാടിന്റെ മക്കൾ എന്നൊക്കെ പറയുന്ന പോലെ ചില മനുഷ്യരുണ്ട്. ഇപ്പൊ ആഫ്രിക്കയത്തെ കാര്യം പറഞ്ഞു, അതല്ലാണ്ട് നമ്മുടെ കേരളത്തിലെ അങ്ങനെയുള്ള ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: പിന്നെ 36 ആദിവാസി വിഭാഗങ്ങൾ നമുക്കുണ്ട്.

0: റെക്കഗ്നൈസ്ഡ്, ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ്. അതിൽ തന്നെ 5 വിഭാഗങ്ങൾ മോസ്റ്റ് പ്രിമിറ്റീവ് ആണ്, പ്രിമിറ്റീവ് ആദിവാസി വിഭാഗങ്ങളാണ്. സോ ഈ 36 വിഭാഗങ്ങളിൽ നമുക്കൊരു, ഞാനൊരു ഏകദേശം ഒരു 5-10 വിഭാഗങ്ങളോട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ അവരുടെ അറിവ് എന്ന് പറയുന്നത് നമ്മളുടെ അറിവിൻ്റെയൊക്കെ എത്രയോ മേലെയാണ്. ഇപ്പം ഞാനീ പറഞ്ഞ നമ്മളെ ബ്ലസ്ഡ് ലാൻഡ് എന്ന് പറയില്ല, ആ ബ്ലസ്ഡ് ലാൻഡിനെ കുറിച്ച്, കാടിനെ കുറിച്ചുള്ള അവരുടെ അറിവ് നമ്മളുടെ അറിവിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ പോകുന്നു എന്നാണ് പലപ്പോഴും. പക്ഷെ നമ്മൾ കാണുന്ന ചില മാനദണ്ഡങ്ങളിൽ അവർ ഉൾപ്പെടുത്താൻ പറ്റില്ല. അവിടെയാണ് നമ്മളിപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടില്ലേ, ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്, ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. അത് അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കരുത്. പക്ഷെ അവരുടെ അറിവ് എന്ന് പറയുന്നത് ഡീപ്പർ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇൻഡിജിനസ് നോളജ് ഡോക്യുമെന്റേഷനിൽ പോയിരുന്നു. അപ്പോഴൊക്കെ മനസ്സിലാവുന്നത് 200-ൽ പരം ചെടികളാണ് അവർ ഭക്ഷണത്തിനും ഔഷധത്തിനും ചോളനായ്ക്കന്മാർ ഉപയോഗിക്കുന്നത്. 200 എണ്ണത്തിൻ്റെ കറക്റ്റ് പേരറിയാം. അവർ കഴിക്കുന്ന കിഴങ്ങുകളിൽ തന്നെയാണ് അവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് അവർക്കുള്ള ഔഷധവും ഉള്ളത്. അവർക്ക് എന്ത് ആയാലും അവർക്ക് അതിനുള്ള റെമഡി ചുറ്റുഭാഗത്തു നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോരോ അറിവുകൾ കേട്ടോ, കാടിൻ്റെ ഓരോരോ അറിവുകൾ നമുക്ക് അനാവരണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇരുന്ന്
1: സംസാരിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം AI ഒക്കെ വന്നതോടുകൂടി നമ്മുടെ ഓർമ്മശക്തി കുറച്ചും കൂടെ പുറകോട്ട് പോവുകയാണ്. അപ്പൊ ശരിക്കും നമ്മൾ അവരെ കാര്യമായിട്ട് തന്നെ അഡ്മയർ ചെയ്യണല്ലോ.
0: കാരണം നമ്മൾ സ്പീഡല്ലേ, ഇപ്പോൾ AI വന്നു, നമുക്കെല്ലാം സ്പീഡ് സ്പീഡ് സ്പീഡാണ്. അപ്പോൾ ഇതിന് നേരെ കോൺട്രഡിക്ടറി ആണ് നമ്മുടെ കാടുകൾ. കാടും സമയവും എല്ലാം അതിൻ്റെ അതേ സമയത്തിൽ മാത്രമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രം സ്പീഡായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, പഴയ എത്രയോ കാലം മുമ്പ് നമ്മളെക്കാട്ടിൽ നേരത്തെ ജീവിച്ചിരുന്ന ജീവികളാണ് മെജോറിറ്റി ഉള്ളത് കേട്ടോ. നമ്മൾ വളരെ കുറച്ച് കാലമായിട്ടല്ലോ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. അതിന് മുമ്പുള്ള ജീവികളാണ് നമ്മുടെ ചുറ്റുപാടും കൂടുതലുള്ളത്. അവർ അവരുടെ പഴയ സമയമാണ് കീപ്പ് ചെയ്യുന്നത്. പരിസ്ഥിതിയിൽ ചെറിയ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്, കാരണം കാലാവസ്ഥാ വ്യതിയാനം, ചൂട് കൂടൽ, അതിനനുസരിച്ച് അവർ താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ഹൈ സ്പീഡ് പോക്കാണ്. ഇപ്പോൾ ഓരോ വർഷം കഴിയുമോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വന്നിട്ട് കാട്ടിൽ വന്നിട്ട് എനിക്ക് അതിനെ കാണാം, എനിക്കിപ്പോൾ തന്നെ കാണാം, എനിക്കിപ്പോൾ കടുവേ കാണണം,
1: എനിക്ക്
0: എന്തവിടെ ഇവിടെ വന്നിട്ട് എന്താ സാറേ നിങ്ങളുടെ പറമ്പിക്കുളത്ത് വന്നിട്ട് ഞാനിത് 2 മണിക്കൂറായി മുഴുവൻ കറങ്ങുന്നു, എനിക്കൊരു ആനയെ പോലും കണ്ടില്ല എന്നൊക്കെ നമ്മളൊരു സാധാരണക്കാരിൽ നിന്ന് കേൾക്കുമ്പോൾ അവരെത്രത്തോളം നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആലോചിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വീഴ്ച. അതൊരിക്കലും ഇനി അങ്ങോട്ട് പോരുത്, അത് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക.
1: ഇപ്പൊ സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ 10 to 5 അങ്ങനെ സമയം ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും ഈ പറഞ്ഞ മാതിരി എസ്പെഷ്യലി ആസ് എ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫിലിം മേക്കർ, നല്ലൊരു കാഴ്ച അല്ലെങ്കിൽ നല്ലൊരു വൈൽഡ് ലൈഫ് മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ടൈം ആൻഡ് എഫേർട്ട് എന്ന് പറയുന്നത് ഒരുപാടാണെന്നറിയാം. എന്നാലും ചോദിക്കുകയാണ്, എത്രയാണ്?
0: അയ്യോ, അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് എത്ര സമയവും കാട്ടിൽ ചിലവഴിക്കുന്നു അത്രയും സമയത്തെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ഫൈനൽ ഡെസ്റ്റിനേഷനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കൊരു കടുവയുടെ പടം കൊടുക്കണം. നമ്മളൊരു 10 മണിക്കൂർ ഇരുന്നു, 10 മണിക്കൂർ കടുവയുടെ പടം കിട്ടി. പക്ഷേ 10 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന നമ്മൾ ആർജിക്കുന്ന നോളേജ് ഉണ്ടല്ലോ, അതാണ് ഈ കടുവയുടെ ഫോട്ടോ കാട്ടിലും ബെറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് അനുഭവമുള്ളതുകൊണ്ട് പറയാം. കാരണം നമുക്ക് ഒരു കടുവ വരും എന്ന്, അല്ലെങ്കിൽ ഒരു ആന ഭാഗത്ത് വരും, അല്ലെങ്കിൽ ഒരു കാട്ടുപോത്ത് കറക്റ്റ് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലത്ത് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇരിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വരും, പറയാൻ പറ്റില്ല. ഓരോ ഡ്രാമയാണ് അൺവീൽ ചെയ്യുന്നത് കാട്ടിൽ ഓരോ സമയത്ത്. അപ്പോൾ നമ്മളറിയാതെ ഇതിലേക്ക് ശ്രദ്ധ പോകുന്നു. കാട്ടിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ അറിയാതെ ഉള്ളിലോട്ട് എടുക്കുന്നു. ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ 100,000 ബുക്ക് വായിച്ചാലും കിട്ടില്ല. അപ്പോൾ അതുണ്ടല്ലോ, ആ കാത്തിരിപ്പുകളുണ്ടല്ലോ കാട്ടിൽ, വെറുതെ ഇരിക്കൽ. ഞാൻ കാത്തിരിപ്പ് എന്ന് പറയുന്നില്ല, നിങ്ങൾ കാട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കൂ. ആ കിട്ടുന്ന നോളേജ് ഒരു ബുക്കൊന്നും കിട്ടില്ല. എത്ര ആളുകൾ എന്തൊക്കെ മനോഹരമായിട്ട് വർണ്ണിച്ചെഴുതിയാലും അത് കിട്ടില്ല, അത് ഫീലാണ്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക്, ഞാൻ ദിവസങ്ങളോളം ഇരുന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കടുവയ്ക്ക് വേണ്ടി ഒരു ദിവസം രാവിലെ തൊട്ട് രാവിലെ പുലർച്ചെ 5 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഇരുന്നിട്ട് ഭക്ഷണമൊന്നുമില്ലാതെ തിരിച്ചു വന്നിട്ടുണ്ട്. അടുത്ത ദിവസം 3-4 ദിവസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് രാത്രി വരെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെൻസസിൻ്റെ സമയത്ത്, ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ സമയത്തേ, അത് രസമാണ്. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ടൈഗർ സെൻസസ്, മുതുമലയിലെ ടൈഗർ സെൻസസ്. ഇപ്പോൾ ഈ കാത്തിരിപ്പിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഓർമ്മ വരിക, രാവിലെ 6 മണിക്ക് മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വൈകുന്നേരം 7 മണിക്കാണ് തിരിച്ചിറങ്ങി വരാറ്. ഒരു വെള്ളക്കെട്ടിൻ്റെ അടുത്ത് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരും. വാട്ടർഹോൾ സെൻസസ് എന്ന് പറയും, വെള്ളം കുടിക്കാൻ വരുന്ന ജീവികളുടെ കണക്കെടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ്, രാവിലെ 6 മണിക്ക് വെള്ളം കുടിക്കാൻ വരുന്ന ആരാണ്, 7 മണിക്ക് വരുന്ന ആരാണ്, 6 മണിക്കും 7 മണിക്കും ഇടയിൽ ആരെങ്കിലും എത്തി നോക്കുന്നുണ്ടോ? നല്ല രസകരമായുള്ള സയൻസാണ് ഇതൊക്കെ. അപ്പോൾ ഒരു ജീവിയൊക്കെ വെള്ളം കുടിക്കാൻ വരുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് വരുന്നറിയോ? അപ്പോൾ അങ്ങനെ വൈകുന്നേരം 7 മണി വരെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയൊരു ബുക്ക് പഠിച്ച പോലെയാണ്.
1: അതെ,
0: ആ വെള്ളം കുടിക്കാൻ ഒരു മൃഗം വരുമ്പോൾ അല്ലെങ്കിൽ പല മൃഗങ്ങളും വരുമ്പോൾ അവർ പാലിക്കുന്ന നിയമങ്ങൾ, അവർ പാലിക്കുന്ന സമയക്രമം, ഇതൊക്കെ വലിയ നോളജാണ്.
1: ഈ നോളജ് എന്തുമാത്രം എല്ലാവർക്കും ഇപ്പൊ താങ്കളെ പോലെ അങ്ങനെ കാടിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു വില അറിയുന്നില്ല. എന്തുമാത്രമാണ് നമ്മളുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഇതെല്ലാം ഒന്ന് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നത്? ഇപ്പോഴും ഒരുപാട് പിന്നോട്ടാണോ നമ്മൾ?
0: ഡോക്യുമെന്റേഷൻ ആണോ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണോ ഉദ്ദേശിച്ചത്? ഡോക്യുമെന്റേഷൻ
1: രണ്ടാണെങ്കിലും, അതായത് ഇപ്പം ഒരാൾക്ക് അല്ലെങ്കിൽ മലയാളികൾ കാടിനെ അറിയണം എന്ന രീതിയിൽ, ഇപ്പൊ നമ്മള് ബാക്കി ടൂറിസം പ്രൊമോഷൻ ഒരുപാട് സ്ഥലങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കേരളത്തിന്റെ പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ കാടിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും നടപടികൾ?
0: അത് ഓഫ് ലേറ്റ്, നമ്മൾ അത് കുറച്ച് വൈകി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് 10 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഡോക്യുമെന്റേഷൻ വളരെ കുറവായിരുന്നു വനംവകുപ്പിൽ. ഒരു ഫോട്ടോ ഡോക്യുമെന്റേഷൻ, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോഗ്രാഫർമാർ മാത്രമാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് വനംവകുപ്പിൽ ജീവനക്കാരൊക്കെ ഫോട്ടോ എടുക്കുക, ഡോക്യുമെന്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുന്നതൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 10 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ, എസ്പെഷ്യലി കഴിഞ്ഞൊരു 5 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ, വനംവകുപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വനംവകുപ്പിൻ്റെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്, ഒരുപാട് അറിവുകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഡോക്യുമെൻ്റ് ഫോട്ടോ വീഡിയോ സംസാരം ഒക്കെ നിറച്ചിട്ടുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. പക്ഷെ അതിന് മുമ്പ് അതായിരുന്നില്ല. പക്ഷെ അതിന് മുമ്പും ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നേച്ചർ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേച്ചർ ക്യാമ്പുകൾ കുറവാണ്, ഫണ്ടിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ സർക്കാരിൻ്റെയും ഏത് ഇതൊന്നാലും. അപ്പം അതുകൊണ്ട് 10-50 ക്യാമ്പുകൾ ഒരു വർഷം നടക്കും ഒരു സാങ്ച്വറികളിൽ. കുട്ടികൾ വരുന്നു, 3 ദിവസം താമസിക്കുന്നു, കാട്ടിൽ പോകുന്നു. ഒരു 3 ദിവസം അവരെ പ്രകൃതിയോട് ഏറ്റവും അറിയുന്ന സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അതിപ്പോഴും ഇല്ല, ഇല്ലയെന്ന് പറയുന്നില്ല കേട്ടോ, ഉണ്ട്, പക്ഷെ എണ്ണം കുറഞ്ഞു പോയി. പക്ഷെ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഒരു പരിസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ, വെള്ളം വാട്ടർഹോൾ ഏരിയകൾ, ചെറിയ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കണേ, അത് എല്ലാം വിത്ത് GPS എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വൈൽഡ് അനിമൽസിൻ്റെ സെൻസസ് എസ്റ്റിമേഷൻസ് ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ഒരു സ്ഥലം ഒന്നും നോക്കാതെ വിടുകയല്ല, അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. കുറേ വെബ്സൈറ്റുകളിൽ നമുക്ക് വനംവകുപ്പിൻ്റെ വെബ്സൈറ്റിലും യൂട്യൂബിലും വരുന്നുണ്ട്. അങ്ങനെയുണ്ട്, കുറേ ക്ലാസ്സുകൾ സെഷൻസ് എടുക്കുന്നുണ്ട് സയന്റിസ്റ്റുകൾ വന്നിട്ട്.
1: നമ്മള് പൊതുജനം ഇത് കറക്റ്റ് കണ്ടെത്താത്തതാണ്.
0: കാണണം, കാണണം. ഡെഫിനറ്റ്ലി വനംവകുപ്പിന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ വിവരങ്ങൾ നമുക്ക് കിട്ടും.
1: അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനോട് ഒത്തു തന്നെ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു പ്രൊജക്റ്റാണ് വൈൽഡ് 100 എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ?
0: വൈൽഡ് 100 ഈ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട വനമന്ത്രി ഷിബു ബേബി ജോൺ സാറ് ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ. അപ്പോൾ അത് വനംവകുപ്പിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റാണത്. വളരെ അഭിമാന പുരസ്കാരം നമ്മൾ അവതരിപ്പിച്ചൊരു പ്രൊജക്റ്റാണ്. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം, അതിൽ ഈ അബദ്ധജടിലമായിട്ടുള്ള ചില വിവരണങ്ങളൊക്കെ പലരിടത്തും കേൾക്കാം. ഞാൻ ഫെറിൻ കറക്റ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പലപ്പോഴും എല്ലാവർക്കും വേണമെങ്കിൽ കാടിനെക്കുറിച്ച് പറയാം, എല്ലാവർക്കും കാടിനെക്കുറിച്ച് പറയാം. പക്ഷെ പലരും വിശ്വസിക്കും, കാരണം അവർ കാട് കണ്ടിട്ടില്ല, മെജോറിറ്റിയും കാട് കാണാത്തത് കൊണ്ട്. ഇപ്പോൾ പറയുകയാണ്, ഒരു 50 സ്ക്വയർ കിലോമീറ്ററിനുള്ളിലൊന്നും ഒരു കടുവയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് മിനിമം ഒരു 65-70 സ്ക്വയർ കിലോമീറ്റർ വേണം എന്നൊരാൾ അടി ഉറച്ചങ്ങോട്ട് പറയുന്ന ഒരു വീഡിയോ, രണ്ട് വിഷ്വൽ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ലേ?
1: തീർച്ചയായിട്ടും.
0: ആ ഇത് വെച്ചായിരിക്കും മറ്റുള്ളവർ അടുത്തതിൽ കമൻറ്റ് ചെയ്യുക, ആ ഇന്നാള് ദി സോ കോൾഡ് എക്സ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് അയാൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതങ്ങനെ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം വരിക, വിതൗട്ട് എനി സയൻറ്റിഫിക് ബേസിസ്, ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല, ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചിട്ടില്ല, സെൻസസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല, കമ്പയർ ചെയ്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, നേച്ചർ ഈസ് ഇവോൾവിങ്, ഒരു പരിണാമത്തിൻ്റെ സ്റ്റേജിലൂടെയാണ് എല്ലാപ്പോഴും കടന്നു പോയിട്ടുള്ളത്. ജീവികളുടെ സ്വഭാവത്തിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, ഭാവങ്ങളിൽ അവർ പ്രകടിപ്പിക്കുന്ന രീതികളിൽ. ഇപ്പോൾ ഒരു ടൈഗറിന് ഒരു 20-30 സ്ക്വയർ കിലോമീറ്ററിൽ 3-4 ടൈഗർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നവരുണ്ട്. വേറെ നോർത്തിയില്ല, ടെറിട്ടോറിയൽ ലെവലാണ്, ടെറിട്ടറി ഫൈറ്റ് ഒക്കെ ഉണ്ടാവാം, എന്നിരുന്നാൽ പോലും സർവൈവ് ചെയ്യണ്ടേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തേക്ക് വരികയാണ്. അപ്പം അങ്ങനെയുള്ള ചേഞ്ചുകളൊന്നും ഇവർ ആരും നോക്കുന്നില്ല, റീസെന്റ് ആയിട്ട് വന്ന പഠനങ്ങൾ നോക്കുന്നില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പരത്തുന്ന പല വീഡിയോസും പലതും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. മെജോറിറ്റി ആളുകൾ വിശ്വസിക്കുന്നു, ഇതൊരു ഒരു സ്ഥലത്തിരിക്കുന്നു. മാത്രമല്ല വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ട് ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ജനങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സംവിധാനം ഇതുവരെ ഇല്ല.
1: അപ്പൊ
0: ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, മാത്രമല്ല ഒരു നല്ല ഡോക്യുമെന്റേഷൻ ആളുകൾ കാണിച്ചു കൊടുക്കുക, വിത്ത് വിഷ്വൽ സപ്പോർട്ടോടുകൂടി, നല്ല വീഡിയോസിന്റെയും ഫോട്ടോസും കൂടി, ശാസ്ത്രീയ അടിത്തറയോടുകൂടി, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതിൽ അതോറിറ്റികൾ മാത്രം സംസാരിക്കുക. ഇങ്ങനെ ഈ 3 ഘടകങ്ങളും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് വൈൽഡ് 100 എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുന്നത്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ

0: പ്രഭുവുമായുള്ള അഭിമുഖമാണ് ഇതിന്റെ തുടർഭാഗം. അടുത്ത യുവവാണിയിൽ ഒപ്പമുണ്ടായിരുന്നത് ഫെറൻ.
1: യുവവാണി.

പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 68202 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് വൈകിട്ട് 6:30 കിസാൻ വാണിയിൽ പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:20 വിപണി വാരാന്ത്യാവലോകനം, 7:25 വാർത്തകൾ, 7:35 മുതൽ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പുകയണഞ്ഞ് പൊതുശ്മശാനങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചിയും. രാത്രി 8:00 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരത്തിൽ ഹൃദയാഘാതം കാരണങ്ങളും ചികിത്സയും, കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺകുമാർജിയുമായി അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, ശ്രീകുമാരൻ തമ്പി രചിച്ച ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ അക്കാലത്തെ ചില പ്രഗത്ഭ കഥകളി കലാകാരന്മാരെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരാളൊഴികെയുള്ളവരുടെ ചുരുക്കപ്പേരുകളാണ് ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവരുടെ മുഴുവൻ പേരുകൾ? ഉത്തരം: കുടമാളൂർ കരുണാകരൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, ഗുരുചങ്ങന്നൂർ രാമൻപിള്ള, വാരണാസി മാധവൻ നമ്പൂതിരി. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രഗത്ഭ കഥകളി കലാകാരന്മാർ ഇവരാണ്: കുടമാളൂർ കരുണാകരൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, ഗുരു ചെങ്ങന്നൂർ രാമൻപിള്ള, വാരണാസി മാധവൻ നമ്പൂതിരി. ചിന്താശകലം: ഭാരതീയ ശാസ്ത്രീയ സംഗീതം ആസ്വാദന ഉപാധി എന്നതിലുപരി അഗാധമായ ഒരു ധ്യാനമാണ്. ഭാരതീയ ശാസ്ത്രീയ സംഗീതം ആസ്വാദനോപാധി എന്നതിലുപരി അഗാധമായ ഒരു ധ്യാനമാണ്. ബിസ്മില്ലാ ഖാൻ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കൂ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 8 മണി കഴിഞ്ഞ് 30:10. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്രയും സംഘവും പാടിയത്, ചിത്രം തുമ്പോളിക്കടപ്പുറം. ഗാനരചന ONV, സംഗീതം സലിൽ ചൗധരി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3.
1: സമഗ്ര ഹോമിയോപ്പതി
2: FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മുനിസിപ്പൽ പാർക്കിന് സമീപം ബാങ്ക് ജംഗ്ഷൻ ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി അയാളുടെ മാനസിക ശാരീരിക നിലകളെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
1: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു.
0: ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മുനിസിപ്പൽ പാർക്കിന് സമീപം ബാങ്ക് ജംഗ്ഷൻ ആലുവ. ഫോൺ 9544066622. 9544066662.
2: ഇന്ന് ഈ പരിപാടിയിൽ നടുവേദനയുടെ കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ കെ വി ഷോയ്സിനുമായി അഭിമുഖം.
3: ഇന്ന് FM Health Line ചർച്ച ചെയ്യുന്നത് നടുവേദന, അതിന്റെ കാരണങ്ങൾ, ഹോമിയോപ്പതി ചികിത്സയിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. നടുവേദന എന്ന് പറയുമ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവർക്കും ജീവിതത്തിൽ വരുന്ന ഒരു അസുഖമാണ്. കൃത്യമായി എന്താണ് നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് വേർതിരിച്ച് നമുക്ക് വിവിധ തരം നടുവേദന അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയുമോ, അതേക്കുറിച്ച് ഒന്ന് പറയാമോ?
4: നടുവേദന സർവ്വസാധാരണയായിട്ട് അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിലെ നടുവേദന ഉണ്ടാവാതിരിക്കില്ല. സാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നടുവേദന. നടുവേദന എന്ന് സാധാരണ നമ്മൾ പറയുന്നത് നമ്മുടെ നട്ടലിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന നമുക്ക് അനുഭവപ്പെടുന്ന വേദന, പല കാരണങ്ങൾ കൊണ്ടുള്ള വേദനയാണ് നമ്മൾ സാധാരണ നടുവേദന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ കാരണങ്ങൾ നോക്കിയാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്ന, അതായത് നമ്മുടെ സ്പൈനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മസിൽസ്, ലിഗമെൻസ്, അതിൻ്റെ ഡിസ്ക്, ജോയിൻറ്, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചേഴ്സിൽ നിന്നുണ്ടാകുന്ന ഒരു പെയിൻ, അതിനാണ് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു മസിൽ അല്ലെങ്കിൽ ലിഗമെൻറ്റ് സ്ട്രെയിൻ കൊണ്ട് വരുന്ന വേദന വരാം. അതുപോലെ ഒരു പുവർ പോസ്ചർ, നമ്മുടെ ഇരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് നടുവേദന വരാം. അതുപോലെ ദീർഘ നേരം ഇരിക്കേണ്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന നടുവേദന വരാം. ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ വരുന്ന ഇപ്പോൾ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ്, അതായത് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ഒരു സാന്ദ്രത കുറയുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് വരാം. സ്പൈനൽ കനാൽ സ്റ്റിനോസിസ്, അതായത് കനാൽ ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആംഗ്ലോസിംഗ് സ്പോണ്ടിലോറ്റിസ് പോലെയുള്ള ഒരു ഇൻഫ്ലമേഷൻ, അതായത് വീക്കം വരുന്നത് കൊണ്ടുള്ള കാരണം കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രധാനമാണ് നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നടുവായിട്ട് ബന്ധപ്പെടാത്ത നമ്മൾ മറ്റ് ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് കിഡ്നി സ്റ്റോൺ കൊണ്ട് വരുന്ന നടുവേദന, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള മറ്റ് രോഗങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ശരീരത്തിലെവിടെയെങ്കിലും ഒരു ചെറിയ ട്യൂമർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഈവൻ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കൊണ്ട് പലപ്പോഴും നടുവേദന വരാം. ഓവറി യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ട് റെഫേർഡ് ആയിട്ടുള്ള നടുവേദനകൾ വരാം. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്നോസിസ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ടാണ് ഈ നടുവേദന വരുന്നതെന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനം.
3: സാധാരണ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പലതരം നടുവേദനകളെ കുറിച്ച് ഡോക്ടർ ഇപ്പോൾ പറയണ്ടായി. ഇപ്പോൾ ചില നടുവേദന നമുക്ക് പെട്ടെന്ന് വന്ന് ആ ദിവസം തന്നെ മാറുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ചിലത് വളരെ ദീർഘനാളായി നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു നടുവേദന, അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക, എന്തായിരിക്കും അതിന്റെ കാരണം?
4: അതെ, സാധാരണ നമുക്ക് പെട്ടെന്ന് വരുന്നതെല്ലാം നമുക്ക് ഒരു ലിഗമെന്റ് സ്ട്രെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ, അക്യൂട്ട് ആയിട്ടുള്ള ഒരു ലിഗമെന്റ് സ്ട്രെയിൻ അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ ഒക്കെ കൊണ്ടുവരുന്ന, അത് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു യാതൊരു വിധ ചികിത്സ എടുത്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ തന്നെ മാറിപ്പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ നിൽക്കാം, ചെറിയൊരു ചികിത്സ കൊണ്ട് മാറിപ്പോകാവുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ ഒരു സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ നമുക്ക് ഒരുപാട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ നീണ്ടു നിൽക്കും, അതിന് നമുക്ക് ദീർഘനാളത്തെ ചികിത്സയും ആവശ്യമായിട്ട് വരും.
3: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നടുവേദന അതിൻ്റെ കാരണം നിർണ്ണയിക്കലാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ എന്തൊക്കെ പരിശോധനയാണ് ഈ ഡയഗ്നോസിസിനായി ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാക്കാൻ?
4: അതെ, അപ്പോൾ നമ്മളൊരു പരിശോധനയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം ഇപ്പം അതിൻ്റെ ഒരു ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് പരിശോധന വേണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സാധാരണ ചെറിയ രീതിയിലുള്ള നടുവേദനയോ അല്ലെങ്കിൽ ചെറിയ സ്റ്റിഫ്നെസ് ഒക്കെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ഒരുപക്ഷെ പരിശോധനകൾ പോലും വേണ്ടി വരില്ല. ഇനി കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്, നല്ല പെയിൻ ഉണ്ട്, നമ്മൾ ചെറിയ മരുന്നുകളൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ കാലിലേക്ക് ചെറിയ മരവിപ്പുണ്ട്, അല്ലെങ്കിൽ തളർച്ചയുണ്ട്, അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിലാണ് നമ്മളൊരു എക്സ്റേ, അതായത് ലക്ഷണങ്ങളുടെ കാഠിന്യം കൂടുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ വേണ്ടി വരുന്നത് ഒരു എക്സ്റേ പരിശോധനയാണ്. ഇനി അതിലും കൂടുതലായിട്ടുള്ള ഒരു കാലിലേക്ക് വളരെ നല്ല രീതിയിലുള്ള തളർച്ചയോ അല്ലെങ്കിൽ മരവിപ്പോ അല്ലെങ്കിൽ ബ്ലാഡർ കൺട്രോൾ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ MRI ആശ്രയിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇപ്പോൾ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി, അതായത് വീക്കം ഉള്ള കേസുകളിൽ അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള കേസുകളിൽ കുറച്ചുകൂടി നമുക്ക് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ഇപ്പോൾ ESR CRP അതുപോലെ ഇപ്പോൾ HLA-B27 പോലെയുള്ള ജനറ്റിക് മാർക്കർ ടെസ്റ്റുകൾ, അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ ഈവൻ ഓസ്റ്റിയോപൊറോസിസ് സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെക്സാ സ്കാൻ ചെയ്യേണ്ടി വരും, കാരണം എല്ലിൻ്റെ സാന്ദ്രത അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോ നടുവേദനയുടെയും രീതികളും അതിൻ്റെ ലക്ഷണങ്ങളും അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് പോകുന്നത്.
3: പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഗർഭകാലത്തും
4: അതെ
3: അവരുടെ ആർത്തവവിരാമത്തിന് ശേഷവും
4: അതെ
3: നടുവേദനയെക്കുറിച്ച് കൂടുതൽ അവർ പരാതി പറയാറുണ്ട്.
4: അതെ,
3: ഇതെന്തുകൊണ്ടായിരിക്കും ഡോക്ടർ?
4: അതെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഹോർമോൺസിൻ്റെ ഒരു വ്യത്യാസങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മെനോപോസ് ഒക്കെ എത്തുമ്പോഴത്തേക്കും അവരുടെ ഹോർമോണൽ ലെവലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള രോഗങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ വരിക. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു കാൽഷ്യം ലെവൽ, അവരുടെ വൈറ്റമിൻ ഡി ലെവൽ, അതുപോലെ എല്ലിൻ്റെ സാന്ദ്രത ഒക്കെ പരിശോധിച്ച് അതിനനുയോജ്യമായിട്ടുള്ള ചികിത്സകളാണ് നിർദ്ദേശിക്കാറുള്ളത്.
3: സാധാരണ ഈ അമിതവണ്ണവും വ്യായാമക്കുറവൊക്കെ നടുവേദനയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
4: തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഒരു പരിധി വരെ താങ്ങുന്ന ഒരു അവയവമാണ് നമ്മളുടെ നട്ടെല്ല്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമിത ഭാരം ഉള്ള ആൾക്കാരിൽ നട്ടെല്ലിന് കൂടുതൽ ക്ഷതം വരാനും തേയ്മാനം വരാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അങ്ങനെയുള്ളവരിൽ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്ത് അവരുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്.
3: പലപ്പോഴും ചില നടുവേദനകൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ഇപ്പോൾ തണുപ്പുള്ളപ്പോൾ നടുവേദന കൂടുതൽ അനുഭവപ്പെടുക അങ്ങനെ വരാറുണ്ടല്ലോ.
4: അതെ,
3: അപ്പോൾ ഇത് തണുപ്പ് അതല്ലെങ്കിൽ കാലാവസ്ഥ, ഉറക്കക്കുറവ്, ഇതൊക്കെ നടുവേദന എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
4: തീർച്ചയായിട്ടും പലപ്പോഴും നമ്മളുടെ ഈ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പലതിലും നമുക്ക് തണുപ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വാധീനിക്കാറുണ്ട്. അതുപോലെ തന്നെ ആണ് നമുക്ക് നടുവേദനയും. നമുക്ക് പല കേസുകളിലും തണുപ്പടിച്ചിട്ട് അല്ലെങ്കിൽ തണുത്ത തറയിൽ കിടന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മഴ നനഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ കാലാവസ്ഥ ഒരുപാട് തണുത്തതായതുകൊണ്ടൊക്കെ നടുവേദന കൂടാറുണ്ട്. അപ്പോൾ അത് കൂടുതലും ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള നടുവേദനയാണ് അങ്ങനെയുള്ള കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വർദ്ധിക്കുന്നത്.
3: നമുക്ക് ഈ നടുവേദന വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഡെയിലി ലൈഫിൽ, നിത്യേനുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ?
4: ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ് നടുവേദനയിലെ ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഈ മസിൽ സ്ട്രെയിനും ലിഗമെന്റ് സ്ട്രെയിനും നമ്മുടെ ഒരു ഇരിപ്പിൻ്റെ പോസ്റ്ററും അമിതവണ്ണവും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്ന് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കസേരയിൽ ഇരിക്കുന്ന പോസ്റ്ററാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നടുവിന് നല്ല സപ്പോർട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഐ ലെവലിൽ സ്ക്രീൻ സെറ്റ് ചെയ്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നടന്ന് തിരിച്ചു വന്നിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നടുവിനധികം ക്ഷതം വരാത്ത രീതിയിൽ ഇപ്പോൾ നടുവേദനയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
3: ഡോക്ടർ, ഇപ്പോൾ പറയേണ്ട ഈ സ്ലിപ്പ് ഡിസ്ക് അതല്ലെങ്കിൽ ഈ സ്പോണ്ടിലോസിസ്, ഇതെല്ലാം ശരിക്ക് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ചികിത്സിക്കാൻ കഴിയുമ്പോൾ? പലപ്പോഴും വേദന സംഹാരികളും സർജറിയും ഒക്കെയാണ് മറ്റ് ചികിത്സാ വിധികളിൽ പറയാറുള്ളത്. ഹോമിയോപ്പതി ചികിത്സയ്ക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും?
4: തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് നടുവേദനയുമായിട്ട് വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിന് കാരണം ഹോമിയോപ്പതിക്ക് നടുവേദനയ്ക്ക് വളരെ നല്ല പരിഹാരം നൽകാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ എന്ത് കാരണമാണെങ്കിലും, ഇപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറടുത്തേക്ക് വരുന്ന ഒരു രോഗിയെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത് അത് എന്ത് കാരണമാണ് എന്ന് കണ്ടുപിടിക്കുക, അതായത് ഡയഗ്നോസിസ് ക്ലിയർ ആക്കലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഡയഗ്നോസിസിന് അനുസരിച്ചിട്ടുള്ള ഒരു ചികിത്സ. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ പെയിൻ ഉണ്ട്, അത് സ്പോണ്ടിലോസിസ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് കൊണ്ടാണെങ്കിലും, ആ വരുന്ന വേദനയ്ക്ക് ഹോമിയോപ്പതിയിൽ നമ്മളൊരു വേദന സംഹാരിയല്ല നൽകുന്നത്. അതാണ് ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത. നമ്മൾ അതിന് കാരണം കണ്ടെത്തി ആ കാരണം പരിഹരിക്കാനായിട്ടുള്ള ആ രോഗിയുടെ വേദനയുടെ ലക്ഷണങ്ങളും അവരുടെ മാനസിക ശാരീരിക പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മെഡിസിൻ നൽകി അതിൻ്റെ കാരണം പരിഹരിക്കലിലൂടെയാണ് നമ്മൾ ഈ രോഗങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കുക. കാരണം പലപ്പോഴും ഇപ്പോൾ നമ്മളൊരു ഒരു ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ, ഒരു ലംബർ സ്പോണ്ടിലോസിസ് ആണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു 10 പേര് ഈ ഒരേ രോഗമായിട്ട് അല്ലെങ്കിൽ ലംബർ സ്പോണ്ടിലോസിസുമായിട്ട് വന്നാൽ, ഈ 10 പേർക്കുമുള്ള ലക്ഷണങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം ഒരാൾക്ക് ചിലപ്പോൾ നടുവിന് വേദനയാണെങ്കിൽ മറ്റേയാൾക്ക് സ്റ്റിഫ്നെസ് ആയിരിക്കും കൂടുതൽ. ഇപ്പം ചില ആൾക്ക് അത് ചിലപ്പോൾ ഒരു ഇടത്തെ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ മറ്റേയാൾക്ക് ചിലപ്പോൾ വലത്തെ കാലിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മോഡാലിറ്റി, അതായത് അതിൻ്റെ വർദ്ധിക്കുന്ന കാരണങ്ങൾ, ഇപ്പോൾ ചിലർക്ക് ഇരുന്നിട്ട് എണീക്കുമ്പോഴായിരിക്കും, ചിലർക്ക് കിടക്കുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള അവരുടെ മോഡാലിറ്റിയിലുള്ള വ്യത്യാസം, അതുപോലെ വേദനയുടെ രീതി, ഇപ്പോൾ ചിലർക്ക് സൂചിക്ക് കുത്തുന്ന വേദനയായിരിക്കാം, ചിലർക്ക് കഴപ്പായിരിക്കും, ചിലർക്ക് വലിച്ചിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഒട്ടനവധിയുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു മരുന്നുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ നമുക്ക് അതിലൊരു എന്താ പറയുക, നമുക്കൊരു ഒരു താൽക്കാലിക ശമനമല്ല ഹോമിയോപ്പതിക്ക് നൽകാൻ സാധിക്കുന്നത്. ആ രോഗം നമുക്ക് പിന്നീട് വരാത്ത രീതിയിൽ നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും. അത് ആ രോഗത്തിൻ്റെ പഴക്കം അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ള കേസിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ നാളും ചികിത്സ വേണ്ടി വരുന്നത്. അതേസമയത്ത് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിലുള്ള രോഗമാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ആ രോഗം ശമിപ്പിക്കാൻ സാധിക്കും.
3: പ്രത്യേകിച്ച് ഇപ്പോൾ അസ്ഥിക്ക് തേയ്മാനം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നേർക്ക് കംപ്രഷനുണ്ട്, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ഹോമിയോപ്പതി ചികിത്സ തുടരാൻ കഴിയുമോ?
4: തീർച്ചയായിട്ടും. ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസിന് ഹോമിയോപ്പതിക്ക് വളരെയധികം ആശ്വാസം നൽകാൻ സാധിക്കും. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആ രോഗിയുടെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നത് അവരുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾക്കനുസരിച്ചിട്ടുള്ള ഒരു മരുന്ന് നൽകിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആണെങ്കിലും ആ ഡിസ്ക് നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുമില്ല എന്നുള്ളത് ആ രോഗിയുടെ പ്രായവും അതിൻ്റെ അവസ്ഥയും അനുസരിച്ചിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്നാലും നമുക്കൊരു സർജറിയിലേക്ക് പോകാതെ ആ രോഗിക്ക് വേദനകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായിട്ടും ആശ്വാസം നൽകാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും.
3: പൊതുവേ നടുവേദന വരുമ്പോൾ ദീർഘകാലം വേദന സംഹാരികൾ കഴിക്കേണ്ടി വരാറുണ്ട്, അതിന്റെ പാർശ്വഫലങ്ങളും അവർക്ക് ഉണ്ടായെന്ന് വരാം.
4: തീർച്ചയായിട്ടും.
3: ഇതിനെ എങ്ങനെയാണ് ഹോമിയോപ്പതി ഓവർകം ചെയ്യുന്നത്?
4: ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജും അത് തന്നെയാണ്. ഹോമിയോപ്പതിയിൽ നമുക്കിപ്പോൾ ഒരു വേദന സംഹാരി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ ഉള്ള സൈഡ് എഫക്റ്റുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം എന്നുള്ളത് തന്നെയാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം നമുക്ക് വളരെ സേഫായിട്ട് അല്ലെങ്കിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അസുഖം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ദീർഘനാൾ മേ ബി ഒരു ആറ് മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ മരുന്ന് കഴിക്കേണ്ടി വന്നാൽ പോലും യാതൊരു വിധത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ മരുന്നുകൾ കൊണ്ട് രോഗിക്ക് ഉണ്ടാവുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ വേദന സംഹാരികൾ കൊണ്ട് താൽക്കാലികമായിട്ട് വേദന കുറയും, പിന്നീട് അത് മറ്റുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിൽ അത് ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരം.
3: ഈ ഹോമിയോപ്പതി ചികിത്സയോടൊപ്പം നടുവേദനയ്ക്ക് പ്രത്യേകിച്ച് ഈ യോഗ, എക്സസൈസ്, അതല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഇതിനൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ, പ്രാധാന്യമുണ്ടോ?
4: തീർച്ചയായിട്ടും. നമുക്ക് ആ ഓരോ രോഗത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചിട്ടാണ് ഇതിൽ നമുക്ക് യോഗ നിർദ്ദേശിക്കണോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി വേണോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റുള്ള ചികിത്സാ രീതികളെ പോലെ നമുക്കിത് ഒരുപാട് ഡിപ്പെൻഡൻസി നമുക്ക് ഫിസിയോതെറാപ്പിയിലൊന്നും നമുക്ക് വേണ്ടി വരാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രം അല്ലെങ്കിൽ വളരെ ചെറിയ അളവിലുള്ള ഒരു സ്ട്രെങ്തനിങ്ങിന്, മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി മാത്രമേ നമുക്ക് പലപ്പോഴും അഡ്വൈസ് ചെയ്യേണ്ടി വരാറുള്ളൂ.
3: ഈ നടുവേദനയ്ക്ക് ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഹോമിയോപ്പതിയിൽ വ്യക്തിനിഷ്ഠമായാണ് മരുന്നുകൾ നിശ്ചയിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ നടുവേദനയ്ക്കുള്ള മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ലക്ഷണങ്ങൾ നോക്കിയിട്ടാണോ?
4: അതെ അതെ, ഞാനത് വളരെ മനസ്സിലാവാനുള്ള എളുപ്പത്തിന് കുറച്ച് മരുന്നുകളുടെ പേരുകൾ ഉൾപ്പെടെ ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ഇഞ്ചുറി കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മസിലിനോ ഇപ്പോൾ ലിഗമെൻസിനോ നമുക്കിപ്പോൾ എവിടെയെങ്കിലും വീണു അല്ലെങ്കിൽ ഒരു ചതവ് പറ്റി, അപ്പോൾ അങ്ങനെയുള്ള നടുവേദന ആണെങ്കിൽ കൊടുക്കാവുന്ന മരുന്നുകളാണ് ഇപ്പോൾ ആർണിക്ക, ഹൈപ്രിക്കം, റൂട്ട പോലെയുള്ള മരുന്നുകൾ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ആർണിക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെറുതായിട്ട് നമ്മളൊന്നൊരു വിരൽ കൊണ്ട് തൊട്ടാൽ പോലും ഈ രോഗി അയ്യോ തുടല്ലേ എന്ന് പറഞ്ഞിട്ട് അത്രയും പെയിൻ സെൻസിറ്റീവ് ആയിരിക്കും ആർണിക്ക. ആർണിക്കയുടെ ചതവ് അങ്ങനെയാണ്. ഇപ്പോൾ ഹൈപ്പറിക്കമാണെന്നുണ്ടെങ്കിൽ അത് ഞരമ്പുകൾക്കുണ്ടാവുന്ന ഒരു ക്ഷതം, ഇപ്പോൾ വീണതിന് ശേഷം ഞരമ്പുകൾക്ക് ക്ഷതം പറ്റി, അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഹൈപ്പറിക്കം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റൂട്ടയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണതിന് ശേഷം സ്റ്റിഫ്നെസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ടെം മരുന്നുകളുണ്ട് നമുക്ക് ക്ഷതം കൊണ്ട് കൊടുക്കാൻ പറ്റുക. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ നടുവേദനയ്ക്ക് ബ്രയോണിയ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ബ്രയോണിയക്കാണെങ്കിൽ ഈ രോഗിയുടെ വേദന മോഷനിലായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ് പോലും പറ്റില്ല. അതാണ് ബ്രയോണിയുടെ നടുവേദനയുടെ ഒരു ലക്ഷണം. ഇപ്പോൾ റെസ്റ്റോക്സ് എന്ന് പറയുന്ന മരുന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൂവ്മെൻറ്റിലും ആശ്വാസം കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് മോഷനാണ് പെയിൻ വരുന്നത്, പക്ഷേ കുറച്ച് നമുക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയിൻ കുറഞ്ഞു കുറഞ്ഞു വരും. വേദനയുടെ സ്വഭാവവും രോഗിയുടെ വേദന ഉള്ള സമയത്ത് അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഹോമിയോപ്പതിയിൽ ഒരു മരുന്ന് നിശ്ചയിക്കുന്നത്.

0: പൂർണ്ണമായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ചികിത്സാശാസ്ത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ സാധ്യതയും.
1: ഇതിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ഈ പോസ്റ്റർ കറക്ഷൻ, അതല്ലെങ്കിൽ ഈ ചൂട് വയ്ക്കുക, തണുപ്പ് വയ്ക്കുക, അതെല്ലാം ഹോമിയോപ്പതി നിർദ്ദേശിക്കാറുണ്ടോ ഇത്തരം വേദനകൾക്ക്?
0: ഇല്ല, കാരണം ഹോമിയോപ്പതിയിൽ ഇപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഒരു ഫിസിയോതെറാപ്പി കൊണ്ട് കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് വേണ്ട ചില കേസുകളിൽ മാത്രം നമ്മളത് അഡ്വൈസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത കേസുകളിലെല്ലാം നമ്മൾ റെസ്റ്റ് അഡ്വൈസ് ചെയ്യും. അതായത് സിവിയർ പെയിൻ, ഇപ്പം ഒട്ടും മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യേണ്ട കേസുകളിൽ കുറച്ച് നാളത്തേക്ക് ഒരു റെസ്റ്റ് അഡ്വൈസ് ചെയ്യണം എന്നുള്ളതല്ലാതെ ഒരുപാട് ദീർഘമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒരു ഫിസിയോതെറാപ്പിയിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യം പലപ്പോഴും വരാറില്ല.
1: നടുവേദന വീണ്ടും വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രതിവിധികൾ, ഇപ്പോൾ ഈ പോസ്റ്റർ കറക്ഷൻ പോലെ പറഞ്ഞ പോലെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ അങ്ങനെയൊക്കെ നിർദ്ദേശിക്കാറുണ്ട് ഹോമിയോപ്പതി?
0: തീർച്ചയായിട്ടും. അതായത് ഏറ്റവും പ്രധാനം നമുക്ക് മരുന്നുകളോടൊപ്പം അവരുടെ ഒരു എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പോസ്റ്റർ ഒരു ശരിയല്ലാത്തതുകൊണ്ടാണെങ്കിൽ അത് പരിഹരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതുപോലെ ഒരു എന്തെങ്കിലും ഒരു വളരെ ഡാംപ് അറ്റ്മോസ്ഫിയർ, അതായത് വളരെ തണുത്ത ഒരു കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ടാണോ ഇത് നടുവേദന വരുന്നതെന്ന് നമ്മൾ ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, പലപ്പോഴും ഇത് ഒരു മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും ഇതുപോലെയുള്ള വേദനകൾ, പ്രത്യേകിച്ച് ഒരു വാദസംബന്ധമായിട്ടുള്ള വേദനകൾ അധികരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒഴിവാക്കാനായിട്ടും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്.
1: സാധാരണ കുട്ടികളിലും കൗമാരക്കാരിലൊക്കെ ബാഗിൻ്റെ, സ്കൂൾ ബാഗിൻ്റെ ഭാരം വളരെ കൂടുതലാണ്. അവർക്കും ഇത്തരം നടുവേദനയ്ക്കുള്ള സാധ്യത എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും. അത് അതും ഒരു, അതായത് ഓരോരുത്തരുടെയും ഒരു ശരീരത്തിൻ്റെ ഘടന അല്ലെങ്കിൽ അവരുടെ ഒരു ജനറ്റിക് നേച്ചർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഒരേ വെയിറ്റ് ഉള്ള ബാഗ് തന്നെ ചുമന്നുകൊണ്ട് പോകുന്ന കുട്ടികൾ എല്ലാവർക്കും വേദന വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം അവരുടെ ആ ഒരു മസ്കുലർ സ്കെലട്ടൽ സിസ്റ്റം മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് കുറച്ച് വീക്കായതുകൊണ്ടാണ് അവർക്ക് ബാഗ് ചുമക്കുമ്പോഴത്തേക്കും പെയിൻ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതും. അപ്പോൾ അവരുടെ ഒരു മസ്കുലർ സ്കെലട്ടൽ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുകയും പിന്നീട് ആ ഭാരം തന്നെ അവർക്ക് ചുമന്നാലും പിന്നീട് അത് വരാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. അല്ലാതെ അവർക്ക് ചില കേസുകളിൽ നമുക്ക് ഇപ്പോൾ അമിത ഭാരമുള്ള സ്കൂൾ ബാഗ് ആണെങ്കിൽ അത് കുറയ്ക്കാൻ തീർച്ചയായിട്ടും നമ്മൾ പറയും. പക്ഷേ ചില കുട്ടികളിൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു ബാഗ് ചുവന്ന് നടക്കുമ്പോൾ തന്നെ പെയിൻ വരാറുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് അവരുടെ ആ മസ്കുലോസ്കെലട്ടൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്.
1: അപ്പോൾ നടുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയരുത്, എന്താണ് അതിൻ്റെ കാരണം എന്ന് ആദ്യം കണ്ടെത്തുകയാണ്.
0: അതെ,
1: തീർച്ചയായും ഹോമിയോപ്പതിയിലൂടെ നമുക്ക് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും, വേദന കുറയ്ക്കാൻ കഴിയും. പൊതുവേ പിന്നൊരു സംശയം, ഇത് പെട്ടെന്ന് വേണ്ട ചികിത്സകൾ നമുക്ക് ഈ ഹോമിയോപ്പതിയിൽ വന്നാൽ നടക്കുമോ, വേദന കുറയുമോ, സർജറി തന്നെ വേണ്ടേ എന്നൊക്കെ സംശയം വരാം.
0: അതെ, അത് വളരെ ന്യായമായിട്ടുള്ളൊരു സംശയമാണ് പലർക്കും ഉള്ളത്. പലരുടെയും ധാരണ ഹോമിയോപ്പതിയിൽ ഇങ്ങനത്തെ ഒരു വേദനകളൊക്കെ വളരെ സാവധാനമേ മാറുകയുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേദന സംഹാരികൾ കഴിച്ച് കുറയ്ക്കാം, അതിനുശേഷം ഹോമിയോപ്പതി ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അത് തീർത്തും തെറ്റാണ്. ഹോമിയോപ്പതിയിൽ ശരിയായ മരുന്നാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേദന കുറയും. പലപ്പോഴും അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡോക്ടർ സെലക്ട് ചെയ്യുന്ന മെഡിസിൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ രോഗിക്ക് മാച്ച് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശരിയായിട്ടുള്ള മരുന്നാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പെയിൻ കുറയുകയും ചെയ്യും, ഒരു എന്താ പറയുക, വളരെ അക്യൂട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കുറയും. പക്ഷേ നമുക്ക് ആ രോഗം നമുക്ക് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഡോക്ടർ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ ചികിത്സ തുടരണം എന്ന് നിർദ്ദേശിക്കാറുള്ളത്.
1: അപ്പോൾ അനാവശ്യമായ വേദന സംഹാരികൾ കഴിച്ച് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടുകയാണെങ്കിൽ നടുവേദന ഹോമിയോപ്പതിയിലൂടെ പൂർണ്ണമായും ഭേദമാക്കാമെന്നാണ് ഡോക്ടർ ഇതുവരെ പറഞ്ഞതെന്ന് മനസ്സിലായത്.
0: അതെ,
1: നടുവേദനയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: നടുവേദനയുടെ കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ കെ വി ഷോയ്സണുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: സമഗ്ര ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.
1: ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
0: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622.

0: 6662954640662.
1: ആകാശവാണി കൊച്ചി എഫ് 102.3.
2: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിക്കുന്ന കഥ മയ്യത്തു വന്ന വഴി, പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ, സി ജെയും നവീന നാടക ദർശനവും, ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം ഇവ കേൾക്കാം. ആദ്യം ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിക്കുന്ന കഥ മയ്യത്ത് വന്ന വഴി.
4: കഴിഞ്ഞ 29 വർഷം ദുബായിലെ ഏതോ ഒരു മരുഭൂമിയിൽ തങ്ങൾക്കുവേണ്ടി പണിയെടുത്ത ഉപ്പാന്റെ ഖബറിലേക്ക് ഷാഹിന കരഞ്ഞ് തളർന്നു വീണു. ഇനി മതി, ഞങ്ങൾ വലുതായില്ലേ, നിർത്തിപ്പോരെ. ഷാഹിന ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ഇതായിരുന്നു: എൻ്റെ മക്കള് സന്തോഷമായിട്ടിരിക്കണം, അതേ ഉപ്പാക്ക് പറയാനുള്ളൂ. അതെ, ഉപ്പ ആ മരുഭൂമി ഉപേക്ഷിച്ച് പച്ചത്തുരുത്തിൻ്റെ ഗന്ധം ആസ്വദിക്കാൻ ഞങ്ങളോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു. ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ആ കുടുംബത്തിനു വേണ്ടി അന്യനാട്ടിൽ ചെലവഴിച്ച ഒരു പ്രവാസി മലയാളി. ആ വാക്ക് കേൾക്കുവാനും പറയുവാനും ഒരു സുഖമുണ്ട്. പക്ഷേ ജീവിത പ്രാരാബ്ധത്തിൻ്റെ ഈ തീച്ചുളയിൽ ഉരുകുന്നവർക്ക് അതൊരു വടംവലിയാണ്. ഏതറ്റത്ത് വലിച്ചാലാണ് വിജയമുറപ്പിക്കുക എന്ന വടംവലി. 3 പെൺകുട്ടികളിൽ മൂത്ത മകളാണ് ഷാഹിന. കഴിഞ്ഞ പ്രാവശ്യം വന്നുപോയതിനു ശേഷം ഷാഹിനയുടെ നിക്കാഹ് നടത്തുന്ന സമയത്തെ ഉപ്പ വരത്തുള്ളൂ എന്നിടയ്ക്ക് വിളിക്കുമ്പോൾ പറയുമായിരുന്നു. കോഴിക്കോട്ടിൽ നിന്ന് നല്ലൊരു ആലോചന വന്നപ്പോൾ തന്നെ ഷാനവാസ് എന്ന പ്രവാസി ഉറപ്പിച്ചിരുന്നു നാട്ടിലേക്ക് പോകാൻ സമയമായെന്ന്. അയാൾ നാട്ടിലും ഇവിടെയും എല്ലാം ഷാനിക്കയാണ്. ആർക്കും എപ്പോഴും എന്താവശ്യത്തിനും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വം. ആ വിളി അയാൾ ആസ്വദിക്കുകയാണ്. തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ അയാൾക്കൊരാശ്വാസമായിരുന്നു. നിർത്താതെ മൊബൈൽ ഫോൺ അടിക്കുന്നു. ഇന്നൊരു ദിവസം കോളേജ് അവധിയായതിനാൽ ഷാഹിന വീടിനകം തൂത്തുവാരി തുടച്ചു വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഇളയവൾ സൈന പ്ലസ് ടുവിന് പഠിക്കുകയാണ്. പിറ്റേ ദിവസത്തേക്കുള്ള ഹോംവർക്ക് ചെയ്യുകയാണ്. ഉമ്മാ, ഉമ്മാ, 10 വയസ്സുകാരി റിഹാന അലറിക്കൊണ്ട് വിളിക്കുകയാണ്. ജമീല ദേഷ്യത്തോടെ ചോദിച്ചു: എന്താടി വിളിച്ചു ഗോവിന്ദേ? ഞാനിവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഉമ്മച്ചി ഇത്താത്തയുടെ ഫോണടിക്കുന്നു, കുറേ നേരായി. അതെ, അല്ലെങ്കിൽ അതേ തോണ്ടാനാ നീ ചൊല്ലോലോ. ഈ ബഹളം കേട്ട് ഷാഹിന ഓടിച്ചെന്ന് ഫോണെടുത്തു. ഉപ്പാന്റെ നമ്പറാണ്. ഉപ്പാ, ഞാൻ നേരത്തെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, എന്നാ വരുന്നേ? അങ്ങേ തൽക്കൽ ഒരു മൗനം. ഉപ്പാ, ഉപ്പാ, ഷാഹിന വീണ്ടും വിളിച്ചു. ഉപ്പയെ ഇനി വിളിച്ചാൽ വിളി കേൾക്കില്ല മോളെ. നാളെ വൈകിട്ടത്തോടെ മക്കടെ ഉപ്പ അവിടെ എത്തും. ഇതാരാ സംസാരിക്കുന്നേ? ആന്റണി ചേട്ടനാണോ? ഉപ്പ എവിടെ? എന്താ പ്രശ്നം ആന്റണി ചേട്ടാ? ഇതിനിടയിൽ റിഹാന എന്തോ ഒന്ന് അടുത്ത മുറിയിൽ പൊട്ടിച്ചിരുന്ന ശബ്ദം കേട്ടു. റിഹാന, എന്താ നീ അവിടെ ചെയ്യുന്നേ? വീണ്ടും അവൾ ഫോണിലേക്ക് തിരിഞ്ഞു. മോളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ വേണം എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. ആന്റണി ചേട്ടാ, എൻ്റെ ഉപ്പാക്ക് എന്തു പറ്റി? അവൻ പോയി മോളെ, നമ്മളെയെല്ലാം വിട്ടവൻ പോയി. ഒരു നിമിഷം തരിച്ചിരുന്ന ഷാഹിനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആന്റണി വീണ്ടും വിളിച്ചു. മോളെ, ഷാഹിന, ഷാഹിന, മയ്യത്ത് വരുന്നതുവരെ നീ ആരെയും ഒന്നും അറിയിക്കേണ്ട, ഞാനുമുണ്ടാകും നാളെ കൂടെ. ജമീലയുടെ നീട്ടിയുള്ള വിളി. ഷാഹിന, ആരാ ഫോണിൽ? ഉപ്പയാണോ? എന്താ വിശേഷം? ആ ഫോണൊന്ന് എനിക്ക് തന്നേ. റിഹാനയുടെ കുറുമ്പിത്തിരി കൂടുന്നുണ്ട്, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇല്ല ഉമ്മ, ഉപ്പയല്ല, എൻ്റെ ഒരു ഫ്രണ്ടാ. മറുപടി ഉച്ചത്തിലാണ് കൊടുത്തതെങ്കിലും ഷാഹിനയുടെ പകുതി ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഫോൺ കട്ട് ചെയ്തു. എന്തു ചെയ്യണമെന്നറിയാതെ തൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ മെല്ലെ ചാരിയിട്ടു. കരച്ചിൽ ഉച്ചത്തിൽ കേൾക്കാതിരിക്കാൻ മുഖം പൊത്തിക്കൊണ്ട് അവൾ കരഞ്ഞു. ഉപ്പ, എൻ്റെ ഉപ്പ, നാളെ വൈകിട്ട് വരെ ആരെയും അറിയിക്കാതെ പടച്ചോനെ, ഞാൻ എന്തു ചെയ്യും? എൻ്റെ ചങ്ക് പറഞ്ഞു പോകുന്നല്ലോ. ഉമ്മയെയും അനുജത്തിമാരെയും എങ്ങനെ ആശ്വസിപ്പിക്കും? എന്താണ് സംഭവിച്ചതെന്ന് പോലും ആന്റണി ചേട്ടനോട് ചോദിക്കാൻ പോലും പറ്റിയില്ല. അതിനുള്ള ശക്തി തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരോ മരണപ്പെട്ടതിൻ്റെ അറിയിപ്പ് തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് പറയുന്നത് കേൾക്കാം. 100 വീട്ടിൽ പരേതനായ അബ്ദുൾ റഹ്മാന്റെ മകൻ സലാം റഹ്മാൻ മരണപ്പെട്ടിരിക്കുന്നു. ഖബറടക്കം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടത്തപ്പെടുന്നതാണ്. ഷാഹിന ചെവി അമർത്തിപ്പൊത്തി. അല്ലാ, എന്റെ ഉപ്പ നാളെ കഴിഞ്ഞ് ഇങ്ങനൊരറിയിപ്പ് വീണ്ടും ഉണ്ടാകും പള്ളിയിൽ. തൻ്റെ ഉപ്പാൻ്റെ ആരെ വിളിച്ചു പറയണമെന്നറിയാതെ ഷാഹിന മുറിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ ആന്റണി ചേട്ടനെ അങ്ങോട്ട് വിളിച്ചു. ചേട്ടാ, എന്താ ഉണ്ടായേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ആരോടുമൊന്നും പറയാതെ? എനിക്ക് പറ്റുന്നില്ല, വിശ്വസിക്കാനാകുന്നില്ല. ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു. മോളെ, ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലത്തെ ഫജർ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഒരു നെഞ്ചുവേദന. എങ്ങും പോകേണ്ടി വന്നില്ല, ഒരു നിരക്കം മാത്രം. മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ, കർത്താവേ, എനിക്ക് വയ്യ മോളെ, നീ എങ്ങനെയും പിടിച്ചു നിൽക്ക്, നാളെ ഞാനും ഉണ്ടാകും മയ്യത്തിൻ്റെ കൂടെ. എല്ലാം തരണം ചെയ്തേ മതിയാകൂ. താനും കൂടി തളർന്നാൽ ഈ കുടുംബം മുഴുവൻ തളർന്ന് തരിപ്പണമാകും. തൻ്റെ ഉപ്പ ഇത്രയും വർഷം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് ഈ കുടുംബത്തിനു വേണ്ടിയായിരുന്നു. ഇല്ല, തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ഷാഹിന കണ്ണുകൾ തുടച്ചു, മുഖത്ത് ഒരൽപ്പം വെള്ളം എടുത്ത് കഴുകി. സൈന നാളത്തേക്കുള്ള ഹോംവർക്ക് ചെയ്തതിന് ശേഷം കട്ടിലിൽ കിടന്ന് മൊബൈലിൽ കുത്തിക്കുറിക്കാൻ തുടങ്ങി. എടീ, ഞാൻ ചെയ്തു തീർത്തു, നീയും വേഗം ചെയ്തോളൂ. പുതിയ മിസ്സിനെ നിനക്കറിയാലോ, അല്ലെങ്കിൽ നാളെ വരുമ്പോൾ പെയ്തു തീരാത്തത്ര മഴ പോലെയാകും നിന്റെ കണ്ണുനീരും. ചിരിച്ചുകൊണ്ട് കൂട്ടുകാരിക്ക് ഒരു വോയിസ് മെസ്സേജും കൂട്ടത്തിൽ ചിരിക്കുന്ന ഒരു ഇമോജിയും വാട്സപ്പ് ചെയ്യാനും മറന്നില്ല. നാളെ പെയ്തൊഴിയേണ്ട കണ്ണുനീരിൻ്റെ ഉപ്പുരസം അവളുടേതാണെന്ന് അപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല. എടി റിഹാന, നീ എവിടെയാ എന്ന് ചോദിച്ചുകൊണ്ട് സൈന വീടിൻ്റെ അകത്തെല്ലാം തിരഞ്ഞുകൊണ്ടിരുന്നു. പാതി നിർത്തിയ അടിച്ചുവാരൽ ഷാഹിന വീണ്ടും ഏറ്റെടുത്തു. മാത്രമല്ല, വീടിനകം തുടച്ച് വൃത്തിയാക്കി. അകത്തുകൂട്ടിയിരുന്ന തുണിയെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിലേക്കിട്ടു. ഉമ്മറത്ത് അലസമായി കിടന്നിരുന്ന സെറ്റ് പിടിച്ച് നേരെയാക്കിയിട്ടു. മറിഞ്ഞുകിടന്ന ചെടിച്ചട്ടികൾ നേരെയാക്കി. നാളെ ഉപ്പ വരുമ്പോൾ എല്ലാം ഭംഗിയായി കിടക്കണ്ടേ? കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി പണിത പുതിയ വീടാണിത്. ഒന്ന് നന്നായിട്ട് നടുനിവർത്താൻ പോലും ഉപ്പായ്ക്ക് ഇവിടെ സാധിച്ചിട്ടില്ല. താമസം കഴിഞ്ഞ് 3-4 ദിവസം മാത്രമേ ഉപ്പ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത വരവ് ഷാഹിനയുടെ നിക്കാഹ് നടത്താനായിരിക്കും. അപ്പോൾ 1-2 മാസത്തെ ലീവായിട്ട് വരാമെന്ന് പറഞ്ഞ ഉപ്പയാണ് നാളെ മയ്യത്തിലേറി വരുന്നത്. ജമീല ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തു, ഇതെന്താ മോളെ നീ പതിവില്ലാണ്ട് വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കുന്നത്? നാളെ ഇവിടെ വല്ല വിശേഷവുമുണ്ടോ? ഇവിടെ ഇപ്പോൾ ആരാ വരണത്? ഷാഹിന നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ മറച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ആരു വരാനാണ്? വീണ്ടും ജമീല. ഉപ്പയ്ക്കും മക്കൾക്കും എപ്പോഴും സസ്പെൻസാണല്ലോ. ഇനി ഉപ്പയെങ്ങാനും? ഷാഹിന പുറത്തേക്കിറങ്ങി. ജാതിമരത്തോട്ടത്തിൻ്റെ ചില്ലകൾ താഴെ വീണ് വലിയൊരു മറ തന്നെ സൃഷ്ടിച്ചിരുന്നു. ഷാഹിന അതിനിടയിലേക്ക് കയറി വിതുമ്പിപ്പോയി. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഏതാനും നിമിഷം മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ആ ഉപ്പാൻ്റെ പൊന്നാരമോൾ ഒരൽപ്പസമയം അവിടെ തന്നെ നിന്നു. സൈനയെ വിട്ട് ചന്ദനത്തിരിയുടെ 2-3 കൂടുകൾ വാങ്ങിപ്പിച്ചു. വിശപ്പില്ല എന്ന് പറഞ്ഞ് അവൾ ആ രാത്രി മുറിയിലിരുന്ന് നേരം വെളുപ്പിച്ചു. ആന്റണിച്ചേട്ടൻ്റെ വാട്സപ്പ് മെസ്സേജ് വന്നു. വൈകിട്ട് 4 മണിയോടുകൂടി വീട്ടിലേക്കെത്തും. വന്നിട്ട് അറിഞ്ഞാൽ മതി, ഞാനുണ്ടല്ലോ കൂടെ. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണി കഴിഞ്ഞു കാണും. ഷാഹിന ഉമ്മയുടെ അടുക്കൽ ചെന്ന് ഉമ്മച്ചി എന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ജമീലയെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ജമീലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. സാധാരണ ഉമ്മച്ചി എന്ന് അവൾ വിളിക്കുന്നത് കൂടുതൽ സങ്കടം വരുമ്പോൾ മാത്രമാണ്. എനിക്ക് പറ്റുന്നില്ലുമ്മ, ഉപ്പ, ഉപ്പ. ജമീലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവർ ചോദിച്ചുകൊണ്ടിരുന്നു, മോളെ ഉപ്പാക്ക് എന്താ പറ്റിയത്? പകരം മറുപടി പറഞ്ഞത് ഷാഹിനയല്ലായിരുന്നു. സൈറൺ മുഴക്കിക്കൊണ്ട് വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു ആംബുലൻസും 2-3 വാഹനങ്ങളും വന്നു നിന്നു. വാഹനത്തിൽ നിന്ന് ആന്റണിച്ചേട്ടനും മറ്റു ചില സഹപ്രവർത്തകരും. ജമീലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഷാനിക്കായെ മാത്രം കണ്ടില്ല. ആംബുലൻസിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ആ പ്രവാസിയുടെ മയ്യത്ത് അവർ വരാന്തയിലേക്ക് കയറ്റി. ഇളം കാറ്റിൻ്റെ കുസൃതിയിൽ മയ്യത്തിൻ്റെ വെള്ളശീല ഒരൽപ്പം മാറിയപ്പോൾ ജമീല ഉച്ചത്തിൽ നിലവിളിച്ചു, ഷാനിക്ക, എൻ്റെ ഷാനിക്ക. പടച്ചോനെ, ഞാനിതെന്താ കാണുന്നത്? പീടികപ്പറമ്പിൽ മുഹമ്മദ് ഹാജിയുടെ മകൻ ഷാനവാസ് 56 വയസ്സ് മരണപ്പെട്ടിരിക്കുന്നു. ഖബറടക്കം. ആ കൂട്ടക്കരച്ചിലിൽ ബാക്കി വന്ന അറിയിപ്പ് ആരും കേട്ടില്ല. സൈനയുടെയും റിഹാനമോളുടെയും കരച്ചിൽ ഉച്ചത്തിലായി. മയ്യത്ത് വന്ന വഴിയൊന്നും അന്വേഷിക്കാതെ നാട്ടുകാരും കൂട്ടുകാരും ഒന്നടങ്കം ആ വീട്ടിലേക്ക് നടന്നു. അയാളുടെ ഭീവിയും മക്കളും ആർത്തലച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഷാഹിന നിശ്ചലയായിരുന്നു. ഖബറിലേക്ക് ഒരു പിടി മണ്ണിട്ടുകൊണ്ട് അവൾ ഒന്നേ ചോദിച്ചുള്ളൂ, ഉപ്പ, ഞാനിനി എന്താ ചെയ്യേണ്ടേ? അത് കേട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ പ്രവാസിയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളായ ആന്റണിച്ചേട്ടൻ പതിയെ വിളിച്ചു, മോളെ, ചില പ്രവാസി മലയാളികൾ ഇങ്ങനെയാണ്. കുടുംബവുമൊക്കെയൊത്ത് ആഘോഷിക്കാനും ഒരുമിച്ചിരുന്ന് സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും കഴിയാതെ വരുന്നത് തികച്ചും യാദൃശ്ചികമല്ല. അതങ്ങനെയാണ്. ഇവിടെ ഷാനവാസ് എന്ന പ്രവാസിയും ഏതാനും പ്രവാസികളിൽ ഒരാൾ മാത്രം. മഗ്രിബ് നിസ്കാര സമയത്തിനുള്ള വാങ്കുവിളി പള്ളിയിൽ നിന്നും ഉയരുന്നത് കേട്ടു. ആളുകൾ ഉമ്മറത്തു നിന്നും പതിയെ പിന്തിരിഞ്ഞു. ആന്റണിച്ചേട്ടനും കൂടെ ജോലി ചെയ്ത ഏതാനും പേരും ആ പുതിയ വീടിൻ്റെ ഒരു നിക്കാഹിൻ്റെ പന്തല് വീഴേണ്ട ആ മുറ്റത്ത് അവശേഷിച്ചു. സൈന വാങ്ങിച്ചു കൊണ്ടുവന്ന ആ മരണചന്ദനത്തിരിയുടെ ഗന്ധവും അവിടെ ശേഷിച്ചു നിന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മയ്യത്തു വന്ന വഴി, ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ. ഇനി പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ.
5: മരിച്ച കാമുകന്റെ പൊട്ടിച്ചിരി. മരിച്ച കാമുകന്മാർക്കെല്ലാം നിഷ എന്നൊരു കാമുകയുണ്ട്. മരിച്ചു പോവും വരെ അവനെ അവൾ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മരിച്ച കാമുകന്മാർക്കെല്ലാം നിഷ എന്നൊരു കാമുകയുണ്ട്. മരിച്ചു പോവും വരെ അവനെ അവൾ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വർണ്ണക്കടലാസിൽ കല്ലു പൊതിഞ്ഞ് പിറന്നാൾ മിഠായി നീട്ടി പൊട്ടിച്ചിരിപ്പിക്കും. തോട്ടുവക്കത്തെ പാറയിൽ ഇടറി അഭിനയിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് പൊട്ടിച്ചിരിപ്പിക്കും. ചിണുങ്ങിയഴകി വാശിയിൽ ചേരുമരം കയറ്റി ചൊറിച്ചിലും തടിച്ചിലുമാക്കി പൊട്ടിച്ചിരിപ്പിക്കും. വാലന്റൈൻസ് ഡേ തിരക്കിൽ കുമിഞ്ഞ പാർക്കിൽ ഒറ്റപ്പെട്ടവനാക്കി പൊട്ടിച്ചിരിപ്പിക്കും. ചിരിച്ച് ചിരിച്ച് ചിരിച്ചൊരു ദിനം കാമുകൻ ഹൃദയം പൊട്ടി ചിരിച്ചു മരിക്കും. വർഷങ്ങൾ പിന്നിട്ടൊരു വർത്തമാനത്തിൽ മക്കളെയും ഭർത്താവിനെയും കൂട്ടി നിഷ എന്ന കുടുംബിനി ഉത്സവത്തിനെത്തും. മക്കൾക്ക് തൊടാൻ പോലും നൽകാതെ ഹൃദയാകൃതിയിലൊരു ചുവപ്പ് ബലൂൺ വാങ്ങും. പിന്നെ പഴയൊരു ഹൃദയം പൊട്ടിച്ചിരിയോർത്ത് ഠപ്പേയെന്ന് കയ്യിൽ വച്ചത് പൊട്ടിക്കും. പിന്നെ മക്കളെയും ഭർത്താവിനെയും നോക്കി ഒരു ചിരി ചിരിക്കും. എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും പൊട്ടിച്ചിരിക്കാനാവാതെ പോയ ഒരു വളിച്ച ചിരി. എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും പൊട്ടിച്ചിരിക്കാനാവാതെ പോയ ഒരു വളിച്ച ചിരി. മറ്റാരുമുത്തേ ഇല്ലത്തെ ചെന്തെങ്ങിൽ മണ്ടയിലാരമ്മി പാൽക്കിണ്ണം കൊണ്ടുപോയി വച്ചു. ഇല്ലത്തെ ചെന്തെങ്ങിൻ മണ്ടയിലാരമ്മി പാൽക്കിണ്ണം കൊണ്ടുപോയി വച്ചു. പാൽക്കിണ്ണമല്ലെൻ്റെ കൺമണി നീ കാണു ആതിരരാവിലെ ചന്ദ്രൻ. അങ്ങേ കടവിൻ്റെ അറ്റത്തിലെന്തിത്ര വെള്ളിമി വെട്ടിക്കളിപ്പൂ.

മനുഷ്യർക്കു മാത്രമേയൂഴിയിൽ മതമെന്ന വിഷമുണ്ട് മോനെ. കാടും മലയും പുഴയുമീ മാനവും ആരു സൃഷ്ടിച്ചതെന്നമ്മേ. ഇപ്രപഞ്ചം നയിക്കും മഹാശക്തി അല്ലാതെ മറ്റാരുമുത്തേ, അല്ലാതെ മറ്റാരുമുത്തേ. വായനാദിനം. വായനയ്ക്കും തരം പോലെ മാറ്റിയ വായനാദിനവേളയിൽ രാവിലെ പോയി ഞാനെൻ്റെ നാട്ടിൻ പുറത്തുള്ള കേശവ പിള്ള വായനശാലയിൽ വായനയ്ക്കും തരം പോലെ

വായനശാലയിൽ പട്ടുടുപ്പിട്ട പാവയെ വാങ്ങുവാൻ ഒട്ടുവാശി പിടിക്കുന്ന പൈതലിൻ മുമ്പിലായ്പ്പെട്ട പെട്ടിക്കട കണ്ട വിസ്മയത്തോടൊരു ലോകത്തിലെത്തി ഞാൻ. ബാല്യകാലത്തെ കേളിയിൽ പെട്ടെന്നു മണ്ണുകൂട്ടിക്കുഴച്ചൊരാ മണ്ണപ്പം അന്തമില്ലാത്ത പർവ്വതം കാണുന്ന കുഞ്ഞെറുമ്പിൻ്റെ വിസ്മയം പോലവെ നീളമേറയാം ഹാളിനു ചുറ്റുമായി ഭീമരൂപിയാം ഷെൽഫിലായി കണ്ടിടാം. എത്ര എണ്ണിയും തീർക്കുവാനാകാത്ത പുസ്തകത്തിൻ്റെ കുന്നിക്കുരുക്കളെ വെട്ടുകല്ലിൻ്റെ ഭാരത്തിലുള്ളവ പത്തു പന്ത്രണ്ടു പേജിലായി തീർന്നവ നിർത്തിയെന്നാൽ മുറം പോലിരിപ്പവ കൊച്ചു പോക്കറ്റിലായിടാവുന്നവ ചന്തമേറിയ ചിത്രങ്ങളുള്ളവ

നോക്കുന്നവ, പത്തു രൂപയ്ക്കു വാങ്ങാനാകുന്നവ, പത്തു നൂറിനും കിട്ടുകില്ലാത്തവ, പണ്ഡിതർക്കു പ്രത്യേകമുള്ളവ, പാതിരിക്കും പതിതർക്കുമുള്ളവ, എത്ര ഭാഷയിൽ എന്തെന്തു ശൈലിയിൽ, എത്ര നൂതനാവിഷ്കാര രീതിയിൽ, എത്ര സുന്ദരം ലാളിത്യവാക്കുകൾ, എത്ര കഠോരം പ്രയോഗങ്ങളുള്ളവ, ഭാഷ കണ്ട പിതാവെഴുത്തച്ഛനും തുള്ളലേകിയ നമ്പ്യാരുകുഞ്ചനും, ഉഗ്രശബ്ദാഠ്യനുള്ളോർ മഹിമയും ആശയത്തിൻ്റെ ആശാൻ പിരുമയും, സീവി തീർത്ത ചരിത്രമാഖ്യായിക ധർമ്മരാജയും മാർത്താണ്ഡവർമ്മയും, ചന്തുമേനോന്റെ തൂലിക തീർത്തോരു ലക്ഷണമൊത്തൊരാദ്യത്തെ നോവലും, മാതൃഭാഷ തൻ പുണ്യമായി മാറിയ എം ടി എന്നോരുജ്ജ്വലാവേശവും, അത്രമേൽ സ്നേഹവാത്സല്യമാർന്നുള്ള കഥകളാടിയ ടി പത്മനാഭനും, പിയും ജിയും എൻ വിയും വീട്ടിയും രാമവർമ്മയും പാലായും ബാലനും മുല്ലനേഴിയും പാലൂരുമങ്ങനെ എത്രയെത്ര കവികളുണ്ടാമതിൽ, ശ്രീനിവാസ രാമാനുജനീസിജി താണുപത്മനാഭനും വിക്രമും, പൈതഗോറസും പ്ലേറ്റോയുമങ്ങനെ എത്രയെത്ര ശാസ്ത്രജ്ഞരുണ്ടാമതിൽ, പൈതഗോറസും പ്ലേറ്റോയുമങ്ങനെ എത്രയെത്ര ശാസ്ത്രജ്ഞരുണ്ടാമതിൽ, തെന്നി വീഴുവാൻ പോകുന്ന വേളയിൽ കൈപിടിക്കുന്ന കൂട്ടുകാരുണ്ടതിൽ, ചുട്ടുപൊള്ളുന്ന നേരത്തുമഞ്ഞിൻ്റെ പട്ടുടുപ്പിക്കും ഭാവനയുണ്ടതിൽ, അന്ധനാകവേയുൾക്കണ്ണിലൗഷധക്കൂട്ടൊരുക്കുന്ന സൂത്രങ്ങളുണ്ടതിൽ, പാത തെറ്റുന്ന വേളയിൽ യാത്രയ്ക്കു മാർഗമേകിടും വീഥികളുണ്ടതിൽ, കൂരിരുട്ടിലായൊറ്റയ്ക്കു പെട്ടുപോം നേരമൊത്തുന്ന കാലത്തിനുള്ളിലെ ഭീതി മാറ്റിടാൻ

0: ഉണ്മയാവാത്ത കാഴ്ചയ്ക്കുമപ്പുറം ജീവിതത്തിൻ്റെ കയ്പും ചവർപ്പുമായി നേരുകാട്ടുന്ന ലോകങ്ങളുണ്ടതിൽ. വായനയ്ക്കുണ്ടോ ജാതിയും രൂപവും? വായനയ്ക്കുണ്ടോ ദേശവും വേഷവും? വായനയ്ക്കുണ്ടോ ദൂരത്തിനേറ്റങ്ങൾ? വായനയ്ക്കുണ്ടോ പ്രായത്തിനേടുകൾ? വായനയ്ക്കുണ്ടോ ജാതിയും രൂപവും? വായനയ്ക്കുണ്ടോ ദേശവും വേഷവും? വായനയ്ക്കുണ്ടോ ദൂരത്തിനറ്റങ്ങൾ? വായനയ്ക്കുണ്ടോ പ്രായത്തിനേടുകൾ? വായനയ്ക്കുണ്ടോ പ്രായത്തിനേടുകൾ?
1: പി പി രാജേന്ദ്രൻ കർത്ത എഴുതി അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ കേട്ടത്. ഇനി സി ജെയും നവീന നാടകദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം.
2: അതിസങ്കീർണമായ വ്യക്തിത്വത്തിനുടമയായ സി ജെ തോമസ് എന്ന എഴുത്തുകാരന്റെ ലോകവും വൈവിധ്യം നിറഞ്ഞതായിരുന്നു. നാടകകൃത്ത്, നിരൂപകൻ, വിമർശകൻ, ലഘുരേഖാകർത്താവ്, ചിത്രകാരൻ, പത്രപ്രവർത്തകൻ, ഉപന്യാസകാരൻ എന്നിങ്ങനെ പോകുന്നു സമൃദ്ധമായ ആ വൈവിധ്യം. 1948 മുതൽക്കാണ് സി ജെയുടെ കൃതികൾ പ്രസിദ്ധീകൃതമാകുന്നത്. സോഷ്യലിസം, ഉയരുന്ന യവനിക, വിലയിരുത്തൽ, ഇവനെൻ്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ തുടങ്ങിയ നിരൂപണ ഗ്രന്ഥങ്ങളും, അവൻ വീണ്ടും വരുന്നു, ആ മനുഷ്യൻ നീ തന്നെ, 1128 ക്രൈം 27 തുടങ്ങിയ സ്വതന്ത്ര നാടകങ്ങളും, ആൻറ്റിഗണി, ഈഡിപ്പസ്, ഭൂതം, ലിസിസ്ട്രാറ്റ തുടങ്ങിയ നാടക വിവർത്തനങ്ങളുമാണ് സി ജെയുടെ പ്രധാന രചനകൾ. എന്തിനേയും തിരസ്കരിക്കാനും പുതിയതിലേക്ക് എത്തിച്ചേരാനുമുള്ള പ്രക്ഷോഭവാസന ജീവിതത്തിലുടനീളം സി ജെയ്ക്ക് ഉണ്ടായിരുന്നു. സകല എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കും എതിരെയുള്ള സി ജെയുടെ കലാപമാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ തുടങ്ങിയ ജീവിത നിരൂപണ കൃതികൾക്ക് അടിസ്ഥാനം. ഈ കലാപം പുരോഗതിക്ക് എതിർനിൽക്കുന്നതല്ല, മറിച്ച് ഒരു നവലോക സൃഷ്ടിക്ക് വേണ്ടിയുള്ള ദാഹമാണ്, പുതിയതിൻ്റെ പേറ്റുനോവാണ്. മതം, രാഷ്ട്രീയം, വർഗീയത, ജനാധിപത്യം, ഫാസിസം, യുദ്ധം, സദാചാരം തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള സി ജെയുടെ ചിന്തകളെല്ലാം മനുഷ്യ സ്വാതന്ത്ര്യബോധത്തിലും ഹ്യൂമനിസത്തിലും അധിഷ്ഠിതമായിരുന്നു. നവലോക ചിന്ത, മാനവികതാ ബോധം, ശാസ്ത്രീയ വീക്ഷണം, യുക്തിബോധം എന്നിവയിൽ അടിയുറച്ച നവീന ആശയങ്ങൾ സി ജെ സാഹിത്യത്തിൽ അവതരിപ്പിച്ചു. മതം, ബൈബിൾ ദർശനം, ആധുനിക ദുരന്ത നാടക ദർശനം എന്നിവ തൻ്റെ ജീവിത ദർശനവുമായി ഉൾച്ചേർത്ത് നാടകങ്ങൾ അവതരിപ്പിക്കുവാൻ സി ജെ തോമസിന് സാധിച്ചു. ക്രിസ്തുമതത്തിൻ്റെ അന്തസത്തയും കമ്മ്യൂണിസത്തിൻ്റെ സമകാലിക പ്രസക്തിയും അന്വേഷിക്കുന്ന സി ജെയുടെ ദർശനങ്ങൾ സർഗാത്മക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അവൻ വീണ്ടും വരുന്നു എന്ന നാടകത്തിൽ. മാനവികതാബോധം, നവലോക ചിന്ത, നവോത്ഥാന ചിന്ത ഇവയിലൂടെ രൂപപ്പെട്ട സി ജെയുടെ ആധുനിക അവബോധവും മതം, കമ്മ്യൂണിസം, യുദ്ധം, ലൈംഗികത, പാപസങ്കല്പം, കുറ്റവും ശിക്ഷയും, ഇടത്തരക്കാരൻ്റെ വ്യക്തിസ്വാതന്ത്ര്യം തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളോടുള്ള അതിൻ്റെ പ്രതികരണവും വിശകലന വിധേയമാക്കുന്നു. മതാധിഷ്ഠിതമായ പൊതുബോധത്തിലൂടെ വ്യവസ്ഥാപിതമായ മൂല്യങ്ങളെ അദ്ദേഹം പുനഃപരിശോധിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ വൈചിത്ര്യങ്ങൾ അതിസൂക്ഷ്മമായി ഈ നാടകത്തിൽ അവതരിപ്പിക്കുന്നു. ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് കഥയെ പ്രമേയമാക്കി സി ജെ തോമസ് രചിച്ച ആ മനുഷ്യ നീ തന്നെ നാടകം രൂപശില്പത്തിലും ഭാവാവിഷ്കരണത്തിലും തത്വചിന്താപരതയിലും മികച്ചു നിൽക്കുന്നു. ബൈബിളിൻ്റെയും ഗ്രീക്ക് നാടകങ്ങളുടെയും ദർശനങ്ങൾ ഏറ്റവുമധികം സ്വാധീനിച്ചിട്ടുള്ള സി ജെ നാടകവും ഇതുതന്നെ. ബൈബിൾ പ്രമേയത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ആന്തരിക തലവും നാടകത്തിലുണ്ട്. അതുവഴി സമകാലികമായ ദാർശനിക കാഴ്ചപ്പാടിൽ നാടകം വായിക്കുവാനുള്ള ഇടം വേണ്ടുവോളം ഉണ്ടാവുന്നു. ദുരന്ത നാടക കഥാപാത്രമായി വിലയിരുത്തുമ്പോൾ ആധുനിക മനുഷ്യൻ്റെ ദാർശനിക വ്യഥ ദാവീദിൽ കണ്ടെത്താം. ദാവീദിലെ മനുഷ്യസത്തയും ദൈവസത്തയും തമ്മിലുള്ള സംഘർഷത്തെ നിർണയിക്കുകയും ദുരന്തത്തെ വളർത്തുകയും ചെയ്യുന്ന പ്രധാന ഭാവമാണ് പ്രണയം. ദാർശനിക ചിന്തകനായ ഉനാമിനോ ദുരന്ത കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം പ്രണയമാണെന്ന് തൻ്റെ ട്രാജിക് സെൻസ് ഓഫ് ലൈഫ് എന്ന കൃതിയിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രേമം ഒരുവനെ ചെറുതാക്കുന്നെങ്കിൽ ഞാൻ മണൽത്തരിയോളം ചെറുതാകട്ടെ എന്ന ദാവീദിൻ്റെ കീഴടങ്ങൽ സ്വാതന്ത്ര്യബോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രഖ്യാപനം കൂടിയാണ്. ക്രിസ്ത്യൻ ട്രാജഡിയുടെയും ഗ്രീക്ക് ട്രാജഡിയുടെയും ആധുനിക ദുരന്ത നാടകത്തിൻ്റെയും ദർശനങ്ങൾ ഇഴചേർന്ന് ആ മനുഷ്യൻ നാടകം മികവുറ്റതായി മാറുന്നു. മലയാള നാടകരംഗത്ത് നിലവിലിരുന്ന നാടക സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നാടകരൂപമാണ് 1128 ക്രൈം 27 എന്ന നാടകത്തിൽ സി ജെ സ്വീകരിച്ചത്. ക്രൈം നാടകത്തിലെ ദുരന്താവബോധത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം രൂപപരമായി സി ജെ നടത്തുന്ന കലാപമാണ്. ആര് പറഞ്ഞു കർട്ടനുയർത്താൻ? അവന് തോന്നുമ്പോൾ കർട്ടനുയർത്തിയാൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ നാടകം കളിക്കും എന്ന നാടകാരംഭത്തിലെ ഗുരുവിൻ്റെ സംഭാഷണം തന്നെ അപ്സേഡ് തിയേറ്ററിലൂടെ ശക്തമായ ആൻറ്റിപ്ലേയുടെ സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്. നാടകത്തിലൂടെ നാടകം പഠിപ്പിക്കുന്ന അവതരണ രീതിയും നാടകത്തെക്കുറിച്ചുള്ള പരാമർശവും ഉള്ളതിനാൽ അതിനാടകം മെറ്റാ തിയേറ്റർ സങ്കല്പത്തിനും ഇവിടെ അർത്ഥമേറുന്നു. ഒരു പ്രത്യേക നാടകരൂപം എന്നതിലുപരി ഒരു പ്രയോഗതന്ത്രമായി നാടകം മാറുകയും നാടകകൃത്തിന് സ്വന്തം ചിന്തകളും പ്രതികരണങ്ങളും അവതരിപ്പിക്കാനുള്ള ഇടം മെറ്റാ നാടകത്തിൽ വേണ്ടുവോളം ലഭിക്കുകയും ചെയ്യുന്നു. ഈ അടിസ്ഥാനത്തിൽ നാടകകൃത്തിൻ്റെ മാനസിക പങ്കാളിത്തവും വ്യക്തിശില്പ സവിശേഷതകളും മുഴുവൻ അനാവരണം ചെയ്യുന്ന ഒരു നാടകമായി മാറുന്നുണ്ട് ക്രൈം. ബെർത്തോൾട്ട് ബ്രെത്ത് അവതരിപ്പിച്ച എപ്പിക് തിയേറ്ററിൻ്റെ കേന്ദ്ര തത്വം എന്നറിയപ്പെടുന്ന അന്യവൽക്കരണം ഫലപ്രദമായി അവതരിപ്പിക്കപ്പെടുന്ന നാടകമാണ് ക്രൈം. പ്രേക്ഷകനെ നാടകവുമായി തന്മയീഭാവം പുലർത്താൻ അനുവദിക്കാതെ കാണുന്നത് നാടകമാണെന്ന് ഓർമ്മപ്പെടുത്തുകയും മാറി നിന്ന് നിരീക്ഷിക്കാനും ചിന്തിക്കാനും പ്രേരണ നൽകുകയും ചെയ്യുന്ന രൂപഘടനയും അവതരണ രീതിയുമാണ് ക്രൈം നാടകത്തിനുള്ളത്. ദുരന്തത്തെ മറികടക്കാൻ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നതിലൂടെ പുതിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയാണ് നാടകകൃത്ത്. മരണത്തിൻ്റെ അസംബന്ധ സ്വഭാവം ചിത്രീകരിക്കാൻ ഒരു അസംബന്ധ ഘടന തന്നെ സി ജെ സ്വീകരിച്ചു. ആധുനികതയുടെ ശകലിത ഘടനയും ഫ്രാഗ്മെൻറ്റേഷൻ ശൈഥില്യപ്രതീതി ബോധവും സൃഷ്ടിച്ച് ഒരു കാർട്ടൂൺ പോലെയോ ഒരു കൊളാഷു പോലെയോ സറിയലിസ്റ്റിക് ചിത്രം പോലെയോ ക്രൈം നാടകം സവിശേഷമാകുന്നു. അപ്പോഴും നാടകത്തിൻ്റെ രൂപഭാവ പൊരുത്തം നിലനിർത്തുന്നതിൽ സി ജെ വിജയിക്കുകയും ചെയ്തു. 1954 രചിക്കപ്പെട്ട ക്രൈം നാടകം 60 തുടർന്നും നാടക പരീക്ഷണങ്ങൾക്കും നാടക ചിന്തകൾക്കും കളമൊരുക്കി. നാടകങ്ങളിലൂടെയും നാടക പ്രവർത്തനങ്ങളിലൂടെയും ചിന്തകളിലൂടെയും സി ജെ അവതരിപ്പിച്ച വ്യതിരിക്തമായ നവീന ദർശനം ആധുനിക നാടകവേദിയിൽ ചെലുത്തിയ സ്വാധീനവും പ്രസക്തമാണ്. നാടകത്തെയും അതിൻ്റെ ദർശനത്തെയും അരങ്ങിനെയും സംബന്ധിച്ച ചർച്ചകൾക്ക് വഴി തുറന്നു എന്നതിനാൽ ചരിത്രപരമായ പ്രാധാന്യം സി ജെയുടെ ഉയരുന്ന യവനിക എന്ന നാടകലക്ഷണകൃതിക്കുണ്ട്. നാടക പഠനത്തിനും രംഗാവതരണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആധുനികമായ നാടകചിന്തകൾക്ക് രൂപം നൽകിയ നാടകക്കളരികളിൽ സി ജെയുടെ നാടകങ്ങൾ അരങ്ങേറി എന്നത് ശ്രദ്ധാർഹമാണ്. 1967 ശാസ്താംകോട്ട കളരിയിൽ ക്രൈം നാടകവും 68 കൂത്താട്ടുകുളം കളരിയിൽ ആ മനുഷ്യൻ നീ തന്നെ നാടകവും അരങ്ങേറി. ഈ നാടകങ്ങൾ ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നത് അവയുടെ നവീന സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രൈണലൈംഗികതയുടെ സ്വതന്ത്ര ആവിഷ്കാരത്തെയും തടയുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ സി ജെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിസിസ്ട്രാറ്റ നാടകം സ്ത്രീ ശാക്തീകരണത്തിനുള്ള ആഹ്വാനമാണ്. സ്ത്രീ നാടകവും സമാധാനവും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ഈ നാടക വിവർത്തനത്തിലൂടെ സി ജെ ലക്ഷ്യം വെച്ചു. മലയാളത്തിൽ സ്ത്രീപക്ഷ നാടകവേദി രൂപപ്പെടാനുള്ള ഊർജ സ്രോതസ്സായി വർത്തിക്കുന്നുണ്ട് സി ജെയുടെ ചിന്തകൾ. മലയാളത്തിൽ സ്ത്രീപക്ഷ നാടകവേദി ഉണ്ടാകുവാൻ ചാലകശക്തിയായി തീർന്ന ആദ്യത്തെ സ്ത്രീ നാടക പഠന ക്യാമ്പ് 1992 December 19-25 സി ജെ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് വെച്ചായിരുന്നു എന്നതിനും പ്രാധാന്യമുണ്ട്. കേവലം 12 കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ പിൽക്കാല കേരളത്തിൻ്റെ കലാപരവും ബൗദ്ധികവുമായ മണ്ഡലങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കാൻ സി ജെ തോമസിന് കഴിഞ്ഞു. സി ജെ അവതരിപ്പിച്ച നവീന നാടക ദർശനം കാലത്തെ അതിജീവിച്ചുകൊണ്ട് മലയാള നാടകവേദിയിൽ തുടർന്നുണ്ടായ മാറ്റങ്ങളെ നിർണായകമായി സ്വാധീനിച്ചുവെന്ന് വ്യക്തമായി കണ്ടെത്താം.
1: നിങ്ങൾ കേട്ടത് സി ജെയും നവീന നാടകദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തിയ പ്രഭാഷണം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
3: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
5: ആകാശവാണി കൊച്ചി FM 102.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ FM മോർണിംഗ് സെലക്ഷൻസിലേക്ക്. വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് ശ്രദ്ധേയയായ ഗായിക സ്വർണലതയുടെ ചരമദിനമാണ് ഇന്ന്. വിവിധ ഭാഷകളിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ച സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്ന് FM മോർണിംഗ് സെലക്ഷൻസിൽ. ചിത്രം കുബേരൻ, ഗാനരചന ഗ്രീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താറ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
5: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
6: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC.
7: സ്വർണലത പാടിയ ഗാനങ്ങളാണ് FM മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം ഇൻഡിപെൻഡൻസ്, ഗാനരചന S. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: ഷിബു ചക്രവർത്തി രചിച്ച ജോൺസൺ ഇനമിട്ട ഗാനം, ചിത്രം ഏഴരക്കൂട്ടം.

സ്വർണലതയും കെ എൽ ശ്രീരാമു പാടിയത് ചിത്രം രാവണപ്രഭു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് ശ്രദ്ധേയയായ ഗായിക സ്വർണലതയുടെ ചരമദിനമായ ഇന്ന് സ്വർണലത പാടിയ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ ഗാനത്തോടെ എഫ് എം മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ആസിയാൻ അധ്യക്ഷൻ എന്ന നിലയിൽ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 കീഴിൽ 18,77,000 വീടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം. നാലാമത് അന്താരാഷ്ട്ര കോവളം മാരത്തൺ അഥവാ തൂഫാൻ റൺ നാളെ തിരുവനന്തപുരത്ത്. ലഹരിവിരുദ്ധ ബോധവൽക്കരണവും മാനസികാരോഗ്യ സംരക്ഷണവും മുൻനിർത്തി കേരള പോലീസിന്റെ സഹകരണത്തോടെ യങ് ഇന്ത്യൻസ് ട്രിവാൻഡ്രം ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ തൂഫാൻ റൺ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. പ്ലസ് വൺ ഒന്നാം വർഷ പുനർ മൂല്യനിർണയ ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ചവർക്ക് അടുത്ത മാസത്തെ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫീസ് ചൊവ്വാഴ്ച വരെ പിഴ കൂടാതെ അടയ്ക്കാം. പാലക്കാട് ജില്ലയിൽ ഉണക്ക് ഭീഷണി നേരിടുന്ന ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം ഈ മാസം 16 തുറക്കാൻ തീരുമാനമായി. വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ്എം 102.3 സമയം 9 കഴിഞ്ഞ് 59:42 ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ നേർവഴിയിൽ കേട്ടിരുന്നല്ലോ. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാല റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിൾ ആണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. അപ്പോ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, സാറ് വളരെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അപ്പോ ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം കരുത്ത് നൽകിയിട്ടുണ്ട്.
2: നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ

0: നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർമുഖത മാറി കുറച്ചുകൂടെ ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കും. നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങൾ മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്.
1: വരുമാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.
0: തീർച്ചയായിട്ടും
1: അപ്പൊ നമുക്കൊരു സ്ഥിര വരുമാനം ഉള്ളത് നമ്മുടെ ജീവിതത്തിനോടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമല്ലോ. പല ഭിന്നശേഷി ആൾക്കാരും നേരിടുന്ന പ്രശ്നം സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തതായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത ചിലപ്പോ ചെറിയ കാലങ്ങളിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്കൊരു വരുമാനം അത്യാവശ്യം ആണ് താനും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ചെയ്യാനായിട്ട്? ഇപ്പൊ സാറ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നത് കാരണം ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങളിലൂടെ അവർക്ക് എന്തെങ്കിലും ധനസഹായം അല്ലെങ്കിൽ ലോണ് അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ?
0: കൊടുക്കാറുണ്ട്. നമുക്ക് രണ്ട് രീതിയിലാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മള് അക്കാഡമികമായിട്ട് രീതിയിൽ പഠിച്ച് മുന്നേറി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജോബുകൾ നമുക്ക് കിട്ടും. ഇനി അതല്ല അക്കാഡമികമായിട്ട് അത്ര പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പല സ്കീമുകളും ഉണ്ടാവും. ആ സ്കീമുകൾ കണ്ടെത്തുക. നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളത് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് ഏരിയകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മുദ്ര ലോണുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഭിന്നശേഷി വികസന കോർപ്പറേഷൻ വഴി ലോണുകൾ കൊടുക്കുന്നുണ്ട്. അവര് സബ്സിഡികളൊക്കെ ഈ ഭിന്നശേഷിക്കാരുടെ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരും അവരുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ബാങ്കിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യും. ബാങ്കുകളായിരിക്കും ലോൺ കൊടുക്കുന്നത്. പിന്നെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നേരിട്ടും ലോണുകൾ കൊടുക്കുന്നുണ്ട്. പലർക്കും അതിനെക്കുറിച്ചുള്ള ധാരണ കുറവായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള ധാരണകൾ കുറവുണ്ട്. ഭിന്നശേഷി വികസന കോർപ്പറേഷന് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മൂന്ന് മേഖലയിലുള്ള ഓഫീസുകളാണ് ഉള്ളത്. അല്ല ബാങ്കുകൾക്കൊക്കെ എല്ലാ ഇടത്തും തന്നെ ഓഫീസുകളുണ്ട്. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് മീനിങ് ഫുൾ ആയിരിക്കണം. അത് വിജയിക്കും എന്നുള്ള ഉറപ്പുള്ളതായിരിക്കണം. അത് ബന്ധപ്പെട്ട ലോൺ പ്രോസസ് ചെയ്യുന്ന ഓഫീസർമാരെ അത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഫീസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൽഫ് എംപ്ലോയ്മെന്റ് മേഖലയിൽ നല്ല മുന്നേറ്റം നടത്താനായിട്ട് ഭിന്നശേഷിക്കാർക്ക് സാധിക്കും.
1: മുൻകാലങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജി വളരെയധികം വളർന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിയത്?
0: സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ബാങ്കിങ് ജോലികൾ എന്ന് പറയുന്ന പേന കൊണ്ട് എഴുതിയും കണ്ണുകൊണ്ട് വായിക്കുകയും ചെയ്യുന്ന ആ ഒരു ജോലി കാഴ്ച പരിമിതർക്ക് കേവലം ടെലിഫോൺ ഓപ്പറേറ്ററിനുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2008 മുതലാണ് ബാങ്കുകൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഫീസർ തസ്തികയിലേക്കൊക്കെ ആളുകളെ നിയമിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയമായപ്പോഴേക്കുമൊക്കെ ടെക്നോളജിയൊക്കെ ഡെവലപ്പായി. കമ്പ്യൂട്ടർ റീഡിംഗ് സോഫ്റ്റ്വെയറുകളൊക്കെ വന്നു. അതുപോലെ തന്നെ ഇപ്പം ടച്ച് ഫോണൊക്കെ വന്നെങ്കിൽ ടച്ച് സ്ക്രീനിൽ പോലും നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. ഓരോ പുതിയ കണ്ടുപിടുത്തം വരുമ്പോഴും അതിന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ചെയ്തു വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് അത് ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നതെന്ന് മാത്രം.
1: സാറിന്റെ ഇത്ര നാളത്തെ ജീവിത അനുഭവത്തിൽ നിന്നും നേരിട്ട് ഒരു പ്രതിസന്ധി എന്താണെന്നൊന്ന് പറയാമോ? അതെങ്ങനെയാണ് താങ്കൾ ഓവർകം ചെയ്തതെന്നും കൂടെ ഒന്ന് പറയാമോ?
0: പ്രതിസന്ധി എന്റെ ജീവിതത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ റിയലൈസ് ചെയ്യുന്നില്ല, നമ്മളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് നേരിടുന്നത്. നമ്മള് ഇന്നടത്ത് നമ്മൾ ഇന്ന ആളാണ് എന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യിക്കേണ്ടി വരികയാണ്. പലപ്പോഴും ആളുകളുടെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഇപ്പം കാഴ്ച പരിമിതരോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോ അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. പൊതുസമൂഹത്തിന് പലപ്പോഴും ഇനി നമ്മളോട് കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചവർക്കറിയാം, അല്ലാത്തവരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇപ്പോഴും ആ ഒരു പഴയ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും ജോലി ഇല്ലാത്തവരാണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളക്ഷനൊക്കെ എടുക്കാനൊക്കെ പോകുന്നവരാണെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ അറിയാവുന്നവര് പറയും ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെ ഇന്ന സ്റ്റാറ്റസിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് നമ്മളൊരു പുതിയ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഒരു ഏരിയ ചെല്ലുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്.
1: അപ്പൊ സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: ഞാനത് പലപ്പോഴും അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഒരു ആദ്യം ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാവുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ഡെസിഗ്നേഷൻ അഡ്രസ്സോ ചില സ്ഥലത്തൊക്കെ വിസിബിൾ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ പറഞ്ഞില്ല, നമുക്ക് അവിടെ സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മളെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും. ആ പറയുമ്പോൾ പിന്നെ അവര് പെട്ടെന്ന് അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
1: സാറ് വളരെ കുറച്ചു കാലമാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഒക്കെ വന്നതിന് ശേഷവും നമ്മുടെ സമൂഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും മാറുന്നില്ല. സാറിപ്പോ പറഞ്ഞതുപോലെയുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിനുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ എന്തുതരം മാറ്റം വന്നാലായിരിക്കും സമൂഹം കൂടുതൽ ഇൻക്ലൂസീവ് ആവുക എന്നാണ് വിചാരിക്കുന്നത്?
0: അത് നമ്മൾ കുറച്ചുകൂടി ആ ഒരു പബ്ലിക്കേഷനാണ്, ഇതിന് ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഭിന്നശേഷി മേഖലയിലെ മികച്ച ജീവിത വിജയം നേടിയവരെയൊക്കെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം ഒരു സെഷൻസ് ഇപ്പം ശ്രാവ്യ മാധ്യമത്തിനപ്പുറത്ത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ ടെലിവിഷൻ പോലെ ഉള്ള സാധ്യതകളിലൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിലൊക്കെ കൂടുതൽ കൊടുക്കുക. പലപ്പോഴും ചില ഭിന്നശേഷി ദിനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ദിനങ്ങളിലൊക്കെ ആചരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ആക്ടിവിറ്റീസ് കുറഞ്ഞു പോകുന്നുണ്ടായിട്ട് മനസ്സിലാക്കുക. പാഠപുസ്തകങ്ങളിലൊക്കെ ഭിന്നശേഷിക്കാരെ കുറിച്ചും അവരുടെ വശങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ അത് എത്രമാത്രം കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഒരു സംശയമുള്ള കാര്യമാണ്. അത് ബോധപൂർവമായ ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ മീഡിയ സതയെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും.
1: ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിത ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ പങ്ക് എത്രത്തോളമാണ്?
0: കുടുംബം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഭിന്നശേഷിക്കാരന് ബേസിക്കലി മുന്നേറാൻ പറ്റുള്ളൂ. കാരണം സമൂഹം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളുടെ ഒരു ഫ്രെയിമാണ്. അപ്പം ഒരു വ്യക്തിയുടെ പ്രായോഗികമായ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ടിങ്ങില് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിലെ സിബ്ലിങ്സ്, പേരൻസ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അതുപോലെ തന്നെ മറ്റ് ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ, ഇവരൊക്കെ അത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ എത്തിയ ആൾ സൊസൈറ്റി ചെല്ലുമ്പോഴേക്കും ആളുകളോട് മിംഗിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്കില്ലുകൾ വികസിച്ചു വരികയും ആള് മികച്ച ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യും.
1: കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ലോണിന് അപേക്ഷിക്കാൻ എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടില്ലായിരിക്കാം, അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയാൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരും, സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന എന്തെങ്കിലും പരിമിതികളുള്ള ആൾക്കാരോടോ കുഞ്ഞുങ്ങളോടോ സാറിന് കൊടുക്കാനുള്ള സന്ദേശം എന്തായിരിക്കും?
0: അതിപ്പം കാര്യങ്ങൾ പണ്ടത്തേൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഭിന്നശേഷിക്കാർക്കുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഭിന്നശേഷി ഗ്രാമസഭകളൊക്കെ പഞ്ചായത്തുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാരും അവരൊക്കെ അറിയിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി അതിനകത്ത് പോയി പങ്കെടുക്കുക. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മുടെ വികേന്ദ്രീകൃത സംവിധാനം വന്നതിന് ശേഷം ഒത്തിരി സാധ്യതകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വരുന്നുണ്ട്. അപ്പൊ ആ സാധ്യതകളെ കുറിച്ച് ഒന്ന് പോയി അന്വേഷിക്കുക, അതാണോ എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പൊ പോയി അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ചില ജീവനക്കാർക്കൊന്നും ചില സ്കീമുകളെ കുറിച്ചൊന്നും ധാരണ കാണില്ല. പ്രത്യേകിച്ച് നമുക്ക് മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനാ സംവിധാനങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലും അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സാധ്യത അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു എൻക്വയറി വന്നു കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള ജീവനക്കാർ ഇങ്ങനൊരു സ്കീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് അന്വേഷിച്ച് അതിന്റെ സാധ്യത ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത്
1: നമ്മളിപ്പോൾ
0: അന്വേഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പലതും കിട്ടിയല്ല.
1: സാർ, നമ്മൾ നേരത്തെ പറഞ്ഞു 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡാണ് സാറിന് കിട്ടിയത്. അപ്പൊ അതെങ്ങനെയാണ് ആ അവാർഡ് ലഭ്യത ഉണ്ടായത്, അത് ആ അനുഭവം ഒന്ന് പറയാമോ?
0: എല്ലാ വർഷവും ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ നമ്മുടെ എംപ്ലോയറാണ് കൊടുക്കേണ്ടത്. എനിക്ക് വേണ്ടി ബാങ്കായിരുന്നു എന്നെ നോമിനേറ്റ് ചെയ്ത് അയച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ഒരു പെർഫോമൻസ്, ബാങ്കിങ് മേഖലയിലുള്ള വർക്കിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ്, പെർഫോമൻസ് കാര്യങ്ങൾ അതിന്റെ ഒരു അപ്രൈസൽ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്, മറ്റ് ഇടപെടലുകളെ കുറിച്ചുള്ള സാമൂഹ്യ മേഖലയിലുള്ള നമ്മുടെ പങ്കാളിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സാമൂഹ്യക്ഷേമ വകുപ്പ് അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കും. ആ കമ്മിറ്റി നമ്മുടെ എംപ്ലോയറെ വന്ന് വിസിറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് അത് ജില്ലാതലത്തിൽ. അപ്പൊ അവർ അതിനുശേഷം ആ ക്രോഡീകരിച്ച നോമിനേഷൻ സ്റ്റേറ്റ് തലത്തിലേക്ക് കൊടുക്കുകയും സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ അവാർഡ് ഡിസൈഡ് ചെയ്യുന്നത്.
1: മറ്റ് അവാർഡുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ?
0: ഇല്ല, മറ്റു അവാർഡുകൾ ഇങ്ങനെയുള്ള അവാർഡുകളിലൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നീട് എന്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു ഫുൾ ടൈം പ്രവർത്തനം കൂടിയാണ്. 94 തൊട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിനകത്ത് ഇപ്പോൾ 2022 മുതൽ കോട്ടയം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്.
1: അപ്പോൾ താങ്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഒരുപാട് പേർക്ക് വെളിച്ചം പകരുന്നതാണ്. ഭാവി പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ആകാശവാണിയും ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.
3: വഴി.
4: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 10 കഴിഞ്ഞ് 11:45. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം രാം ലഖൻ, പാടിയത് മൻഹറുദാസ്, അനുരാധ പൗദ്വാൾ. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരലാൽ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച് 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 30. വിളിക്കാനുള്ള നമ്പർ 0491-250-5358. 0491-250-5358. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 2026 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.lbscenter.kerala.gov.in. SC ST OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 94-47-21-10-55, 94-47-21-10-55. വെബ്സൈറ്റ് www.lbscenter.kerala.gov.in.
1: റഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
1: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.
3: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: 60,000 മുതൽ 99,999 രൂപ വരെ ഉള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
9: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൌജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 94-95-99-96-82, 94-95-99-96-82. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
11: പ്രായോജികർ
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
11: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 14,155 രൂപ നിരക്കിലും പവന് 113,240 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
11: പ്രായോജികർ
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
11: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 47 സെക്കൻഡും.
1: സംഗീതലഹരി.
0: സംഗീതലഹരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ആൽബത്തിനു വേണ്ടി അലീഷ പാടിയ ഗാനങ്ങൾ.

0: സംഗീതലഹരിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ആൽബത്തിനു വേണ്ടി അലീഷ പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സൃഷ്ടിപഥം ജില്ലാ കൺവെൻഷൻ അവതരിപ്പിക്കുന്ന പുസ്തക പ്രകാശനം കവിയരങ്ങ് ഇന്ന് വൈകിട്ട് 6 ഇടപ്പള്ളി കഥകളി ആസ്വാദക സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ അവതരിപ്പിക്കുന്ന കഥകളി രാവണ വിജയം. വേണുവെണ്ണറയുടെ പുസ്തക പ്രകാശനം ഉണരുന്ന മോഹങ്ങൾ ഇന്ന് വൈകിട്ട് 3 കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 വരെ ക്യാഷ്.

0: ഡബ്ല്യു വേറെ എത്ര സമ്മാനങ്ങളാ,
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മജി തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
3: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
4: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
3: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ടിഎൻസി അപ്ലൈ.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
8: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
3: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
4: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടിഎൻസി അപ്ലൈ.
9: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ട് ഓർമ്മ.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
0: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
0: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
12: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 100,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
12: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
0: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
9: ചില്ല ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
13: ആകാശവാണി FM വാർത്തകൾ.
14: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബലാറസ് വിദേശകാര്യമന്ത്രി മാക്സിം റിസങ്കോ ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ബലാറസും തമ്മിൽ ബഹുകക്ഷി മേഖലകളിലെ വിശാലമായ സഹകരണം വളരുന്നതിന്റെ ഭാഗമായാണ് ബലാറസിന്റെ ഉച്ചകോടിയിലെ പങ്കാളിത്തം. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോ ഗബ്രയേസിസ് ന്യൂഡൽഹിയിലെത്തി. രാജ്യങ്ങളുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ആരോഗ്യ സംബന്ധമായ ആഗോള സഹകരണത്തിനും അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന് 68 ലക്ഷം രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. ശബരിമല സീസൺ പരിഗണിച്ച് KSRTC ഇത്തവണ 500 ബസുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം ചർച്ച ചെയ്തതായി മന്ത്രി CP ജോൺ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ആലോചിച്ചതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയേറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ എന്നിവരടക്കം 300 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച്

0: യാത്രാ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30 ഹുബളിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെത്തി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മടക്കയാത്ര ആരംഭിക്കും. ഇടുക്കി അടിമാലിയിൽ ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ അടിമാലി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചു. US ഓപ്പൺ പുരുഷ ടെന്നീസിൽ വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ആര്യാന സബലേങ്ക എലേന റൈബക്കിനെ നേരിടും. രാത്രി 9:30 ന്യൂയോർക്കിലാണ് കലാശപ്പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:00 കഴിഞ്ഞ് 2:59. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മജ എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ, സാധന സർഗം എന്നിവർ പാടിയ ഗാനം. ഗാനരചന കപിലൻ, സംഗീതം വിദ്യാസാഗർ.

ഇനി എൻസ്വാസക്കാട്രേ എന്ന ചിത്രത്തിലെ ഗാനം വൈരമുത്തു രചിച്ച് എ ആർ റഹ്മാനീനം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്.

അടുത്ത ഗാനം അണ്ണാമലൈ രചിച്ച് വിജയ് ആന്റണി ഈണം നൽകി. രഞ്ജിത്, സംഗീത, വിനയ എന്നിവർ പാടിയത്. ചിത്രം ഉത്തമപുത്രൻ.

ഇനി വെയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. ഗാനരചന നാമുത്തുകുമാർ, സംഗീതം ജി വി പ്രകാശ് കുമാർ.

വേലായുധം എന്ന ചിത്രത്തിലെ ഗാനം വിവേക രചിച്ച് വിജയ് ആന്റണി സംഗീതം നൽകി, വി വി പ്രസന്ന, സുപ്രിയ ജോഷി എന്നിവർ പാടിയത്.

ഇനി ദേവ സംഗീതം നൽകിയ ഗാനം ഹരിഹര, ക്ഷമിക്കണം, ഹരിഹരൻ, സുജാത മോഹൻ എന്നിവർ പാടിയത്. ചിത്രം മിൻസാരക്കനവ്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധ പുരോഗതി വിലയിരുത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ബെലാറസ് വിദേശകാര്യമന്ത്രി മാക്സിം റിഷങ്കോവ് ന്യൂഡൽഹിയിലെത്തി. തലസ്ഥാനത്തെത്തിയ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്ങിനെ കേന്ദ്രസഹമന്ത്രി മുരളീധർ മോഹോൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോ ഗബ്രയേസിസിനും ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജ്യങ്ങളുടെ പുരോഗതിക്കും സമൃദ്ധിക്കും അദ്ദേഹത്തിന്റെ ഇന്ത്യാ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് സൌദി അറേബ്യ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടി. ഇറാഖിൽ നിന്നാണ് ആക്രമണമുണ്ടായതെന്നും മുൻകരുതൽ നടപടിയാണ് അടച്ചുപൂട്ടലെന്നും സൌദി ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്ത് കുറഞ്ഞ വിലയിൽ സവാള വിതരണം സപ്ലൈകോ വഴി ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിപണിയിൽ കിലോയ്ക്ക് 65 മുതൽ 75 രൂപ വരെ വില വരുന്ന സവാളയാണ് 35 രൂപയ്ക്ക് ലഭ്യമാവുകയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സിപിഐഎമ്മിനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ച 7 ചാക്ക് ഹാൻസ് മോഷണം പോയി. സുൽത്താൻ ബത്തേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ദക്ഷിണ കൊറിയ ആദ്യ സെമിഫൈനൽ മത്സരം ചൈനയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യ 4-1 എന്ന നിലയിൽ മുന്നിട്ട് നിൽക്കുകയാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2

0: മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോരുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ.
1: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
1: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
3: ഓണം

0: ഇന്ത്യക്കാർക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
3: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിറ്റാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
7: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിറ്റാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
9: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:20 വിപണി വാരാന്ത്യാവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പുകയണഞ്ഞ് പൊതുശ്മശാനങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ജിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
12: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
13: എനിക്ക് ഒരു ടി വി വാങ്ങണമായിരുന്നു.
14: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
15: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ. ടിസി അപ്ലൈ.
16: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
17: എന്നും രാവിലെ 10:30.
16: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
17: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
18: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
14: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്ടുകളും സ്വന്തമാക്കാം.
15: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
9: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം രവിശങ്കർ പാടിയ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ഇനി ചിറ്റൂർ ഗോപി രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് ജി വേണുഗോപാൽ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം.

നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീ രജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുൻപ് പൂർത്തിയാക്കണം. റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളുമായി ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തിച്ചേരണമെന്നും അധികൃതർ അറിയിച്ചു.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 cars, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളിലും 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 0491-250-5358 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0491-250-5358.
6: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്നെ.
7: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
2: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വാറന്റിയും.
8: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ.
9: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
10: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
11: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
12: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
13: 20 cars,
12: 25 സ്കൂട്ടറുകൾ,
13: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
12: 100,000 വീതം 100
13: ബമ്പർ സമ്മാനമായി BMW car,
12: അങ്ങനെ 30 crore രൂപയുടെ
13: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 2026 August ആരംഭിച്ച കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.lbscenter.kerala.gov.in. SC/ST/OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസാനുകൂല്യം ഉണ്ടായിരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9447211055 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9447211055. പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച 60 ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 30. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 കഴിഞ്ഞ് 29 മിനിറ്റും 24 സെക്കൻഡും.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 11 അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾ നേരിടുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനം, വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖലകളിലെ സഹകരണം എന്നിവ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാവിഷയങ്ങളാണ്. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, നൂതനാശയങ്ങൾ എന്നീ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. അംഗരാജ്യങ്ങളിലെ സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക് തുടങ്ങിയ സംരംഭങ്ങളും ചർച്ചയാകും. പശ്ചിമേഷ്യയിലെ സംഘർഷം, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ആഗോള വിഷയങ്ങളും പരിഗണിക്കും. നാളെ ന്യൂഡൽഹി പ്രഖ്യാപനത്തോടെ ഉച്ചകോടി സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് ന്യൂഡൽഹിയിലെത്തി. സഹമന്ത്രി ജിതിൻ പ്രസാദ് ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് ചൈനീസ് പ്രസിഡന്റ് ഉഭയകക്ഷി ചർച്ച നടത്തും. 7 ശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യയിലെത്തുന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമമാർഗം മെച്ചപ്പെടുന്നു. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ സെപ്റ്റംബർ 21 മുതൽ പുനരാരംഭിക്കുമെന്ന് ചൈന സതേൺ എയർലൈൻസ് അറിയിച്ചു. 6 ശേഷമാണ് ഈ റൂട്ടിൽ വീണ്ടും സർവീസ് ആരംഭിക്കുന്നത്. ഫെബ്രുവരിയിൽ ഡൽഹി ചൈന സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിച്ചിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം അവിടെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംഗമിക്കും. ഇത് 2 അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാവുന്നതിന് 1 മുൻപ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കാനാകില്ലെന്നാണ് സൂചന. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാത്രികാലങ്ങളിൽ വീടുകളിൽ സംഭരിക്കുന്ന വൈദ്യുതി KSEBയ്ക്ക് തിരിച്ചു നൽകിയാൽ മികച്ച തുക നൽകുന്നത് സർക്കാർ ആലോചിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പുരപ്പുറ സോളാർ പദ്ധതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും ഉപഭോക്താക്കളുടെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ KSEB തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിക്കും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് മൂലം വരൾച്ച ഭീഷണി നേരിടുന്ന 1-ാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം തുറക്കാൻ തീരുമാനം. ഈ മാസം 16 ഡാം തുറന്ന് വെള്ളം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത.
2: വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമായ മലമ്പുഴയും തുറക്കുന്നത്. അതിനു മുൻപായി കൽമണ്ഡപം കനാൽ പാലം പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. 2 ഘട്ടമായി 20 ദിവസം വെള്ളം നൽകാനാണ് തീരുമാനം. കൊടുവായൂർ പല്ലശന ചേരാമംഗലം ഭാഗത്തേക്കും കുഴൽബന്ധം കുത്തന്നൂർ മാത്തൂർ ഭാഗത്തേക്കുമാണ് വെള്ളം വിടുന്നത്. 1-ാം വിളയ്ക്ക് തന്നെ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമായതിനാൽ ജില്ലയിലെ 2-ാം വിള കൃഷിയിറക്കലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയുടെ 2-ാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കുന്നു. കാടുമൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സുരക്ഷാ വിലയിരുത്തലുകളും പരിശോധനകളും തുടങ്ങിയിട്ടും ആലപ്പുഴ ദേശീയപാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ പരിമിതം. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: അമ്പലപ്പുഴ, ചേർത്തല, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലായി 3 കർമ്മസേനകളുടെ നേതൃത്വത്തിലാണ് ദേശീയപാതയിൽ പരിശോധനകൾ നടക്കുന്നത്. ദേശീയപാതയിലെ അനധികൃത പാർക്കിങ്ങുകളും കയ്യേറ്റങ്ങളും ഒഴിവാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ദിശാസൂചക ബോർഡുകളുടെ കുറവ് മൂലം അപകടങ്ങൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന അരൂർ, തുറവൂർ, ചേർത്തല, എക്സറേ, എസൽപുരം, കൊമ്മാടി, കൃപാസനം, കളർകോട് എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ആളില്ലാത്തതും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്.
0: പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പിതാവും LIC മുൻ ഉദ്യോഗസ്ഥനുമായ കോതമംഗലം മാതിരപ്പള്ളി അമ്പാട്ട് കുന്നയിൽ തറവാട് V. ശാന്തകുമാരൻ നായർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട്. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇടം പിടിച്ച US താരം ബെൻ ഷെൽട്ടൺ സെമിയിൽ മറ്റൊരു US താരം ഫ്രാൻസിസ് തിയോഫോയെ തോൽപ്പിച്ചാണ് ബെൻ ഷെൽട്ടൺ ഫൈനലിൽ ഉറപ്പിച്ചത്. നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ബെൻ ഷെൽട്ടന്റെ എതിരാളി. ഇന്ന് നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലങ്കയെയും കസാക്കിസ്ഥാന്റെ എലേന റബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. അടിമാലി പഞ്ചായത്തിലെ ഒഴിവുത്തടത്ത് 1 വയസ് പ്രായമുള്ള 2 കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒഴിവുത്തടം വലിയക്കാട്ടിൽ അഫ്സൽ, സാന്ദ്ര ദമ്പതികളുടെ മക്കളായ ഇഹാൻ, റിഹാൻ എന്നിവരാണ് മരിച്ചത്. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നാണ് കുട്ടികളെ മരിച്ചതെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. സംഭവത്തിൽ പിതാവ് അഫ്സലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമിക പരിശോധനയിൽ കുട്ടികളുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ

0: ഗുവാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.
2: ഇന്ന് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആണ്. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. ആർക്ക് വേണമെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്കിന്ന് കോമൺ ആയി കണ്ടുവരുന്ന കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ആണ്. അതിന്റെ ഫസ്റ്റ് എയ്ഡുകൾ എന്താണെന്നുള്ള കുറിച്ച് സംസാരിക്കാം. ആദ്യം സംസാരിക്കാൻ പോകുന്നതാണ് ബ്ലീഡിംഗ്. ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ബ്ലീഡിംഗ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കട്ട് ഇഞ്ചുറി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് വരാം. അതിശക്തമായ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ പ്രധാനമായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പ്രഷർ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, എവിടെയാണോ ബ്ലീഡിംഗ് പോയിന്റ് വരുന്നത് അവിടെയായിട്ട് നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അതിശക്തമായിട്ട് അവിടെ പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും ബ്ലീഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു ക്ലീൻ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് മെറ്റീരിയലോ കൂടി വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇതിലും ബ്ലീഡിംഗ് കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ടോർണിക്കേറ്റ് കെട്ടുക എന്ന് പറയുന്നത്. ടോർണിക്കേറ്റ് കെട്ടാനായിട്ട് ട്രെയിനിങ് ആവശ്യമാണ്. പക്ഷേ നമുക്ക് അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്കായാൽ പോലും നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ട് വരുന്നത്, ഒരു തുണിയോ കയറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ബ്ലീഡിംഗ് പോയിന്റിന്റെ മുകളിലായിട്ട് ടൈറ്റായിട്ട് കെട്ടിയിട്ട് പറഞ്ഞതുപോലെ ഡയറക്റ്റ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുക. ബ്ലീഡിംഗ് ഉണ്ടാകുന്ന പേഷ്യന്റിനെ നമ്മൾ വാം ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ട്രോമ കെയറിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി ബ്ലീഡിംഗ് വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മുറിവിന്റെ ഉള്ളിലോട്ട് കൈ ഇട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കുത്തി കയറിയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണ്, അതായത് നെയിലോ നൈഫോ ഗ്ലാസ് പീസസോ അങ്ങനെ എന്തെങ്കിലും കുത്തി കയറിയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ വലിച്ചുരിയെടുക്കാൻ നോക്കരുത്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വയ്ക്കുക. പിന്നെ വേറൊരു കാര്യമാണ് ഈ മുറിവില് മഞ്ഞള് മണ്ണ് പൗഡർ എന്നിവ അപ്ലൈ ചെയ്യാതിരിക്കുക. മുറിവ് മാക്സിമം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വെച്ചേക്കുക. ബ്ലീഡിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലെ ഗോൾഡൻ റൂളാണ് പ്രഷർ. പ്രഷർ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ ബ്ലീഡിംഗ് കൺട്രോൾ ആവും. അടുത്തൊരു സിറ്റുവേഷനാണ് ബേൺസ് എന്ന് പറയുന്നത്. ബേൺസ് നമുക്ക് പലതരം ഉണ്ട്, ഹീറ്റ് ബേൺസും കോൾഡ് ബേൺസും. ഈ ഹീറ്റ് ബേൺസ് എന്ന് പറയുന്നത് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തീയോ പൊള്ളലോ കൊണ്ടുണ്ടാകുന്നത്. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ബേണിങ്ങിന്റെ സോഴ്സ് എന്ന് ആളെ മാറ്റുക എന്നുള്ളതാണ്. തീ അണയ്ക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ ഡ്രസ്സിലാണ് തീ കത്തിപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളം എങ്ങനെ ഒഴിച്ചിട്ട് ആ തീ ഒന്ന് അണയ്ക്കാൻ നോക്കുക. എന്നിട്ട് പൊള്ളലേറ്റ ഭാഗം നമ്മൾ ഒരു 20 മിനിറ്റ്സ് നല്ല കോൾഡ് വാട്ടർ, അതായത് റണ്ണിങ് കോൾഡ് വാട്ടറിൽ നമ്മൾ കാണിക്കുക. ഐസ് വെള്ളത്തിലല്ല, പൈപ്പിൽ നിന്ന് തുറന്നു വിട്ട വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നല്ല പോലെ ആ ബേൺസിനെ നമ്മൾ വെള്ളം വെച്ച് വാഷ് ചെയ്യുക. അല്ലാതെ അതിനെ തുടച്ചു മാറ്റുകയോ ഡയറക്റ്റ് ആയിട്ട് ഐസ് വെക്കുകയോ ടൂത്ത് പേസ്റ്റ് വന്നോ ഉപയോഗിച്ച് അതിനെ ക്ലീൻ ചെയ്യാനോ ഒന്നും പാടില്ല. ഇനി അഥവാ പൊള്ളി കുമ്പളകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുമ്പളകൾ പൊട്ടിക്കാതിരിക്കുക. അത് താനേ പൊട്ടിപ്പോയാൽ കുഴപ്പമില്ല, നമ്മളായിട്ട് അതിനെ പൊട്ടിക്കാതെ നോക്കുക. അതുപോലെ തന്നെ ബേൺസ് ഉണ്ടായിട്ടുള്ള കയ്യിൽ എന്തെങ്കിലും ജ്വല്ലറിയോ വാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഊരി മാറ്റാൻ നോക്കുക. അതുപോലെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിച്ചു മാറ്റാതിരിക്കുക. അത് ഇച്ചിരി നനവോടുകൂടി പതിയെ മാറ്റാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വയ്ക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഒരു നോൺ സ്റ്റിക്കി ഡ്രസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം പോലത്തെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഉപയോഗിച്ച് അത് ഡ്രസ് ചെയ്യുക. അല്ലാതെ ടൈറ്റ് ആയിട്ട് കെട്ടിപ്പൂട്ടി വയ്ക്കാതിരിക്കുക. ബേൺസ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ബേൺസിനെ നമ്മൾ റണ്ണിങ് കോൾഡ് വാട്ടറിൽ വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ നിയറസ്റ്റ് മെഡിക്കൽ സെന്റർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് കൊണ്ടുപോവുക. അടുത്ത ഒരു കോമൺ ആയിട്ട് കാണുന്ന എമർജൻസി സിറ്റുവേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. സോ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച് പലതരം മിത്തുകളുണ്ട്, അതായത് അന്ധവിശ്വാസങ്ങളുണ്ട്. ആദ്യം ആ അന്ധവിശ്വാസങ്ങൾ ഫസ്റ്റ് എയ്ഡിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഒന്ന്, കടിച്ച ഭാഗത്ത് ഡയറക്റ്റായിട്ട് ഐസ് വയ്ക്കുക എന്നുള്ളത്. രണ്ട്, കടിച്ച ഭാഗത്ത് വളരെ ഇറുക്കി

എന്തെങ്കിലും ഉപയോഗിച്ച് കെട്ടിവെക്കുക എന്നുള്ളത്. പിന്നെ ഒന്ന് കടിച്ച പാമ്പിനെ പിടികൂടാൻ പോവുക എന്നുള്ളത്. നമ്മൾ കടിച്ച പാമ്പിനെ പിടികൂടാൻ പോയി സമയം പാഴാക്കരുത്. അല്ലാതെ കണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കടിച്ച ഭാഗത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ ആ വൂണ്ടിനെ സക്ക് ചെയ്തെടുക്കുകയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്നേക്ക് ബൈറ്റിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കൊരു ന്യൂമോണിക് വഴി ഓർത്തിരിക്കാം. അതാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. RIGHTS. സോ റൈറ്റ്സിൽ വരുന്ന ഫസ്റ്റ് തിങ് ആണ് റീഅഷ്യൂർ, അതായത് കടിയേറ്റ ആളെ നമ്മൾ സമാധാനപ്പെടുത്തുക, ടെൻഷൻ ആക്കാതിരിക്കുക. I for Immobilize, അതായത് കടിച്ച ഭാഗം ഏതാണോ, കൈയാണോ കാലാണോ എവിടെയാന്ന് വെച്ചാല് ആ ഭാഗം അനക്കാതെ ഇരിക്കുക. മോസ്റ്റ് പ്രോബബ്ലി കാലായിരിക്കും കടി കിട്ടുന്നത്. അങ്ങനെ കാലാണെന്നുണ്ടെങ്കിൽ കാല് പൊക്കി വെച്ചിട്ട് അത് അനക്കാതിരിക്കാൻ നോക്കുക, നടക്കാതിരിക്കാൻ നോക്കുക. പിന്നുള്ളതാണ് ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് എമർജൻസി മെഡിക്കൽ ഹെൽപ്പ്, അതായത് തൊട്ടടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ H for Hospital, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ആന്റിവെനം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകുക. പിന്നെ T for Tell Medical Team, അതായത് പറ്റുന്നുണ്ടെങ്കിൽ പാമ്പിന്റെ ഫോട്ടോയോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പാമ്പുകളാണെന്നുണ്ടെങ്കിൽ ഏത് പാമ്പാ കടിച്ചെന്ന് പറയുക, അല്ലാന്നെങ്കിൽ അതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. എത്ര സമയമായി കടിച്ചിട്ട്, എന്താണ് നിങ്ങൾ ചെയ്തത് കടിയേറ്റതിന് ശേഷം എന്നുള്ളതൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നുള്ളതാണ് S for Stay Still, അതായത് പേഷ്യന്റിനെ മാക്സിമം നടത്താതെ നോക്കുക, പേഷ്യന്റിനെ റെസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക, അവോയ്ഡ് വാക്കിംഗ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കടിച്ചത് കയ്യിലോ കാലിലോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എന്തെങ്കിലും നമ്മൾ ഓർണമെന്റ്സോ വാച്ചോ ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഊരി മാറ്റേണ്ടതാണ്. കാരണം നീര് വെക്കുമ്പോൾ പിന്നെ അത് ഊരി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യമാണ് ആംപ്യൂട്ടേഷൻ ആൻഡ് പ്രിസർവേഷൻ. എന്താണ് ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം, അത് മേ ബി വിരളായിരിക്കാം, കൈയായിരിക്കാം, കാലിന്റെ ഒരു ഭാഗമായിരിക്കാം, ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോവുക എന്നുള്ളത് തന്നെയാണ് ആംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് പ്രയോറിറ്റീസ് ആണ് ഉള്ളത് ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ച്. ഫസ്റ്റ് സിറ്റുവേഷൻ ആംപ്യൂട്ടേ ആയ ആ ഒരു ഭാഗം, അതിനെ നമ്മൾ സ്റ്റംപ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്റ്റംപിനെ നമ്മൾ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യണം. ബ്ലീഡിംഗ് കൺട്രോൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബ്ലീഡിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞത് ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുക. ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടോ ഡ്രസ്സിംഗ് വെച്ചിട്ടോ നല്ല പോലെ ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എമർജൻസി ആയിട്ട് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. സ്റ്റംപിൽ നമ്മൾ വേറെ മഞ്ഞളോ ഒന്നും തുടയ്ക്കാൻ പാടില്ല. ഒരു ഓയിൻമെന്റോ ഒന്നും വരട്ടണ്ട. ജസ്റ്റ് ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് നല്ല പോലെ പ്രഷർ ചെയ്ത് വെച്ചേക്കുക. ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നതാണ് ഈ കട്ടായി പോയ ഭാഗത്തിന്, അതായത് ആംപ്യൂട്ടിനെ നമ്മൾ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത്. കട്ടായി പോയ ഭാഗത്തിന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഗോസ് മെറ്റീരിയലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത്, അതിനെ ഇച്ചിരി ഒരു നനവ്, പ്രിഫറബിളി ഒരു സ്റ്റെറൈൽ സലൈൻ വാട്ടർ നമുക്ക് കിട്ടാൻ ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുറച്ച് ശുദ്ധമായ എന്തെങ്കിലും ഒരു നനവ് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അതിനെ റാപ്പ് ചെയ്യുക. ഇതിനെ റാപ്പ് ചെയ്തതിന് ശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് പ്ലാസ്റ്റിക് കവറിലോട്ട് വെക്കുക. എന്നിട്ട് അതിനെ സീൽ ചെയ്യുക. ഈ സീൽ ചെയ്ത ബാഗിനെ ഒരു ഐസ് ബക്കറ്റിലോ ബോക്സിലോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമുള്ള ഒരു ബോക്സിലോ എന്തെങ്കിലും കീപ്പ് ചെയ്യുക. എന്നിട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് ആ ഹോസ്പിറ്റലിലേക്ക് ഇത് എത്തിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആംപ്യൂട്ടായ ഭാഗത്തിന് ഡയറക്റ്റ് ആയിട്ട് ഐസ് അതിൽ വെക്കരുത്. ഒരു കവറിലിട്ടതിന് ശേഷം ആ കവറ് വേണം നമ്മൾ ഐസിൽ വെക്കാനായിട്ട്, അതും തുണിയിൽ കവർ ചെയ്തതിന് ശേഷം. കാരണം ഈ ഐസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും. എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഓരോ പാർട്ട് അനുസരിച്ചിട്ട് നമുക്ക് 6 to 12 hours വരെ ഈ കട്ടായി പോയ ഭാഗം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അടുത്ത ഒരു ഫസ്റ്റ് എയ്ഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്യൂഷൻ ആണ്. ഇലക്ട്രിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലൈറ്റ് വലുതൊക്കെ കാണാൻ പോകുമ്പോഴൊക്കെ ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഷോക്ക് ഏൽക്കുന്ന ആളെ തൊടാതിരിക്കുക. എന്നിട്ട് മെയിൻ സപ്ലൈ എവിടെ നിന്നാണോ വരുന്നത് അതിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കുക. ഇനി അഥവാ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് മെയിൻ സ്വിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരെ ഒരു നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ, ഇപ്പൊ നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ തടിക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവരെ ആ സോഴ്സിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പേഷ്യന്റിനെ നിലത്ത് കിടത്തുക. നിലത്ത് കിടത്തിയിട്ട് അവരുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യുക. ആള് ശ്വാസം എടുക്കുന്നുണ്ടോ, വിളിച്ചാൽ വിളി കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ആള് വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. CPR സ്റ്റാർട്ട് ചെയ്ത് ആംബുലൻസിനെ വിളിച്ച് നമുക്ക് പേഷ്യന്റിനെ നിയറസ്റ്റ് ഹെൽത്ത് സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അഥവാ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനെ റിക്കവറി പൊസിഷനിലേക്ക് മാറ്റുക. റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത് പേഷ്യന്റിനെ ഇടത് വശത്തോട്ട് ചരിച്ച് വലത്തെ മുട്ട് മടക്കി ഇടത്തെ കൈയും മടക്കി കിടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് പേഷ്യന്റിനെ നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് ഉടനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു വന്നത് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അതിന് ആ സിറ്റുവേഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുക.

0: ഉള്ളതാണ്.
1: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രശ്മി ദീപ.
2: ആകാശവാണി കൊച്ചി എഫും 102.3. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഒരു റിപ്പോർട്ട്.
3: സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെയാണ് ഉച്ചകോടിക്ക് തുടക്കമാകുക. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം വൈകിട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഇന്നും നാളെയുമായി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളി രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ 12 പ്രതിനിധികളും പങ്കെടുക്കും. ഞായറാഴ്ച ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെയും ക്ഷണിക്കപ്പെട്ടവരെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യും. ഉച്ചകോടിയുടെ സമാപന ദിനമായ നാളെ ബ്രിക്സ് നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉന്നതതല സമ്മേളനത്തിൽ ആഗോള ഭരണ നിർവഹണം, ബഹുപക്ഷവാദം, വ്യാപാര നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ആരോഗ്യം, ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി, നിർണായക വിതരണ ശൃംഖലകൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ച ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് എത്തിച്ചേർന്നു. വിയറ്റ്നാം പ്രധാനമന്ത്രിയും ബെലറൂസ് വിദേശകാര്യമന്ത്രിയും ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് അബുദാബി കിരീടാവകാശി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തുടങ്ങിയവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഫിലിപ്പീൻസ്, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യം, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്നും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് നടക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ്, ഇറാൻ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരുമായി ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിനും ബിസിനസ് അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബ്രിക്സ് അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
4: ഗ്ലോബൽ ട്രേഡ് തഭീ ആകെ ബഡ് സക്താ ഹൈ ജബ് സീ ലേൻ സെക്യൂർ ഹോ, സപ്ലൈ റൂട്ട് ഓപ്പൺ ഹോ ഓർ സീ ഫെയറർ സേഫ് ഹോ. ഓർ ഇസ്ലിയേ ഭാരത് ഫ്രീഡം ഓഫ് നെവിഗേഷൻ ഓർ സീ ഫെയറർസ് കി സേഫ്റ്റി കാ ദൃഢ സമർത്ഥക് ഹൈ.
1: ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായ ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോട് അടുക്കുകയാണ്. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്ത് 300 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ. 500 ബസുകൾ വാടകയ്ക്കെടുത്ത് അധിക സർവീസുകൾ നടത്താൻ KSRTC തീരുമാനിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂമും സ്ഥാപിക്കും. ചൈനയിലെ മോഖയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള രണ്ടാം സെമിഫൈനലിലെ വിജയികളെ ഇന്ത്യ ഫൈനലിൽ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരലെവിനെ നേരിടും. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനിയെ നേരിടും. വനിതാ ഡബിൾസിൽ കാറ്ററീന സിനിയാക്കോവ ടെയ്ലർ ടൌൺസനെ സഖ്യം നേരിടും. ടി20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്ക നാളെ ഇന്ത്യ

0: നിർണായക പങ്കുണ്ട്. ഇടുക്കി അടിമാലിയിൽ ഒരു വയസ്സ് പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിച്ചെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. കുട്ടികളുടെ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. കാട് മൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധന രേഖപ്പെടുത്തി. പവന് 120 രൂപ വർദ്ധിച്ച് 113,360 രൂപയും ഗ്രാമിന് 14,170 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,87,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9-ാമത് യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്. ഫോൺ ഔട്ട് ഗാനോത്സവം അവതരണം ലൗലി.

0: ഹലോ,
1: ഹലോ,
0: ഇത് നളിനി മാം ആണോ?
1: അതെ
0: മാം, ഞാൻ കൊച്ചി ആകാശവാണി എന്നാ വിളിക്കുന്നത്, ഓൾ ഇന്ത്യയുടെ കൊച്ചി FM. അപ്പൊ മാമിനെ വിളിക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഒരു മെസ്സേജ് വന്നു. അയച്ചത് അഡ്വക്കേറ്റ് MC പൗലോസ് ആണ്, കളമശ്ശേരി നിന്ന്. അപ്പൊ മാം കുസാറ്റിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ സാറിന് അത്രയും മതിപ്പോടെ ഇതിൽ എഴുതിയിരിക്കുന്നത്, നളിനി ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ് ഇൻ പെയിന്റിംഗ് ആൻഡ് സിംഗിങ്. പിന്നെ ആസ് ആൻ എംപ്ലോയി ഷി വാസ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ഹർ ഡ്യൂട്ടീസ്, ഇഫ് പോസിബിൾ ലെറ്റ് ഹർ സിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മാം എന്താ പെയിന്റ് ചെയ്യുന്നത്?
1: അല്ല, ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും ചില നമ്മളുടെ എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ വരയ്ക്കും.
0: മാമിന്റെ മീഡിയം എന്താണ്?
1: ഞാൻ അക്രിലിക്കും യൂസ് ചെയ്യും, വാട്ടർ കളറും യൂസ് ചെയ്യും. ഇപ്പൊ കുറച്ച് വാട്ടർ കളറിലാണ് കുറച്ച് ചെയ്യണത്.
0: ശരി, റിട്ടയർ ആയിട്ട് എത്രയായി?
1: ഇപ്പൊ ഇതിപ്പോ 3-ാമത്തെ വർഷം.
0: അപ്പൊ വേറെന്തൊക്കെയാണ് ചെയ്യുന്നേ പെയിന്റിംഗ് അല്ലാതെ?
1: പെയിന്റിംഗ് അല്ലാതെ പാട്ട് അത്യാവശ്യം
0: പാടും. നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ പാടുവോ അതോ എങ്ങനെയാണ്?
1: അതേപോലെ നമ്മള് റിട്ടയർ ചെയ്തിട്ട് നമ്മൾക്ക് അങ്ങനെ പാട്ട് അത്രയും പാഷൻ ആയിട്ടുള്ള കുറച്ച് പേരുടെ അങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഇപ്പൊ.
0: ശരി,
1: അങ്ങനത്തെ ഒരു 2 ഗ്രൂപ്പിലൊക്കെ നമ്മള് മെമ്പറാണ്. ഹസ്ബൻഡും അത്യാവശ്യം പാടും. അപ്പൊ ഞങ്ങള് അങ്ങനെ മെമ്പേഴ്സ് ആയിട്ട് അതിപ്പം നേരം പോവാൻ റിട്ടയർമെന്റ് കുറച്ചും കൂടെ ഒന്ന് ലൈവിലേ ആക്കാനായിട്ട് നമുക്ക്
0: നല്ല കാര്യം.
1: പിന്നെ വായന ഒക്കെ തന്നെ.
0: ഞാൻ
1: ഇപ്പൊ ക്ലാസിക്കല് കേൾക്കും, പിന്നെ സിനിമ പാട്ടുകളും അങ്ങനത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടം.
0: സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: ആ, പണ്ട് പഠിച്ചിട്ടുണ്ട്. ഗിരിജാവർമ്മ,

0: ഞങ്ങള് ഗിരിയേച്ചേച്ചിനെ വിളിക്കാം. ഗിരിയേച്ചിയും ഗിരിയേച്ചിയുടെ സിസ്റ്റർ ലളിത എന്ന് പറഞ്ഞിട്ട് പുണത്തിറക്കെ ലളിത, അവരുടെ അടുത്ത് പണ്ട് പഠിച്ചത്, നമ്മള് കുട്ടിപ്രായത്തിലൊക്കെ കൊറേ പഠിച്ചതാണ്.
1: മാമിന്റെ സ്ഥലം ഇവിടെ തന്നെയാണോ?
0: തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ
1: ശരി.
0: എറിയാട്ട് ഞങ്ങളുടെ വീട്ടുപേര.
1: അപ്പൊ എന്തായാലും നാലുപേര് പഠിക്കേ.
0: സത്യസരങ്ങളാണ്.

0: സർഗപ്രവാഹി സ്വപ്നങ്ങൾ നാദമാകും ഋതമയാവിനി.
1: എന്ത് രസമായിട്ടാ പാടിയത്!
0: താങ്ക് യു, താങ്ക് യു.
1: അയ്യോ, ഈ ബാക്കിയും കൂടെ പാടാനാണ് എനിക്ക് പറയാൻ തോന്നണേ.
0: കൊറേ സമയാവില്ലെന്ന് ചേട്ടാ. ഇഷ്ടമുള്ളൊരു പാട്ടാണ്.
1: ആ, എന്ത് രസാ! മണിചേരാ എന്ത് നന്നായിട്ട് അത് പാടിയിരിക്കണേ.
0: അയ്യോ, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ.
1: അയ്യോ, അതിങ്ങനെ കേട്ടങ്ങിരിക്കാൻ തോന്നുന്നു. അപ്പൊ വീട്ടില് വരാറുള്ളത്?
0: ഞാനിപ്പോ ഹസ്ബൻഡ് അച്ഛന്റെ ഉമ്മയുള്ള എടപ്പള്ളിയിലേക്കാണ് വന്നേക്കാണ് ഞാൻ.
1: ഓ ശരി. കുട്ടികള്?
0: കുട്ടികളെ എനിക്ക് രണ്ടിരട്ട ആൺകുട്ടികളാണ്. രണ്ടുപേരും ജോലി ചെയ്യണു. ഒരാളുടെ മാര്യേജ് ഇപ്പൊ നവംബറില്.
1: സുഖമായിട്ടിരിക്കണോ അല്ലേ?
0: ഈശ്വരന്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമായിരിക്കണം.
1: ഇന്നും അങ്ങനെ ഇരിക്കട്ടെ. മാം, ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞു, അത് വെച്ച് തരാം.
0: ജലശയ്യയിൽ നിന്നുള്ള പാട്ടില്ലേ?
1: ആ, കല്യാണി മേനോൻ പാടിയതാണോ?
0: അതെ അതെ, സീവൽസൻ ജയമേനോൻ മ്യൂസിക് ചെയ്ത്.
1: ഓക്കെ, ജലശയ്യയിൽ. അതൊന്ന് രണ്ടുപേരും പാടിക്കേ.
0: എന്റെ വേർഡ്സ് എനിക്ക് മുഴുവൻ അറിയില്ല.
1: അത് കുഴപ്പമില്ല.
0: ജലശയ്യയിൽ

0: കുഴപ്പമില്ല, നന്നായി പാടി. എനിക്കത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ പൗലോ സാറിന് നന്ദി പറയണം, കാരണം ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി തന്നല്ലോ.
1: പൗലോ സാറിന് ഞാനല്ലേ നന്ദി പറയണ്ടേ, ഞങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഓഫീസർ.
0: ആ എന്ത് രസമായിട്ടാ മാം പാടുന്നത്. അപ്പൊ ഇപ്പോഴും ആ മ്യൂസിക് കൊണ്ടുപോയി കൂടെ തുടർന്നുകൂടെ അത്
1: പഠിക്കണം. സമയം
0: ഇപ്പോഴാ സമയം ഉള്ളത് അല്ലേ,
1: പഠിക്കണം.
0: എനിക്കിത് കേട്ടിട്ട് മതിയാവണില്ല, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ.
1: ഓക്കെ മാം,
0: വെച്ചോട്ടോ, ഞാനെന്നാ കേട്ടോ.
1: ഓക്കെ ഓക്കെ,
0: ശരി കേട്ടോ, ബൈ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
4: ഹലോ സുദർശനൻ.
5: അതെ അതെ അതെ.
4: ആകാശവാണിയിൽ നിന്നാണ്. വിളിക്കുന്നത് ചേട്ടാ. സ്ഥലം എവിടെയാ? കിടാമംഗലം.
5: കിടാമംഗലം.
4: ചേട്ടൻ എന്താ ചെയ്യുന്നേ? മത്സ്യബന്ധനാണ്. ആ ശരി. ഓക്കെ. എത്ര നാളായി ഈ ജോലി ചെയ്യണു?
5: അത് ഒരു 15 വർഷം.
4: ആ ശരി. ഇപ്പോഴും പോകുന്നുണ്ടല്ലേ?
5: ആ ഇപ്പഴും പോകുന്നുണ്ട്. പനിയായിരുന്നു. പനിക്ക് ഭയങ്കര മാരകമായ പനിയാണോ?
4: അയ്യോ, അതെന്താ?
5: ഭയങ്കര ക്ഷീണം. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല.
4: കണ്ടില്ലേ ഡോക്ടറെ? കണ്ടില്ലേ
5: ഡോക്ടറെ? കണ്ടു. മരുന്നൊക്കെ കാണിച്ചു കഴിച്ചു. പക്ഷെ പനി ഭയങ്കര ക്ഷീണം. മായനെ കൂടെ ടേസ്റ്റ് ഇല്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട്
4: ജോലിക്ക് പോവാൻ പറ്റില്ല അല്ലേ?
5: ആ ജോലിക്ക് പോയി രണ്ടു ദിവസം രണ്ടാഴ്ച കൂടുതൽ പോയില്ല.
4: എങ്ങനെയാണ് ഈ ഇത്? ബോട്ടിലാണോ പോണേ അതോ വഞ്ചിക്കാണോ? എങ്ങനെയാ
5: പോകുന്നത്?
4: ചെറിയ വഞ്ചിക്കാണ് അല്ലേ? രണ്ടാള് ചേർന്ന് പോകുന്നു അല്ലേ? അപ്പൊ കൂടെ ആരാ വരുന്നേ? എന്താ ചേട്ടന്റെ പേര്? ചേട്ടന്റെ അയൽവാസിയാണോ?
5: ആരൊക്കെ
4: ഉണ്ട് വീട്ടില്? ചേട്ടന്റെ
5: വീട്ടില് ഞാനുണ്ട്, ഭാര്യ ഉണ്ട്, രണ്ട് മക്കള്. ഭാര്യയുടെ പേര് സുരജ, മക്കാള് ആദർശി, രണ്ടാമത്താറ് അഭയ്.
4: ഓക്കെ. എപ്പോഴും നമ്മുടെ റേഡിയോ കേൾക്കുന്ന ആളല്ലേ?
5: കേൾക്കുന്ന ആളാണ്.
4: ശരി. ഓക്കെ. അപ്പൊ ഈ വഞ്ചിയില് പോവില്ലേ മീൻ പിടിക്കാൻ? അത് അടുത്തൊക്കെയാണോ പോകുന്നേ? എവിടെയാ പോകുന്നേ?
5: നമ്മുടെ അടുത്തുള്ള കായലുകൾ.
4: ആ ശരി. ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ടൊരു പാട്ട്
5: പറഞ്ഞേ.
4: കറുത്ത തോണിക്കാര അല്ലേ? അക്ഷരങ്ങളിലെ പാട്ട്. അത് വെച്ചേ. നല്ല പാട്ടാ. അതെ അതെ, ജയേന്ദ്രൻ എസ് ജാനകിയോട് പാടിയതാണ്. അപ്പൊ അത് ഞാൻ വെച്ചുതരാട്ടോ.
5: ഓക്കെ.
4: അപ്പൊ വച്ചോട്ടെ എന്നാ.
5: ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്.
4: ഓക്കെ. താങ്ക് യു.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഹലോ
4: ഹലോ, ഇത് വാസ്നു ചേച്ചി അല്ലേ?
3: അതെ.
4: ആ ചേച്ചി, സ്ഥലം എവിടെയാണത്? ഉദയംപേരൂര്. ആ അപ്പൊ ചേച്ചിയെ വിളിക്കണെന്ന് പറഞ്ഞ് പങ്കജാക്ഷി.
3: അതെന്റെ മകളുടെ ഭർത്താവിന്റെ അമ്മയാണ്. അവരുടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, പോയി.
4: ആ ശരി. ആ അപ്പൊ അവരാണ് മെസ്സേജ് അയച്ചത് കേട്ടോ. നരിക്കുനി അല്ലേ?
3: നരിക്കുനി.
4: ആ ശരി. ചേച്ചി സ്ഥിരം ശ്രോതാവാണെന്ന് പറഞ്ഞാ ഇതിൽ എഴുതിയിരിക്കുന്നത്.
3: ഞാൻ ഇത് രാത്രി മുഴുവൻ വാതിലും അടച്ച് ഈ തീരുന്ന വരെയും കേട്ടോണ്ടിരിക്കുന്നു. വാതിലടങ്ങിയ പിള്ളേര് പഠിക്കുന്നു, മക്കൾ കോളേജിൽ രണ്ടുപേരും.
4: ശരി.
3: ഒരാള് കോളേജിലും ഒരാള് ഇവിടെ പോളിയിലും. മോൻ പോളിയില്, മോള് സെന്റ് തെരേസസ് കോളേജില്.
4: ആ ശരി.
3: BSc ന്യൂട്രീഷ്യൻ ആൻഡ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഒരു പുതിയ കോഴ്സ് തുടങ്ങി. അവക്ക് അത് മതി എന്ന് പറഞ്ഞ അത്.
4: അത് നല്ല കോഴ്സാണല്ലേ.
3: 4 വർഷം പഠിക്കണം, ഇപ്പൊ 2 ആയതേ ഉള്ളൂ.
4: ആ ശരി. ആ 4 വർഷമാണ് ഇപ്പൊ ഡിഗ്രി കോഴ്സ് അല്ലേ. ചായൊക്കെ കുടിച്ചോ?
3: വെള്ളം വെച്ചേക്കിന്, ഓരോ പണിയായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. ഇനി മോള് വരുമ്പോ 9 മണിയാവും. മോക്ക് റെയിൽവേ ജോലിയാണ്.
4: അത് ശരി. എവിടെ ഇവിടെയാണോ? എറണാകുളത്താണോ?
3: നോർത്തില്.
4: കൊറേ നാളായി അവിടെ ജോലിയായിട്ട്?
3: ഞങ്ങള് തിരുവനന്തപുരത്തുകാരല്ലേ, അപ്പൊ ഇവർക്ക് ട്രാൻസ്ഫറായി വന്ന് ഇവിടെ ഇപ്പൊ വാടക ആദ്യം താമസിച്ച് പിന്നെ ഇവിടെ വീട് വെച്ച് താമസിക്കുന്നു ഇപ്പൊ.
4: ആ ശരി. അപ്പൊ ഈ മകളുടെ ഭർത്താവോ?
3: അവന് റെയിൽവേ തന്നെ.
4: ആ ശരി. രണ്ടുപേരും റെയിൽവേയിലാണ്.
3: ഓ, അവൻ ഇതിന് ഗാർഡായിട്ട് പോകും.
4: ആ ശരി. ആ ഓക്കെ.
3: സൗത്തില്. നോക്ക് നോർത്തില്.
4: ആ ശരി. എപ്പോഴാ റേഡിയോ കേൾക്കുന്നത്? എപ്പോഴും വെച്ചോണ്ടിരിക്കുവോ?
3: 4 മോള് വന്നാണ് എല്ലാം ശരിയാക്കി തരണേ. ഞാൻ റെഡിത്തി ഐഡി എന്നെ വിളിച്ച് പാട്ടൊക്കെ പാടിക്കുകയും കേക്കുകയൊക്കെ ചെയ്യാന്ന് പറയുമ്പോ ചെലപ്പോ പറയും വേണ്ടാന്നു. ഇവിടെ 3 പ്രാവശ്യം വിളിച്ചു. മറ്റേ ശശികുമാര സാറില്ലേ?
4: ആണല്ലേ.
3: ആ സാറിന്റെ 2 പ്രാവശ്യം അത്താനൊക്കെ പറഞ്ഞതുപോലെ പാട്ടൊക്കെ പാടിച്ചു കേക്കൊക്കെ ചെയ്തു.
4: അപ്പൊ ഇന്ന് കേൾക്കേണ്ട പാട്ട് പറഞ്ഞോ. ഏത് പാട്ടാ വേണ്ടേ?
3: ഞാൻ എഴുതിയിട്ടുണ്ട്, എടുത്ത് വായിച്ചു
4: തരാം. ആ നോക്കിക്കോ.
3: രാജശില്പി നീ. ഞാൻ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. പറയാൻ വേണ്ടി അപ്പം പാട്ട് മറന്നോ.
4: അതുകൊള്ള. പാടുവോ?
3: പാടൊക്കെ ചെയ്യും.
4: പാടുന്നോ?
3: ആ

0: എന്റെ അനിയൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അവൻ മരിച്ചുപോയി, ഇപ്പം 9 വർഷമായി. അതൊരു സങ്കടം. അപ്പൊ അവന്റെ പാട്ട് എനിക്ക് ഓർമ്മയിൽ വന്നു പെട്ടെന്ന്. അപ്പൊ ഭാഗ്യം.
1: അപ്പൊ ഇനിയിപ്പൊ ഇന്ന് രാജശില്പിയല്ലേ കേൾക്കണ്ടേ?
0: ആ
1: രാജശില്പി നീ എനിക്കൊരു അല്ലേ.
0: പൂജാ വിഗ്രഹം തരുമോ?
1: ഓക്കെ.
0: പിന്നെയാണ്
1: ലൗലി. അതെ ലൗലി.
0: എനിക്ക് 10-70 വയസ്സായി, അതുകൊണ്ട് പേര് പറയാം.
1: ശരി. അപ്പൊ ഞാൻ വച്ചോട്ടെ.
0: ഈ മൂത്രസഞ്ചി താന്നു താന്നു താന്നു വരുന്നില്ലേ, അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഇപ്പം മിക്കവർക്ക്. അതിന്റെ അതെന്തുകൊണ്ടാണെന്നൊക്കെ ഡോക്ടറോട് ചോദിക്കതിന്റെ മറുപടിയൊക്കെ പറയൂ.
1: ആ ചോദിക്കാം, ഡോക്ടറോട് ചോദിക്കാം. ഇപ്പൊ ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടി ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. വെക്കൂ കേട്ടോ, പാട്ടിയും വെച്ചേരെ.
0: ശരി, ഓക്കെ, താങ്ക് യു.
1: ശരി ശരി കേട്ടോ.

0: ഹലോ
1: ഹലോ,
0: ഹലോ, അഭിലാഷ് സാറാണോ?
1: അതെ
0: സാർ, ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, കൊച്ചി ആകാശവാണിയിൽ നിന്ന്. എന്റെ പേര് ലൗലി എന്നാണ്. സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഒരു മെസ്സേജ് വന്നു. എഴുതിയത് ജോയിയാണ്.
1: ജോയി എവിടെ? എന്താണ് എഴുതിയത്?
0: സാറ് DGP ഓഫീസിൽ SCRB ASI ആണ്. ശരിയല്ലേ? ആ, അപ്പൊ സാറിനെ അറിയണ ആരോ ആണ്. അത് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്റെ പേര് ജോയി, ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ

0: പൂമുത്തോള എന്ന് പറഞ്ഞ ജോസഫ് എന്ന സിനിമ.
1: ഓ ശരി ശരി, സാർ പാടുവോ?
0: ഇല്ല പാടില്ല.
1: ശരി, അപ്പൊ പാട്ട് വെച്ചു തരാം. പൂമുത്തോള കണ്ടതായിരുന്നോ സിനിമ? അപ്പൊ വൈഫിന്റെ പേരെന്താ? കുട്ടികളുടെ പേരോ?
0: അഭിനവ്, അഭിശ്രീ.
1: അപ്പൊ വൈഫിനും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട്. പിന്നെ ഓഫീസിലുള്ള എല്ലാരും തിരക്കിയെന്ന് പറയൂ. പാട്ട് ഞാൻ വെച്ചുതരാട്ടോ.
0: ഓക്കെ
1: ശരി, ഓക്കെ ബൈ.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടി വിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് എൽ ഇ ഡി ടിവികൾ. കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ. ടിസി അപ്ലൈ.
3: ഹലോ,
4: ആരാണ്?
3: അംബിക അല്ലേ?
4: അതെ
3: അംബിക, ഞാൻ കൊച്ചി ആകാശവാണി എന്നാ വിളിക്കുന്നത്.
4: അയ്യോ, എന്റെ ദൈവമേ, എത്ര കാലായിട്ടൊന്ന്
3: പ്രതീക്ഷിക്കണ.
4: മാനത്തിന്റെ പേരെന്താണ്?
3: ലൗലി.
4: അയ്യോ, പ്രിയമാടോ, ഞാൻ 2020 ആ കോവിഡിന്റെ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് തുടങ്ങി ശ്രമിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല.
3: അപ്പൊ ഒരു കത്ത് എഴുതിയ പോരായിരുന്നോ?
4: ആ കത്ത് എഴുതി ഞാൻ എന്നിട്ട് പിന്നെ ഫോണോട്ട് കാലോത്സവം പറഞ്ഞ് ഞാൻ കത്ത് അയച്ചായിരുന്നല്ല.
3: ഓ,
4: ഫെബ്രുവരിയിൽ അങ്ങനെ ഞാൻ അയച്ചാണ്.
3: ആണോ? ഇതിപ്പോ കഴിഞ്ഞ മാസം അയച്ച കത്താണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്.
4: അതെ, അങ്ങനെ എന്നിട്ട് ഞാൻ ഇപ്പോഴും വിളിക്കാൻ, ഞാൻ ഓർത്ത് ഇനി ഒന്നുകൂടി അയക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ കൊച്ചി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു നിലയാണ്. എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയ റേഡിയോ
3: ഇതിലെഴുതിയിട്ടുണ്ടല്ലോ.
4: അവിടെ തിരുവനന്തപുരത്ത് പോയാ മേടിച്ചത്. പ്രദീപ് സാറ്, ശ്രീകുമാർ സാർ കഷ്ടുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ തെന്നലി, പിന്നെ കൊറേ പേരെന്തല്ലേ. നല്ല പരിപാടിയല്ലേ? എല്ലാം രാജേ സാറ് റിട്ടയർ ആയിപ്പോയി അല്ലേ?
3: സാറ് പോയി.
4: പ്രിയ മാർച്ചന, പിന്നെ ലൗലി മാർച്ചനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ലതാണ് നിങ്ങളൊക്കെ പറയുന്ന വാക്കുകളൊക്കെ തന്നെ. എന്ത് രസാണെന്ന് അറിയാം, ഒക്കെ എത്ര സാന്ത്വനാണ്. കൊച്ചിയിലെ എല്ലാ പരിപാടികളും മികച്ച പരിപാടികളും. ഇത്ര ഒരു നല്ല നിലയും വേറെ ഉണ്ടാക്കിയത്. ഞാനാണ് കുഞ്ഞിലേ തുടങ്ങിയ ഇങ്ങനെ റേഡിയോ ഞങ്ങളുടെ വീട്ടിൽ ഇല്ലായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ കൊച്ചായിരുന്ന കാലത്ത് ലൈസൻസ് ഉണ്ടെങ്കിലേ റേഡിയോ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെ അടുത്തൊരു ASRO ജോലിയുള്ള ഒരു ചേട്ടന്റെ വീട്ടിൽ മാത്രമേ റേഡിയോ ഉള്ളത്. ഞാനവിടെ പോയി പാത്തു നിന്ന് റേഡിയോ. അപ്പൊ സിലോണാണ് അന്ന് ചലച്ചിത്രോ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എന്റെ മഴക്കാരന അച്ഛൻ ലൈസൻസ് എടുത്തൊരു റേഡിയോ വാങ്ങിച്ചു. അങ്ങനെ അന്ന് തുടങ്ങി
3: കേട്ടോ.
4: മോനുണ്ട്, ഞാനും മോനെ ഭർത്താവ്. മോൻ 2.5 വയസ്സുള്ളപ്പോ മരിച്ചു.
3: മകൻ എന്താ ചെയ്യുന്നത്?
4: മോനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 14 വർഷമായി ഇപ്പൊ അവിടെ ആയിട്ട്. ഞാൻ അംഗൻവാടി ടീച്ചറായിരുന്നു, ഇപ്പൊ എന്നിട്ട് നമ്മള് വെറുതെ ഇരിക്കണല്ല, ഒരു കമ്പനി
3: പോണോ.
4: വീണ്ടും മകരനിലാവ് വരും എന്നും പറഞ്ഞത്, വീണ്ടും മകരനിലാവ് വരും, മാമ്പൂവിൻ മണം ഒഴുകി വരും. ആ പാട്ടുണ്ടല്ലോ, സിനിമ ജഗതി ശ്രീകുമാറില്ലേ, നമ്മളെ പുള്ളിക്കാരനാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. പാടുന്നതായിട്ടാണ് ആ സിനിമയിൽ. സിനിമയുടെ പേര് ഞാൻ ഓർക്കണില്ല. ഈ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സംസാരിക്കാൻ പറ്റിയത് തന്നെ വളരെ വളരെ ഭാഗ്യം.
3: ഓക്കേ, വെക്കുവാണേ.
4: ആ ശരി, താങ്ക് യു.

0: എനിക്ക് ഒരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് എൽ ഇ ഡി ടി വികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ഹലോ
4: ഹലോ, ഡെലീനയാണോ?
3: അതെ.
4: ആ ഡെലീന, ഞാൻ കൊച്ചി ആകാശവാണിന്നാ വിളിക്കുന്നത്. അമ്മ ബെറ്റി ഒരു കത്ത് എഴുതി വിളിക്കണം എന്ന് പറഞ്ഞതാ വിളിക്കുന്ന കേട്ടോ. നിങ്ങൾ കാച്ചാണിക്കോടത്താ താമസിക്കുന്ന അല്ലേ?
3: അതെ അതെ അതെ അതെ.
4: അതെ അതെ.
3: ഞാനിപ്പേ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുവാണ്, ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ.
4: ആ ശരി. എവിടാ വർക്ക് ചെയ്യുന്നേ? അപ്പം അമ്മ ഇതില് സാഗരം സാക്ഷിയിലെ നീലാകാശം തെലുങ്കപ്പുറം ചാർത്തി എന്നുള്ള പാട്ട് വെക്കണമെന്ന് എഴുതിയിട്ടുണ്ട്.
3: എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണത്.
4: അതെന്താ പാട്ട് ഇഷ്ടം?
3: എനിക്ക് അങ്ങനെ ഒരു മോഡ് ഓഫ് പാട്ടുകളൊക്കെ ഇഷ്ടമാണ്.
4: സിനിമ കണ്ടതായിരുന്നോ?
3: പിന്നെ കണ്ടതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഞാനിങ്ങനെ അമ്മേനോട് വെച്ചിട്ട് തന്നെ അമ്മേനോട് ഞാൻ പറഞ്ഞായിരുന്നു, പാട്ട് പ്രത്യേകതയാണല്ലേ, നല്ല രസമാണല്ലേ കേൾക്കാനൊക്കെ പറഞ്ഞിട്ട് അമ്മക്ക് ഞാൻ കുറെ നേരം വെച്ചു കൊടുത്തപ്പോ അമ്മക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ സിനിമ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തായിരുന്നു. ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ എൻഡിങ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് പറയുന്നു. അമ്മ ഞാൻ ഒരാളാണ്. അപ്പച്ചൻ കുറച്ച് 5 വർഷമായിപ്പോ കറക്റ്റായിട്ട് മരിച്ചിട്ട്. അപ്പൊ അമ്മ അങ്ങനെയൊക്കെ ഒരു ആ സാഡ്നസ് ഫീലിംഗിൽ നിന്നൊക്കെ മാറാനായിട്ട് ആകാശവാണി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
4: അമ്മ ഇടയ്ക്ക് എഴുതുന്നതാണ്?
3: അതെ അതെ അതെ, അമ്മ ഇടയ്ക്ക് എഴുതുന്നതാണ്. ഞാൻ ചെറുപ്പം തുടങ്ങി കേൾക്കാറുള്ളതാണ് റേഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ പ്രക്ഷേപണങ്ങളെല്ലാം തന്നെ കേൾക്കാറുണ്ട്. ടി വിനേക്കാളൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു മാധ്യമമാണ്.
4: മാരിഡ് അല്ലേ?
3: ആ മാരിഡ് ആണ്. എനിക്ക് 3 കുട്ടികളുണ്ട്, ജോയന്ന, ജോയ്വിൻ, ജോവാൻ.
4: 3 പേരെ
3: നോക്കണ അമ്മയാണ്.
4: അമ്മ നിങ്ങളുടെ കൂടെയാണോ?
3: അതെ അതെ അതെ അതെ അതെ. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നോണ്ടൊക്കെ ഞാൻ അങ്ങനെ മാറി മറിഞ്ഞൊക്കെയാണ് നിക്കണത്. ഹസ്ബൻഡ് ബിജു.
4: അപ്പൊ
3: അങ്ങനെ ഇന്നത്തെ നമ്മള് ഡ്യൂട്ടി ടൈം ഒക്കെ ആയതുകൊണ്ട് അപ്പൊ അമ്മയാണ് ഇക്കളൊക്കെ നോക്കണത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ.
4: അപ്പൊ അമ്മയോട് തിരക്കിന്ന് പറയൂ.
3: ആ അന്വേഷണം പറഞ്ഞേക്കാം.
4: ഓക്കെ, അപ്പൊ ഈ പാട്ട് ഞാൻ വെച്ചുതരാട്ടോ.
3: ആകാശവാണിയിലുള്ള എല്ലാ ജോലിക്കാരെ അന്വേഷിച്ചെന്ന് പറയുക.
4: താങ്ക് യു.
3: ശരി ശരി ശരി ശരി.
4: ഓക്കെ, ബൈ.

0: ഹലോ,
1: ഗോപാലചേട്ടനാണോ?
0: അതെ
1: ചേട്ടാ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്.
0: അയ്യോ,
1: ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ചേട്ടനെ വിളിക്കണം പറഞ്ഞു. ദീപയാണ് എഴുതിയത്. ദീപാനിൽ പുതുവാശ്ശേരിയിൽ. ചേട്ടൻ എന്താ ചെയ്യുന്നത്?
0: ഞാൻ ഇവിടെ പറമ്പേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടൽ ITC അവിടെ എനിക്ക് തയ്യലുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വർക്കാണ്.
1: ഇതിലെഴുതിയിരിക്കുന്ന ചേട്ടൻ ഒത്തിരി പാട്ട് കേൾക്കുന്ന ആളാന്നാണല്ലോ.
0: പാട്ട് ഒരുപാട് കേൾക്കും. മാഡത്തിന്റെ പേരെന്നാ?
1: ലവ്ലി.
0: ലവ്ലി, ഓക്കെ ഓക്കെ. ലവ്ലി മാഡം, ഞാൻ പണ്ട് ഇവരെയും കേൾക്കുന്നതാണ്.
1: യേശുദാസിന്റെ പാട്ടുകളാണ് ഇഷ്ടം എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്.
0: ദാസേട്ടൻ മാത്രമല്ല, ജാനകിയമ്മ, വാണിയമ്മ, സുശീലാമ്മ, ഇവരെ പഴയകാലം തുടങ്ങി അത് കേൾക്കുന്ന.
1: രണ്ടുപേര് പാടുന്നോ?
0: നോക്കാം.
1: പഠിക്കും.
0: സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു, അകലാതെ അകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു.

0: നന്നായി പാടി. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞേ, അത് വെച്ചു തരാം.
1: ഇഷ്ടപ്പെട്ട പാട്ട് നമ്മുടെ ജാനകിയമ്മ എന്തായാലും നമ്മളിപ്പോ വിട്ടുപോയിട്ട് കുറച്ചു നാളല്ലേ ഉള്ളൂ. അവരെ
0: തകരയിലെ പാട്ടല്ലേ,
1: തകരയിലെ പാട്ട്
0: എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാ അത്. അപ്പൊ അത് വെച്ചു തരാം. വീട്ടിൽ ആരുണ്ട് ചേട്ടന്റെ?
1: എന്റെ വീട്ടില് ഞാനും എന്റെ വൈഫും രണ്ട് പെൺകുട്ടികളായിരുന്നു. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. അപ്പൊ രണ്ടും രണ്ട് സ്ഥലത്താണ്. ഒരാളിവിടെ കുറച്ചടുത്ത്, ഒരാള് തൃശ്ശൂര് ടീച്ചിങ് വന്നാ.
0: ഓക്കേ, അപ്പൊ ഈ പാട്ട് ഞാൻ വെച്ചു തരാട്ടോ.
1: ഓക്കേ
0: ഓക്കേ, ബൈ.

0: ഹലോ,
1: ഹലോ,
0: നന്ദിനി ചന്ദ്രനാണോ? ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിമല ഒരു കത്ത്

0: നീ വിളിക്കണെന്ന് പറഞ്ഞ അതാണ് കേട്ടോ വിളിച്ചത്. വിമല തിരുവിഴ.
1: വിമല
0: ഇത് ഇരിങ്ങാലക്കുടയല്ലേ?
1: ഇരിങ്ങാലക്കുട. ഒരു വിമല അറിയില്ല, അത് ചോദിച്ചത്.
0: വിമല തിരുവിഴ ചേർത്തലാന്ന് അതിലെഴുതിയിരിക്കുന്നെ.
1: അതെ.
0: ഇപ്പൊ വീട്ടിലല്ലേ?
1: വീട്ടിലല്ല, ഞാൻ ഹോസ്പിറ്റലിലാ പനിയായിട്ട്.
0: അയ്യോ അത് ശരി. അഡ്മിറ്റ് ആയി അല്ലേ? അഡ്മിറ്റ് ആയോ
1: ഹോസ്പിറ്റലിൽ?
0: അഡ്മിറ്റ് ആണ്. ആ ശരി. എങ്ങനെയുണ്ട്, കുറവുണ്ടോ?
1: കുറവായി.
0: ആണോ? ഡിസ്ചാർജ് എന്നാണ് പറഞ്ഞോ ഡോക്ടർ വല്ലതും?
1: മൂന്ന് ദിവസമായി അഡ്മിറ്റ് ആയിട്ട്.
0: ആ എന്നത്തേക്ക് വിടും?
1: നാളെ. നാളെ വിടും.
0: ല്ലേ? ആ ശരി. ഈ താമസിക്കുന്നത് സ്ഥലം എന്താണ്? പുല്ലൂരാണോ? പുല്ലൂര്. അതൊക്കെ വിമല ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്ന് മാത്രം ഇതിൽ എഴുതിയിട്ടില്ല. ഓക്കെ. ആരുണ്ട് വീട്ടില്?
1: വീട്ടില് രണ്ട് മരുമക്കളുണ്ട്, മോളുണ്ട്.
0: അവരുടെ ഒച്ചയൊക്കെയാണ് ഈ കേൾക്കുന്നത് അല്ലേ? അപ്പോഴേ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: ഇഷ്ടപ്പെട്ട പാട്ട് പറയാമോ? ഒരു പഴയ പാട്ട് പറഞ്ഞാ മതി.
0: മതി, പറഞ്ഞോളൂ. അതെ, മുറിഞ്ഞു മുറിഞ്ഞു പോണു. ആ ജനലിന്റെ അടുത്ത് എങ്ങനെ ഒന്ന് പോയി നിക്കുവോ? റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു.
2: കേൾക്കുന്നുണ്ടോ?
0: ആ ഇപ്പൊ കേൾക്കാം.
2: പഴയ പാട്ടില്ലേ?
0: പറഞ്ഞോ, ഇതാരാണ്?
2: മകനാണ്.
0: ആ ശരി, പേരെന്താ?
2: സുജിത്ത്.
0: ഓക്കെ, പാട്ട് പറഞ്ഞോ.
2: പാട്ട് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ.
0: ഓക്കെ, അത് ഞാൻ വെച്ചുതരാം. ഓക്കെ, അപ്പം അമ്മ വേഗം സുഖായി ആശുപത്രി വിടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ തിരുവിഴയിൽ നിന്നുള്ള വിമലയാണ് കേട്ടോ കത്ത് എഴുതിയത്.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ഓക്കെ, എന്നാ വച്ചോട്ടെ ഞാൻ.
2: ആയിക്കോട്ടെ, ശരി.
0: ഓക്കെ, ബൈ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ആസിയാൻ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മലേഷ്യ നൽകുന്ന നിരന്തര പിന്തുണയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ മലേഷ്യ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത ചർച്ചയിൽ ആവർത്തിച്ചു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിനു മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ നൂതനാശയങ്ങളുടെ പ്രദർശനമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യാൻ കഴിയുന്നത് രാജ്യത്തിന് അഭിമാനകരമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 21 മുതൽ ഗ്വാങ്ഷുവിനും ന്യൂഡൽഹിക്കും ഇടയിൽ പതിവ് യാത്രാ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ചൈന സതേൺ എയർലൈൻസ്. 2020 കോവിഡ് 19 മഹാമാരിയെ തുടർന്നാണ് സർവീസ് നിർത്തിയത്. സ്വകാര്യ ബസുകൾ സന്ധ്യയോടെ സർവീസ് അവസാനിപ്പിക്കുന്നതിനെതിരെ നടപടി വേണമെന്ന് കൺസ്യൂമേഴ്സ് ഫോറം ഓഫ് കേരള കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ. മിന്നൽ പണിമുടക്കിൽ നിന്നും ബസ്സുടമകൾ മാറി നിൽക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ തുടക്കമായി. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 2:51. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മേം വാപസ് ആവുങ്ക എന്ന ചിത്രത്തിനുവേണ്ടി ദീപാലി പാടിയ ഗാനം. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം AR റഹ്മാൻ.

ലൈല മജ്നു എന്ന ചിത്രത്തിനു വേണ്ടി അരിജിത് സിംഗ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി ഭാഗ് മിലാ ഭാഗ് എന്ന ചിത്രത്തിലെ ഗാനം ജാവേദ് ബഷീർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന പ്രസൂൺ ജോഷി, സംഗീതം ശങ്കർ അഹ്സാൻ ലോയ്.

ഇനി ഗംഗൂഭായ് കത്തിയവാടി എന്ന ചിത്രത്തിലെ ഗാനം നീതിമോഹൻ പാടിയത്. ഗാനരചന കുമാർ, സംഗീതം സഞ്ജയ് ലീല ബൻസാലി.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: ഉട്ടാ പഞ്ചാബ് എന്ന ചിത്രത്തിലെ ഗാനം ഇനി ഷാഹിദ് മല്യ പാടിയത്.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
1: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: രാവൺ എന്ന ചിത്രത്തിലെ ഗാനം ഇനി നന്ദിനി ശ്രീകർ, വിശാൽ ദദ്ലാനി, ശേഖർ എന്നിവർ പാടിയത്.

ചിത്രത്തിലെ ഗാനം മൊണാലി താക്കൂർ പാടിയത്. ഗാനരചന വരുൺ, സംഗീതം അനു മാലിക്.

എക്വില്ലൻ എന്ന ചിത്രത്തിനു വേണ്ടി അങ്കിത് തിവാരി ഈണം നൽകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇർഷാദ് കാമിൽ രചിച്ച് എ ആർ റഹ്മാൻ സംഗീതം നൽകി സുനീതി ചൗഹാൻ പാടിയ ഗാനം, ചിത്രം ഹൈവേ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായും മലേഷ്യൻ പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആസിയാൻ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മലേഷ്യ നൽകുന്ന നിരന്തര പിന്തുണയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ മലേഷ്യ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ചർച്ചയിൽ ആവർത്തിച്ചു. സമുദ്രമലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിലെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2:12. ഇപ്പോൾ ഗസലുകൾ. ഷെററാന്തൽ എന്ന ആൽബത്തിനു വേണ്ടി മഞ്ജരി ശ്രീനിവാസ്, ഷഹബാസമൻ, നിലമ്പൂർ ശാന്തി, രാജു എന്നിവർ പാടിയത്.

മഞ്ജരി, ഷഹബാസ് അമൻ, ശ്രീനിവാസ്, രാജു, നിലമ്പൂർ ശാന്തി തുടങ്ങിയവർ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 33 സെക്കൻഡും. കൊച്ചി വേവ്സ്. കൊച്ചി വേവ്സിൽ ഇന്ന് നോൺ ലൈൻ ഓൺ ദ ഹൊറൈസൺ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. പാടിയത് യൂട്യൂബ് ബാൻഡ്.

0: നോ ലൈൻ ഓൺ ദ ഹൊറൈസൺ എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കൊച്ചി വേവ്സിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: കൊച്ചി വേവ്സ്.
2: ആകാശവാണി FM വാർത്തകൾ.
0: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. മുഖ്യസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായി. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതുമായ സമീപനമാണ് ബ്രിക്സ് അധ്യക്ഷ പദത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായും മലേഷ്യൻ പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാൻ പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ എത്തിയത്. ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്വാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21-ന് സർവീസ് പുനരാരംഭിക്കുക. 2020 കോവിഡ് 19 മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. സമുദ്രമലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ യജ്ഞത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിലെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായി വർദ്ധിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ഫൈനൽ.
2: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 കഴിഞ്ഞ് 2:54. ഇപ്പോൾ നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാം, അവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ പറയാം. 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും ഒന്നും വയ്ക്കാൻ മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി 9446455888. ഇപ്പോൾ മുതൽ 4:55 വരെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജൊക്കെ അയച്ചു തുടങ്ങിക്കോളും.

അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കീർത്തനയാണ്. ചേച്ചി, എന്റെ അനിയത്തി കിങ്ങിണിയുടെ പിറന്നാളാണ്, അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം. കിങ്ങിണിക്കുട്ടിക്ക് ഡെഡിക്കേഷൻ ഒരു പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മോൾക്ക് ബർത്ത്ഡേ വിഷസ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിങ്ങിണിക്കുട്ടി, പിറന്നാൾ ആശംസകൾ നാല് മണിപ്പൂക്കളുടെ പേരിലും പിന്നെ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും സ്പെഷ്യലായിട്ട് ചേച്ചിയുടെ പേരിലും. ഓക്കെ, മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? എനിക്കൊരു പാട്ട് വേണം.

എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് വേണ്ടത്. അന്ന അഞ്ജു എറണാകുളത്ത് നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ആരുടെയാണ് ബർത്ത്ഡേ, അന്നയുടെയാണോ അഞ്ജുവിൻ്റെയാണോ, അതിപ്പോൾ ഞാൻ എങ്ങനെ അറിയും? ഇതൊക്കെ കൃത്യമായിട്ട് പറയണ്ടേ ആരായാലും. അപ്പോൾ എന്തായാലും പിറന്നാളുകാരിക്ക് ആശംസകൾ അറിയിക്കുകയാണ്. പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, രാജാതിരാജ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതാ പിന്നെ ഇതാ വരുന്നു പാട്ട്.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നമുക്ക് അപ്പൊ അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് 4 മണിപ്പൂവേ, എന്റെ പേര് അഖില. സ്ഥലം നോർത്ത് പറവൂർ, കെടാമംഗലം. എനിക്കും എന്റെ ഫാമിലിക്കും പിന്നെ ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു.

അഖില ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ? മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, സുഖം തന്നെയല്ലേ? പിന്നെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് നിർമ്മല, വീട് കാക്കാതുരുത്തി. ഞാൻ സ്ഥിരം ശ്രോതാവാണ്. എൻ്റെ മകൻ്റെ 5-ാമത്തെ വിവാഹ വാർഷികമാണ്. മകൻ്റെ പേര് ജിഷ്ണു, മരുമകൾ ചാന്ദിനി. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോ? ഇത് എൻ്റെ വീട്ടുകാർക്കും നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും ആയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി പാട്ട് വെച്ചു തരാമല്ലോ. അപ്പോൾ ജിഷ്ണുവിനും ചാന്ദിനിക്കും വിവാഹ വാർഷിക ആശംസകൾ അമ്മയുടെ പേരിലും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ചേച്ചി, എനിക്കൊരു പാട്ട് വെച്ച് തരൂ. വിശ്വനാഥ് ആൻഡ് സൺസിലെ പാട്ട് വേണം. പട്ടാമ്പൂച്ചി എന്ന് തുടങ്ങുന്ന പാട്ട് വേണം. ഞാൻ നിമ്മിയാണ്, തൃപ്പൂണിത്തുറയിൽ നിന്നുമാണ്. ഇത്രയും വിശദീകരിച്ചൊക്കെ ആൾ ഓരോരോ വരിയായിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവരും സാധാരണ ഒറ്റ പാരഗ്രാഫായിട്ടാണ് അയക്കാറ്, ഇത് ഓരോരോ വരിയായിട്ടാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും പാട്ട് ഇതാ വരുന്നു.

ഒരു ഗാനം വെക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. പമ്പ, പമ്പയിൽ നിന്നോ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടെ. ഒരു പിന്നെ എഴുതിയിട്ടുണ്ട്, ഒരു ടൈലേഴ്സ് യൂണിറ്റിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. സോറി കേട്ടോ, സജീന്ദ്രൻ പെരുമുഖം ഫറൂഖ്, അവിടെ നിന്നാണ് കേട്ടോ അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ കൃത്യമായിട്ട് വായിക്കാൻ പറ്റിയില്ല, അത് നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ചേട്ടൻ ക്ഷമിക്കണേ. നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, കൃത്യമായിട്ട് അതാണെന്ന് അറിയാത്തതുകൊണ്ടാണ് വായിക്കാത്തത്. അപ്പോൾ സജീന്ദ്രൻ ചേട്ടൻ തൻ്റെ മുതലാളിക്ക് വേണ്ടിയിട്ട് പാട്ട് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അർച്ചനയാണ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ പ്ലീസ് വെക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂപ്പ് കൈയൊക്കെ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ പാട്ട് വെച്ച് തരും കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ആലുവയിൽ നിന്നും സുബിയാണ്. ഞാൻ എപ്പോഴും നാലുമണിപ്പൂവ് കേൾക്കാറുണ്ട്. എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഇന്ന് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉമ്മയുടെ പേര് മറിയുമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറിയുമ്മ, നമ്മുടെയും സ്നേഹാന്വേഷണം കേട്ടോ, ഒരുപാട് സ്നേഹം ഞങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഉമ്മാക്കും കൂടി ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് തരാം കേട്ടോ.

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
1: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? എൻ്റെ പേര് ശ്രീജ, സ്ഥലം നോർത്ത് പറവൂരാണ്. എനിക്ക് പാട്ട് വെച്ച് തരുമോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. പിന്നെന്താ, പാട്ടൊക്കെ വെച്ച് തരാട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നമസ്കാരം നാലുമണിപ്പൂവേ. നമസ്കാരം. ഞങ്ങൾ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. സുനിൽ പി, പടിപ്പുര, പിന്നെ ദിവ്യ. ഞങ്ങളുടെ മോനുകുട്ടൻ്റെ ആദ്യത്തെ പിറന്നാളാണ്. അപ്പോൾ വാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിറന്നാൾ ആശംസയും പറയണം, പാട്ടും വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോനൂട്ടന് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പപ്പ, മമ്മി, അച്ഛമ്മ, ഇത്രയും പേരാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വാവയ്ക്ക് ഞങ്ങളുടെ പേരിലും, അതായത് നാലുമണിപ്പൂക്കളുടെ പേരിലും, ഇവിടെയുള്ള എല്ലാവരുടെ പേരിലും, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ട് ഇതാ വരുന്നു പാട്ട്.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖല്ലേ? എന്റെ പേര് ഇന്ദ്രജിത്. ആഹാ, കൊള്ളാലോ. ഞാൻ ഇടുക്കി കാന്തല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് കേട്ടോ ആൾ ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, പാട്ടൊക്കെ വെച്ച് തരാം കേട്ടോ. ഇടുക്കിയിലൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? കാന്തല്ലൂരൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഞാൻ കാന്തല്ലൂരി ഈ അടുത്ത് വന്നിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ നാലുമണിപ്പൂവേ, സുഖാണോ? ചായ കുടിച്ചോ? നിന്റെ പാട്ട് കേട്ട് ഞാൻ ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. കൊള്ളാം, ഞാനിവിടെ ചായ പോലും കുടിക്കാതിരുന്ന് പ്രോഗ്രാം ചെയ്യുവാണ്. അപ്പം ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ചെറായി പള്ളിപ്പുറത്ത് നിന്നും നീതുവാണ്. എൻ്റെ മകൾ ഇമ്മുവിന് വേണ്ടിയിട്ട് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ ചാച്ചാ ചീച്ചി ചു എന്ന ഗാനം വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചുതരാലോ. അപ്പോൾ ഇമ്മുക്കുട്ടി എവിടെയാണ്? ഇമ്മുക്കുട്ടി പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ വേഗം വിളിച്ചിരുത്തി പാട്ട് കേൾപ്പിച്ചു കൊടുക്കൂ കേട്ടോ. അപ്പോൾ ഇമ്മൂസിൻ്റെ ശരിക്കുള്ള പേരെന്താ? അത് പറഞ്ഞിട്ടില്ല കേട്ടോ നീതു. അപ്പോൾ ഇനി മെസ്സേജ് അയക്കുമ്പോൾ അതുകൂടെ ഒന്ന് പറയണോട്ടോ. അപ്പോൾ അതാ വരുന്നു പാട്ട്.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: ദാസ് ഷൊർണൂരിൽ നിന്നും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട്, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാട്ടൊക്കെ വെച്ച് തരാട്ടോ. സരസ്വതി രാജൻ ഉദയംപേരൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, 4 മണിപ്പൂവിലൂടെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്, പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചു. അതുപോലെ നിത്തു, ലച്ചു എന്നീ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു പാട്ട് വെച്ചു തരണേന്ന് പറഞ്ഞ് സ്വാതി, സലില, സ്വരൂപ് എന്നിവർ കൊല്ലംതടം കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിത്തുക്കുട്ടിയും ലച്ചുക്കുട്ടിയും കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം. അടുത്തൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് 4 മണിപ്പൂവേ, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ദുരന്തർ എന്ന മൂവിയിലെ ഷരാരത്ത് എന്ന സോങ് വെക്കാമോ? എൻ്റെ വൈഫ് സിഫ്ന, മക്കൾ വഫ, ദുവ ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് സാലിഹാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എടവനക്കാട് നിന്നും.

0: ബ്രോ ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
1: എന്നാ മൈജിയിലേക്ക് പോകൂ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
2: മൈജി പ്രൈസ് ചലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഞാൻ പ്രവീൺ, കൊച്ചിയിൽ നിന്നുമാണ്. 4 മണിപ്പൂവേ ചായ കുടിച്ചോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരാളെങ്കിലും ചോദിച്ചല്ലോ, ഞാൻ ചായ കുടിച്ചിട്ടില്ല, പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുടിച്ചോളാം. അപ്പൊ എന്തായാലും അന്വേഷിച്ചല്ലോ, സന്തോഷമുണ്ട്, സന്തോഷം. ഞാൻ സ്ഥിരം ശ്രോതാവാണ്, എനിക്കൊരു പാട്ട് വേണം. എൻ്റെ മകൻ്റെ പിറന്നാളാണ്, ഒക്ടോബർ 11. അപ്പോൾ വിഷ്ണുപ്രസാദ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ടൈമിൽ ഒന്നുകൂടെ മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അന്നത്തെ ദിവസം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആശംസയൊക്കെ പറയാം. അപ്പോൾ എന്നാലും ഇത്ര നേരത്തെ അയച്ചുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ വിഷസ് അറിയിക്കുകയാണ്.

മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് മുഹമ്മദ് കുട്ടിയാണ്. ഇന്ന് എൻ്റെ ഭാര്യ സൗജത്തിൻ്റെ പിറന്നാളാണ്. അപ്പോൾ നാലുമണിപ്പൂവ് എന്ന പ്രോഗ്രാമിലൂടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ ഏട്ടാ, തീർച്ചയായിട്ടും കേൾപ്പിച്ചിരിക്കും. അപ്പോൾ എന്താ പറയുക, ഏട്ടാക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ചേട്ടൻ്റെ വേലിക്കാടെ പേരിലും അതുപോലെ തന്നെ അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെ പേരിലും, ശ്രോതാക്കളുടെ പേരിലും, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയോ, ഉണ്ടാക്കി കാണുമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും പിറന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കട്ടോ. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഷൈബി ഷാജി വടക്കേക്കര നിന്നാണ്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരാവോ? നല്ലൊരു പാട്ട് ആൾ ചോദിച്ചിട്ടുണ്ട്. ഒരു തമിഴ് സോങ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരായ ഗിൽഷ, നിമ്മി, ശ്രീജ എന്നിവർക്ക് വേണ്ടിയിട്ട് ഈ സോങ് കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി കൂടുതലൊന്നും പറയാനില്ല, സോങ് അങ്ങ് കേട്ടോ.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. എന്റെ പ്രിയ സുഹൃത്തുക്കളായ ലിജോ, ബൈജു, അനൂപ്, സന്ദീപ്, പിന്നെ ഗോപി അമ്മാവൻ എന്നിവർക്കായിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ പ്രജിത്ത് എളന്തിക്കരയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, തീർച്ചയായിട്ടും എല്ലാവർക്കായിട്ട് പാട്ട് വെച്ച് തരാം കേട്ടോ. അപ്പൊ ഗോപി അമ്മാവനോട് ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞേക്കൂ, ബാക്കി എല്ലാവരോടും ഉണ്ട്, എന്നാലും അമ്മാവന് സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാനിപ്പോൾ കോഴിക്കോട് നിന്നും പാലക്കാടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക്കാണ് ഇവിടെ. ഈ സമയം എനിക്ക് നല്ലൊരു ഹിന്ദി പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജാമണി ഇടുക്കിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാവലിംഗിലാണ്. എന്നാലും നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാല് മണിപ്പൂവേ, സുഖാണോ? എൻ്റെ പേര് അശ്വതി, സ്ഥലം പറവൂറാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരണം. പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാം അശ്വതി. സുനിത വരാപ്പുഴയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ശാന്ത ചേച്ചിയുടെയും സത്യൻ ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ശാന്ത ചേച്ചിക്കും അതുപോലെ തന്നെ സത്യൻ ചേട്ടനും എന്താ പറയുക, സുനിതയുടെ പേരിലും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും വിവാഹ വാർഷികാശംസകൾ. മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് നാല് മണിപ്പൂവേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. എൻ്റെ പേര് സരിത. എനിക്കും എൻ്റെ മകൻ ആദവിനും

മകൾ സുമേഖയ്ക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചേരാലോ. സജു ചേട്ടൻ മലയാറ്റൂരിൽ നിന്നും, നടുവട്ടം കേട്ടോ സ്ഥലം, അവിടെ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാലുമണി പൂവേ സുഖമാണോ, എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും വെച്ച് തരും. തൃപ്പൂണിത്തുറയിൽ നിന്നും രാധചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നെയും കൂടി പരിഗണിക്കില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരിഗണിച്ചിരിക്കുന്നു, പാട്ട് വെച്ച് തരാട്ടോ. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ കാക്കനാട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു പാട്ട് വെച്ച് തരണോട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ടങ്ങ് കേട്ടാലോ.

ഇന്നത്തെ നമ്മുടെ നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേഷൻസൊക്കെ കൃത്യമായിട്ട് ഓർത്ത് അയച്ചു തന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി ഒത്തിരി നന്ദി.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 18 മുതൽ 49 വയസ്സ് വരെയുള്ളവർക്ക് സെൽഫോൺ റിപ്പയർ ആൻഡ് സർവീസ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ സൌജന്യ പരിശീലനം നൽകുന്നു. രജിസ്റ്റർ ചെയ്യുവാനായി 0481 2 3 0 3 3 0 7 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0481 2 3 0 3 3 0 7.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
3: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറും സന്ദർശിക്കൂ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: എന്തേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
7: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
8: അതെവിടുന്ന്?
7: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: സർക്കാർ സ്ഥാപനമായ IHRD മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4-year UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM, BIS, BCOM ഫിനാൻസ്, BCOM ടാക്സേഷൻ, BBA എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് 0479 2 3 0 4 4 9 4 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0479 2 3 0 4 4 9 4.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
11: മൈജി പ്രൈസ് ബാലൻസ് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
12: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
13: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള, UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാവുന്നതാണ്. www.swavlambpancard.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 1800-1201. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സമയം 5 മണി കഴിഞ്ഞ് 4 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.

0: സമീപനമാണ് ബ്രിക്സ് അധ്യക്ഷ പദത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ തുടങ്ങി നിരവധി ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ യജ്ഞത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. 6 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഗ്യാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21-നാണ് സർവീസ് പുനരാരംഭിക്കുന്നത്. 2020-ൽ കോവിഡ് 19 മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CSR പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ 11 താലൂക്ക് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 1.4 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായി വർദ്ധിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ഫൈനൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:38. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കരിമ്പ് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

അടുത്ത ഗാനം ഉണ്ണി മേനോൻ, ചിത്ര എന്നിവർ പാടിയത് ചിത്രം ബട്ടർഫ്ലൈസ്. കെ ജയകുമാറിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മൂക്കില്ല രാജ്യത്ത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, സംഗീതം നൌഷാദ് അലി.

അടുത്ത ഗാനം എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ചമയം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

0: കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: സമയം 5:31:24. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ചുക്കാൻ എന്ന പടത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം.

0: 2,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
2: ചിത്രം ഇതിലെ ഇനിയും വരും. ഗായകർ ഉണ്ണിമേനോൻ, ചിത്ര എന്നിവരും സംഘവും. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം ശ്യാം.

പോക്കിരി രാജ എന്ന ചിത്രത്തിൽ യേശുദാസ്, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജാസി ഗിഫ്റ്റ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വെള്ളിത്തിര എന്ന ചിത്രത്തിൽ ഹരിഹരൻ പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം അൽഫോൺസ് ജോസഫ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഗാനങ്ങൾ 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 5:59:48. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പി എം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ

0: 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷാ പദ്ധതി പിന്നീട് ഇ വിദ്യാ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യാ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
3: This is Akashvani, the news read by Valsa Williams. BRICS nations have expressed concern about ongoing conflicts in many parts of the world and the current state of polarization and fragmentation in the international order in the New Delhi declaration adopted on the first day of the BRICS summit 2026. The leaders advocated for a multilateral approach that respects diverse national viewpoints and positions on crucial global issues. These issues include sustainable development, eradication of hunger and poverty, and contributing to the global response to climate change. In his closing remarks, the Prime Minister noted that the New Delhi Declaration adopted today provides a clear direction for the shared resolve of the member countries. He added that it is now their shared responsibility to translate these resolutions into tangible results.
4: आज की चर्चा से स्पष्ट है कि बदलते हुए विश्व का संचालन पुराने संस्थानों से नहीं किया जा सकता

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 31 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. പച്ചക്കറികളിലെ സംയോജിത രോഗ കീട നിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം

0: പുകയണഞ്ഞ പൊതുശ്മശാനങ്ങൾ. 755 ഒരിടത്ത് ഒരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ജിയുമായി അഭിമുഖം. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നേ.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: 2000 വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 വരെ ക്യാഷ് ബാക്കും 10,000 വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
5: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ പരമേശ്വര ശർമ്മ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ ചിത്രമെഴുത്ത് എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 സ്പോൺസേഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, വീണ്ടും പവർ കട്ടിന്റെ നാളുകൾ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ. 7:55 RCR കായം, എന്തു പഠിക്കണം, എന്താകണം.
7: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
8: മാറ്റിക്കോ. വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
9: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
0: അറിയിപ്പ് തുടരുന്നു. നാളെ രാവിലെ 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മൊട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 വിചാരം. കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രദീപ് BJ അഭിമുഖം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ.

0: പതിനൊന്ന് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം തുടരും. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: മൈജി പ്രൈസ് ചലഞ്ച്,
4: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: നാളെ ഉച്ചയ്ക്ക് 1 ഫോൺ ഔട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഓർമ്മച്ചിന്ത്. 3 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി എഫ് എം വാർത്തകൾ. വാർത്തകളെ തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി പെരുമ്പള്ളി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, കഥകളി കലാകാരൻ്റെ കൃഷി നന്മ, മുടക്കുഴ ബൈജുകുമാർ പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. വീണ്ടും പവർ കട്ടിൻ്റെ നാളുകൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണൻ്റെ ബാലസാഹിത്യ കൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: നാളെ രാത്രി 8 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു 2. 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ, 9:00 News@9 ഡൽഹിയിലെ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
8: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
11: നാളെ രാവിലെ 7:00 സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: സമയം 6:20:24. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ലീലാമ്മ മാത്യു പാടിയ ഗാനം, ഗാനരചന കെ ജയകുമാർ, സംഗീതം ജോയ് തോട്ടാൻ.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം, ലീലാമ്മ മാത്യു പാടിയത്. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. സേവന വാർത്തകൾ. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഈ മാസം 20 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം പറയാം, www.hwin.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് 0484298 3130 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484298 3130.
1: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്ത

0: ഒരു ചോയ്സ്. 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
1: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
2: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
3: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ ഈ മാസം 30 വരെ സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാനം 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാവുന്നതാണ്. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0491254 74 37 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491254 74 37.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്ടുകളും സ്വന്തമാക്കാം.
7: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള സംഗീതോത്സവം, നൃത്തോത്സവം എന്നിവയ്ക്കുള്ള അപേക്ഷ ഫോമുകൾ ദേവസ്വം ബുക്ക് സ്റ്റാൾ വഴി ഈ മാസം 20 വരെ വിതരണം ചെയ്യും. അതായത് ഈ മാസം 25-നുള്ളിൽ പൂരിപ്പിച്ച് തിരികെ നൽകേണ്ടതാണ്.
8: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
9: എവിടുന്ന് വാങ്ങിക്കണം?
8: ഓഫർ കണ്ടിട്ട് മൈ ജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
9: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
8: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: എന്നാ മൈ തന്നെ പോവാം.
8: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
10: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
11: എന്നാ മൈ ജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
12: മൈ ജി പ്രൈസ് ചലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില, എല്ലാ മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി പാലക്കാട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ പറയാം, 0491250571. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491250571. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:29:46. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം പാലിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: और ह्यूमैनिटी फर्स्ट अप्रोच पर आधारित है. रिजिलियंस, इनोवेशन, कोऑपरेशन और सस्टेनेबिलिटी हमारी प्राथमिकताएं रही. इन प्राथमिकताओं के साथ हमने ब्रिक्स सहयोग को सामान्य जन से जोड़ने का विशेष बल दिया है.
0: ब्रिक्स കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10-ഇന മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മണി മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന്

0: 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാ മ്യൂസിയമായ കലാ അങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനമാരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൌകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7-ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽ തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൻ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:40:16. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം കന്യാകുമാരിയിൽ ഒരു കവിത. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ. കണ്ണൂർ രാജന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. ശ്രീരാഗം എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ.

പെയ്യും മാർജലയം ഹിമവനി ഭവനി ഗരിധരി ഭവനി ഗരിധരി പമപ പനിശരി ഗരിധരി പനിശരി സരി ഗരിധരി.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഗാനങ്ങൾ 9:30 കേൾക്കാം. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 കഴിഞ്ഞ് 49:49. ഇനി 6:50 കിസാൻ വാണി കേൾക്കാം, തിരുവനന്തപുരം റിലേ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാക്കുകൾ എപ്പോഴും സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക. ആളുകൾ മുഖം മറന്നേക്കാം, പക്ഷേ വാക്കുകൾ മറക്കില്ല. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇനി പരിപാടിയിൽ പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് ശ്രീമതി ബിന്ദുവാർ മാത്യൂസുമായുള്ള അഭിമുഖം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിപാടി തുടങ്ങുന്ന

0: മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, ഏത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണയായി ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ അടുക്കളത്തോട്ടത്തിലും കൃഷിയിടങ്ങളിലും പച്ചക്കറികൾ സമർത്ഥമായി വളരണമെങ്കിൽ നല്ല വിത്തും വളവും വെള്ളവും മാത്രം പോരാ, സമയാസമയത്ത് കീടങ്ങളും രോഗങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്നാൽ കീടങ്ങളെ കണ്ടയുടൻ രാസകീടനാശിനി പ്രയോഗിക്കുക എന്നതാണോ ശരിയായ മാർഗം? അല്ല. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതിയെയും മണ്ണിനെയും ജലത്തെയും മനുഷ്യാരോഗ്യത്തെയും എല്ലാം സംരക്ഷിക്കുന്ന രീതിയാണ് സംയോജിത കീടരോഗ നിയന്ത്രണം. ഇന്ന് ഈ പരിപാടിയിൽ സംയോജിത കീടരോഗ നിയന്ത്രണത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നത് ICAR മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ശ്രീമതി ബിന്ദു ആർ മാത്യൂസ് ആണ്. ബിന്ദു ആർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: സംയോജിത രോഗ കീട നിയന്ത്രണം എന്ന് പറയുമ്പം എന്തുവാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്?
4: ഇപ്പൊ നമ്മുടെ കാലത്തിനനുസൃതമായിട്ട് ഏറ്റവും ആവശ്യമായ ഒന്ന് തന്നെയാണ് സംയോജിത രോഗകീട നിയന്ത്രണം. കാരണം എന്താണെന്ന് ചോദിച്ചാല്, മനുഷ്യരാശിക്ക് തന്നെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അമിതമായ രാസകീടനാശിനികൾ, അമിതമായ കുമിൾനാശിനികൾ, അമിതമായ രാസവളപ്രയോഗങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു സംയോജിത രോഗകീട നിയന്ത്രണോ അല്ലെങ്കിൽ കീടനിയന്ത്രണോ ആണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ രാസകീടനാശിനികളോ അല്ലെങ്കിൽ രാസകുമിൾനാശിനികളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷി ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സാധ്യമാക്കാൻ വളരെ എളുപ്പമാണ്. കൃഷി സാധാരണഗതിയിൽ പ്രത്യേകിച്ചും പച്ചക്കറികളാണെങ്കിൽ നമുക്കൊരു നല്ല വെയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ വെയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളെ, രോഗങ്ങളെ, മണ്ണിലുള്ളതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മണ്ണ് പരിപാലനത്തിൽ നമ്മൾ മണ്ണ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയുണ്ട്. അതായത് സോയിൽ സോളറൈസേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മണ്ണ് താപീകരണം. ഇത് നമ്മൾ പ്രത്യേകമായി വെയിൽ കൂടിയ നിൽക്കുന്ന സമയത്ത് ഈ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി ആ മണ്ണിലുള്ള രോഗാണുക്കളെ അല്ലെങ്കിൽ കീടങ്ങളുടെ മുട്ടകളെ അല്ലെങ്കിൽ കീടങ്ങളുടെ പലദശങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ അതിനെ നശിപ്പിക്കാനായിട്ട് മണ്ണ് താപീകരണം വളരെ നല്ല ഒരു പ്രക്രിയ തന്നെയാണ്. അതിന് നമ്മൾ സാധാരണഗതിയിൽ ഒരു 100 മുതൽ 150 kg കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് നമ്മൾ മണ്ണിൽ മൂടിയിടുന്നു. ആ സമയം മൂടിയിടുന്നതിന് മുൻപ് തന്നെ ഈ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കുക. സ്വാഭാവികമായിട്ടും കളകളൊക്കെ തന്നെ മണ്ണിൽ കാണും. അതിനോടൊപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ടുന്ന ജൈവ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഇതിനോടൊപ്പം ഈ കവർ നമ്മൾ പോളിത്തീൻ ഷീറ്റ് മൂടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണ്ണിലുള്ള അല്ലെങ്കിൽ അകത്തുള്ള വായു പുറത്തു പോകാത്ത രീതിയിലും പുറത്തുള്ള വായു അകത്ത് കയറാത്ത രീതിയിലും 4 വശവും നന്നായിട്ട് മണ്ണിട്ട് ടക്ക് ചെയ്ത് മൂടുക എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും മണ്ണിന്റെ താപനില കൂടും, കൂടുന്നതനുസരിച്ച് മണ്ണിലുള്ള അണുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഒരു ഏകദേശം ഒരു 30-35 ദിവസം മണ്ണിട്ടതിന് ശേഷം ആ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉള്ള മണ്ണ് കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രോഗമില്ലാത്ത ചെടികളെ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും.
3: അപ്പൊ മാഡം പറഞ്ഞ പോലെ സംയോജിത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും ഒന്നിച്ച് കൊണ്ടുപോകുക, എങ്ങനെ നമ്മൾ രോഗത്തിന്റെയും കീടത്തിന്റെയും നമുക്ക് നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റുന്നതെന്ന്. അപ്പം ഇതില് രോഗം വരുന്നെന്ന് പറഞ്ഞാൽ ഒന്നീ രോഗം വരുത്തുന്ന കാര്യങ്ങൾ മണ്ണിൽ കാണും, അല്ലെങ്കിൽ വായുവിൽ നിന്ന് വരും, അല്ലെങ്കിൽ കളകളിൽ നിന്ന് വരും. അപ്പൊ ഈ മണ്ണിന്റെ കാര്യം ഇപ്പൊ മാഡം പറഞ്ഞു. അപ്പൊ ഇത് ടോട്ടലി നമുക്കൊന്ന് സാനിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള കീടങ്ങളുടെ എക്സും അതുമൊക്കെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു മണ്ണ് നമുക്ക് ലഭിക്കും. ഇത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കണക്കും.
4: അതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് കുമ്മായ പ്രയോഗം, ഏകദേശം 1 cm 2 kg വീതം കുമ്മായം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ലഭ്യമാകുന്ന

0: ഡോളമേറ്റ് ഉണ്ട്. ഡോളമേറ്റ് ആകുമ്പോൾ നമുക്ക് രണ്ട് മൂലകങ്ങൾ കൊടുക്കും, കാൽഷ്യവും മഗ്നീഷ്യവും കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കർഷകർക്ക് എല്ലാ കടകളിലും ലഭ്യമാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് മണ്ണിന്റെ പുളിപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കും.
1: ഇത് ഈ പോളിത്തീൻ കൊട്ട് മൂടുന്നതിന്റെ മുന്നേ തന്നെ
0: അല്ല, മുടി നമ്മൾ മണ്ണ് ശുദ്ധീകരിച്ചു. ഇതിപ്പം പോളിത്തീൻ ഷീറ്റ് ഇട്ട് മുടിയില്ലെങ്കിൽ പോലും കൃഷി ചെയ്യുന്നതിന് മുൻപ് കർഷകർ അനുവർത്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കുമ്മായ പ്രയോഗം. കാരണം മണ്ണിന്റെ പുളിപ്പ് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ എല്ലാ പൊതുവെയുള്ള മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് കൊടുക്കുമ്പോൾ പ്രതിരോധശേഷി കിട്ടുന്നതിനോടൊപ്പം തന്നെ കൊടുക്കുന്ന വളം ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. അതിനോടൊപ്പം ചെടികൾ ആരോഗ്യത്തോടെ നിൽക്കാനും സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടും കർഷകരെ അനുവർത്തിക്കേണ്ട ഒന്ന് തന്നെയാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം.
1: ഈ കുമ്മായം പ്രയോഗം ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അതിന്റെ അകത്ത് വിത്ത് അല്ലെങ്കിൽ തൈകൾ നടാൻ പറ്റും?
0: സാധാരണഗതിയിൽ നമ്മൾ കുമ്മായ പ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ജലാംശം ഉണ്ടെന്ന് ഉറപ്പു വരുത്തണം. കാരണം മണ്ണിൽ അത് ലയിച്ച് അതിന്റെ ആ മണ്ണിനെ അമ്ലത്വം ക്രമീകരിക്കേണ്ടതായിട്ട് വരും. ഏകദേശം 1 മുതൽ 2 ആഴ്ചക്കാലം നമുക്കൊരു ഇന്റർവെൽ കൊടുക്കുന്ന ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം മണ്ണിൽ അമ്ലത്വം ക്രമീകരിച്ചതിന് ശേഷം കൃഷി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ മണ്ണിനെ ശുചീകരിക്കാവുന്ന വേണമെങ്കിൽ പറയാം.
0: അതെ അതെ,
1: അതൊരു ഫസ്റ്റ്
0: ഡിസ്ഇൻഫെക്ഷൻ ആണ്.
1: അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും.
0: ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വിത്ത് വളരെ വലിയ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കാരണം വിത്ത് എപ്പോഴും നമുക്ക് സ്ഥലത്തിന്റെ ചുറ്റുപാടനുസരിച്ചോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അവിടെ പ്രശ്നങ്ങൾ, സാധാരണഗതിയിൽ രോഗങ്ങൾ കൂടുതലായിട്ട് കാണും ചില സ്ഥലങ്ങൾ കാണും, ഏതെങ്കിലും രോഗങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് കൂടുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങൾ ആ സ്ഥലങ്ങൾക്ക് പ്രത്യേകമായിട്ട് കൂടുതലായിരിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ്, അതായത് നമുക്ക് പ്രതിരോധശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പം അടുത്തുള്ള ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ആദ്യം സെലക്ട് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വിത്ത് ലഭ്യമാകുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ വിത്തിനൊരു പരിചരണം കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് മണ്ണിലേക്ക് കൊടുക്കുന്നതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ആ വിത്ത് പരിചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മിത്ര അണുക്കൾ നമുക്ക് ലഭ്യമാണ്. അത് ട്രൈക്കോഡർമ ഉപയോഗിക്കാം, സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇത് വിത്ത് പരിചരണത്തിനകത്ത് സ്യൂഡോമോണാസ് ആണെങ്കിൽ നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാകുന്നത് ഇച്ചിരി കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ആ ഒരു വിത്തിനെ നമ്മൾ ഒന്ന് ഒരു 20 മിനിറ്റ് അല്ല 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ആ വിത്തിന്റെ പുറത്ത് ഈ സ്യൂഡോമോണാസിന്റെ ആവരണം ഉണ്ടാകുകയും മണ്ണിൽ കൊണ്ട് നടുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് സ്യൂഡോമോണാസിനുണ്ട്. ട്രൈക്കോഡെർമയും നമുക്ക് ഇത്തരത്തിൽ പ്രയോഗിക്കാം. ഇല്ല, രണ്ടായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിപണിയിൽ കിട്ടുന്ന സീഡുകളെല്ലാം തന്നെ കെമിക്കൽസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ വിത്തിന്റെ കാലാവധി കൂട്ടാൻ വേണ്ടി തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നത് തന്നെയാണെങ്കിൽ പോലും നമുക്ക് പാക്കറ്റുകളിലോ അല്ലെങ്കിൽ ലഭ്യമാകുന്നതാണെങ്കിൽ മണ്ണിൽ കൊടുക്കുമ്പോൾ നമുക്കിത് ചെയ്യുന്ന കുറച്ചും കൂടെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സാധിക്കും.
1: ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കെമിക്കൽസ് കുറച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ.
0: അതെ, സീഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതുമല്ല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ, ലവണങ്ങൾ, വൈറ്റമിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സ്യൂഡോമോണാസോ ട്രൈക്കോഡെർമയ്ക്കോ സാധിക്കുന്നുണ്ട്.
1: സീഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മതി, സ്യൂഡോമോണാസ് ട്രൈക്കോഡെർമ വെച്ച് പരിചരിച്ച് വിത്തുകളെ നമ്മൾ നടുവാണെങ്കിൽ അത് നിശ്ചയമായിട്ടും ലാഭകരമാണ്.
0: അതിനോടൊപ്പം തന്നെ ഒന്നും കൂടെ പറയാനായിട്ടുള്ളത്, ട്രൈക്കോഡെർമ കേക്ക് നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്നുണ്ട്. ഈ കേക്ക് നമുക്ക് ഈ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. കേക്ക് ആണെങ്കിൽ നമുക്ക് ട്രൈക്കോഡെർമ കൊയർ പിത്ത് കേക്ക് എന്നാണ്, TC കേക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അത് ഉപയോഗിക്കുന്നതിന്റെ എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ നാൾ ഈ ട്രൈക്കോഡെർമയുടെ സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ള ഒന്നാണ് ട്രൈക്കോഡെർമ കൊയർ പിത്ത് കേക്കിൽ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിൽ അത് ഈർപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിടിച്ചു നിൽക്കും. പക്ഷെ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, രാസവളങ്ങൾ അല്ലെ രാസ കീടനാശിനികൾ, ചൂടുള്ളത് പ്രത്യേകിച്ച് കോഴിക്കാരം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നത് ഒരു ഇടവേള കൊടുത്ത് മാത്രം ചെയ്യുക.
1: അതെ.
0: കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മണ്ണിൽ നന്നായിട്ട് വളരാൻ അനുവദിച്ചതിന് ശേഷം, അത് പ്രതിരോധശേഷി കൊടുത്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഏത് നമ്മൾ ആദ്യം കൊടുക്കുന്നോ തീർച്ചയായിട്ടും അതിനൊരു ഇടവേള കൊടുത്ത് വേണം കൃഷി ചെയ്യാനായിട്ട്.
1: ഒത്തിരി രോഗങ്ങൾ വിത്തിൽ നിന്നും വരാറുണ്ട്.
0: അതെ അതെ അതെ അതെ, പ്രത്യേകിച്ചും നമ്മുടെ വെണ്ടയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വൈറൽ രോഗങ്ങളൊക്കെ കൂടുതലും വിത്തിൽ നിന്ന് തന്നെ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് പരിചരണം ആവശ്യമായിട്ടുള്ളതും അതുപോലെ നല്ല വിത്തുകൾ ശേഖരിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ആവശ്യമാണ്.
1: അപ്പം വിത്ത് നല്ല നമ്മൾ ശേഖരിച്ച് അല്ലെങ്കിൽ വിത്തിനെ നമ്മൾ നല്ലപോലെ പരിചരിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്തോ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്?
0: ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ പാകി നടുന്ന തൈകൾ, അതായത് പ്രത്യേകിച്ച് ചീര അല്ലെ വഴുതന മുളക് കത്തിരി ഇതൊക്കെ തന്നെ നമ്മൾ സാധാരണ ഗതിയിൽ പാകിയിട്ട് പിരിച്ചു നടുന്ന ഒരു രീതികളുണ്ട്. അത്തരത്തിൽ ചെയ്യുന്ന തൈകളാണെങ്കിൽ

പോലും ആ തൈകൾ ഒരു സ്യൂഡോമോണാസിന്റെ ലായനി നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിലാണ്, ചെറിയ ഒത്തിരി നീട്ടിയെടുക്കേണ്ട, കുഴമ്പ് രൂപത്തിലാണെങ്കിൽ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഈ തൈകൾ അതിലേക്ക് ഒരു അരമണിക്കൂർ മുക്കി

0: പത്ത് പതിനഞ്ച് ദിവസം ഇടവേളകൾ ഇതിന്റെ ഒരു പ്രയോഗം കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതായത് 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം, മണ്ണിൽ കുതിർത്തു കൊടുക്കാം. മണ്ണിൽ കുതിർത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും വേര് പടലത്തിൽ എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ കുതിർത്തു കൊടുക്കുക. അപ്പൊ തണ്ടോട് ചേർന്നുള്ള ഭാഗത്ത് സ്യൂഡോമോണസ് ലായനി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൽ അത് അത്രത്തോളം പ്രവർത്തനക്ഷമത കൂട്ടി നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടും.
1: ഈ ലായനി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കണം?
0: 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് സ്യൂഡോമോണാസിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്.
1: അപ്പൊ ഇതിന്റെ അകത്ത് വല്ലതും സ്റ്റിക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: ആ സമയത്ത് അതിന്റെ ആവശ്യമില്ല. സ്പ്രേയിങ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഉപയോഗിക്കാം. ഇലകളിൽ തളിക്കുമ്പോൾ മണ്ണിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ തൈ അല്ലെങ്കിൽ വിത്ത് ശുചീകരിച്ച് നമ്മൾ അത് എൻഷുർ ചെയ്ത് തൈയിലും വിത്തിലും രോഗങ്ങളൊന്നും ഇല്ല, മണ്ണും ശുചീകരിച്ച്, പിന്നെ സംയോജിത നിയന്ത്രണത്തിന് വേറെ രീതികളും കാണുമല്ലോ ഇതിന്റെ കൂടെ.
0: അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി, പ്രത്യേകിച്ചും നമ്മുടെ പയറിലൊക്കെ പ്രധാനമായിട്ടുള്ള ഫംഗൽ ഡിസീസ് എന്ന് വാട്ടരോഗം വരും, തുരുമ്പ് രോഗം വരും, കരിമ്പിൻ കേട്, ഇതുപോലെ പ്രധാനപ്പെട്ട കുറേയധികം രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടി രൂപത്തിൽ കിട്ടുന്ന ട്രൈക്കോഡർമ ഒരു മിശ്രിതമാക്കണം. അതായത് നമ്മൾ ഒരു ഏകദേശം 90 കിലോ ഉണക്കിപ്പിടിച്ച ചാണകവും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് 1 മുതൽ 2 കിലോഗ്രാം ട്രൈക്കോഡർമയും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രൈക്കോഡർമ ഒരു മിത്ര കുമിളാണ്, സ്വാഭാവികമായിട്ട് ഈർപ്പം കൊടുക്കണം. അതെ അതെ, അതിനെ വളർത്താൻ പൂപ്പൽ വളരണമെങ്കിൽ ഈർപ്പം വേണം. അപ്പം നമ്മൾ കുറച്ച് ഏകദേശം ഒരു നമ്മുടെ വീട്ടിലൊക്കെ പുട്ട് നനയ്ക്കുന്ന മാവിന്റെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഈർപ്പം കൊടുത്തതിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്യാൻ. 2-3 കാര്യങ്ങൾ ഇന്നത്തെ ശ്രദ്ധിക്കാനുള്ളത്, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തണൽ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഈ പറയുന്ന മിശ്രിതം തയ്യാറാക്കാൻ. ഇതിനകത്തുള്ള പൂപ്പൽ വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് മൂടിയിടണം. മൂടിയിടാൻ നമുക്ക് നനഞ്ഞ ചണച്ചാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നനഞ്ഞ തുണി ഉപയോഗിക്കാം, ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നനച്ചിടാം. ഇത്തരത്തിൽ ഒന്ന് മൂടിയിടുകയാണെങ്കിൽ അതിനകത്ത് വളർച്ച വളരെ പെട്ടെന്ന് ത്വരിതപ്പെടും. ഒരു ആഴ്ച കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അന്നേരത്തേക്ക് തന്നെ ഏകദേശം ഒരു പൗഡർ വിതറി പോലെ ഇതിനകത്ത് പൂപ്പൽ വ്യാപിച്ചു തുടങ്ങും. തീർച്ചയായിട്ടും വീണ്ടും ആവശ്യത്തിന് ഈർപ്പം ഇല്ല എങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൊടുത്ത് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ മിശ്രിതം തയ്യാറാകും. അപ്പൊ നമ്മൾ എപ്പോഴാണോ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ വിത്ത് നടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് മണ്ണിൽ ഈ മിശ്രിതം കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മണ്ണിൽ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച മിശ്രിതം കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം 3 കാര്യങ്ങൾ അവിടെ സാധ്യമാക്കും. ഒന്നെന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കും, അതിനോടൊപ്പം ഒരു നല്ല ഒരു ഹോർമോൺ കൊടുക്കാനും വൈറ്റമിൻ കൊടുക്കാനും നല്ല പ്രവർത്തനക്ഷമതയുള്ള ഒന്നുമാണ്. അതിനോടൊപ്പം ചാണകപ്പൊടി ഒരു വളക്കൂട്ടാണ്, വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളെ അകറ്റി നിർത്തും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരുപോലെ സാധ്യമാക്കാനായിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൊടുക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്.
1: മേഡം, ഈ കളകള് വീഡ്സ്, ഇത് നമ്മള് നമ്മുടെ ചെടി നടുന്ന സ്ഥലം വേണമെങ്കിൽ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കും, വിളകൾ നടുന്ന സ്ഥലം, പക്ഷെ അതിന്റെ ചുറ്റുപാടൊക്കെ കളകൾ ഇഷ്ടമാതിരിയൊക്കെ കാണും. ഇതും നമുക്ക് കീടങ്ങളെയൊക്കെ ആകർഷിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വിളകളെ കീടത്തിന്റെ അറ്റാക്ക് അധികമാക്കാനും സഹായിക്കത്തില്ല?
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംയോജിത നിയന്ത്രണ മാർഗത്തിൽ ഒരു മാർഗം തന്നെയാണ് വീഡ് കൺട്രോൾ അല്ലെ കള നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിൽ കളകൾ ഉണ്ടെങ്കിൽ കളകളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയുക. കൃഷി ചെയ്യാൻ തുടങ്ങുന്ന സമയമാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും കള നിയന്ത്രണം സാധ്യമാക്കിയിട്ട് വേണം കൃഷി തുടങ്ങാനായിട്ട്. കാരണം പല കീടങ്ങൾക്കും അല്ലെങ്കിൽ രോഗാണുക്കൾക്കും അവരുടെ ഒരു ഹോസ്റ്റായിട്ട്, അതായത് ഇവരെ കിട്ടാത്ത സമയത്ത് അതിൽ നിന്നുകൊണ്ട് തന്നെ അവര് അവിടെ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു കൃഷി സ്ഥലത്ത് അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ ചില വൈറൽ രോഗങ്ങളെ കൂടുതൽ വ്യാപിപ്പിക്കാനും ചില കളകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: ഈ സംയോജിത കീടരോഗ നിയന്ത്രണത്തിൽ നമ്മുടെ ഫ്രണ്ട്ലി ഇൻസെക്ട്സ് ഇത് നല്ലപോലെ നമ്മളെ സഹായിക്കുന്നതല്ല, അതിനെ സംരക്ഷിക്കണം, അതും ആവശ്യമല്ലേ?
0: അതെ അതെ, പ്രകൃതിയിൽ തന്നെയുള്ള ചില ചിലന്തികൾ അല്ലെ തുമ്പികൾ, നമ്മുടെ പുളിയുറുമ്പ്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ഈ കൃഷിയിൽ ഈ നമുക്ക് ശത്രുക്കളായിട്ടുള്ള കീടങ്ങളെ നശിപ്പിക്കാനുള്ള മാർഗം തന്നെയാണ്. രാസ കീടനാശിനികൾ അമിതമായിട്ട് പ്രയോഗിച്ചാൽ ഇതുപോലത്തെ മിത്ര കീടങ്ങൾ നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പൊ അതിനെ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരാം. അതായത് നമുക്ക് രാസ കീടനാശിനി ഏറ്റവും അത്യാവശ്യമായ സ്ഥലത്ത് മാത്രമേ രാസകീടനാശിനി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പരിധിവരെ തന്നെ ഈ മിത്ര കീടങ്ങളെ പ്രകൃതിയിൽ തന്നെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കീടങ്ങൾ പ്രത്യേകിച്ചും നമുക്ക് ഈ കീടങ്ങളോടൊപ്പം തന്നെ മിത്ര അണുക്കളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് കീടങ്ങൾക്ക് രോഗം വരുത്തി കൊല്ലുന്ന മിത്ര അണുക്കൾ ലഭ്യമാണ്. കായ്ച്ചകൾക്ക് ബിവേറി ഉപയോഗിക്കുന്നു, അതേപോലെ പുഴുക്കൾക്കും നമുക്ക് ബിവേറി ഉപയോഗിക്കാം. അതായത് സാധാരണ കായതുരപ്പൻ പുഴു, ഇലചുരുട്ടി പുഴു, അല്ലെങ്കിൽ തണ്ട് തുരപ്പൻ പുഴു, ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന ബിവേറി ഉപയോഗിക്കാം. അത് അതേപോലെ തന്നെ ചെറിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നശിപ്പിക്കാനായിട്ട് വെർട്ടിസീലിയം നമുക്ക് ലഭ്യമാണ്.

0: അതും ഒരു മിത്രാണുവാണ്, അതും ഒരു മിത്ര കുമിളാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് രോഗം വരുത്തിക്കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതും നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കി തളിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ആവശ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൃഷിസ്ഥലത്ത് കീടങ്ങളുടെ ആക്രമണം ഉണ്ട് എന്ന് കണ്ടാൽ മാത്രം കൊടുത്താൽ മതി. മുൻകൂട്ടി കൊടുക്കുന്നതൊന്നല്ല, സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുൻകരുതലായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴാണോ നമ്മുടെ കീടങ്ങൾ നമ്മുടെ കൃഷിസ്ഥലത്ത് എത്തുന്നത്, കീടങ്ങളുടെ ശരീരഭാഗത്ത് വീഴത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ പ്രയോഗം നടത്താനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കീടങ്ങൾക്ക് രോഗം വരുത്തി നമുക്ക് ആ കീടങ്ങളെ നശിപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ഇത് ഒഴിച്ചിട്ട് നമ്മൾ ചിലപ്പം പറയാറില്ലേ ബന്ദിപ്പൂ ഇടണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ചില പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതിനെ യൂസ് ചെയ്തും നമുക്ക് കുറച്ച്.
0: അതായത് ബന്ദിപ്പൂ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറുള്ള പൂക്കളാണ്. ഈ മഞ്ഞ നമ്മൾ നേരത്തെ മഞ്ഞക്കെണി ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നത് സ്വാഭാവികമായിട്ട് ബന്ദിപ്പൂ. അതിനോട് തന്നെ നിമാവരകൾ, മണ്ണിൽ നിമാവരകൾ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ ബന്ദിച്ചെടികൾ സഹായിക്കുന്നുണ്ട്. ചോളം നമുക്ക് ഉപയോഗിക്കാം, അതിനോടൊപ്പം ആവണക്കിന്റെ ചെടികൾ നമുക്ക് ചുറ്റുപാട് നട്ടു വളർത്താം. ഇതൊക്കെ തന്നെ ഈ പറയുന്ന ഈച്ചകളെ അല്ലെ ചെറിയ പ്രാണികളെ ആകർഷിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ കൃഷിയിലുള്ള വിളകളുടെ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഈ പറയുന്ന സഹായിക്കും. അപ്പൊ ഇത് നമുക്ക് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു വിഭാഗത്തിൽ പെടുന്നു. ഇത്തരത്തിലുള്ള ചെടികൾ ഇടവളയായിട്ട് കൊടുക്കുന്നതും നമ്മുടെ കൃഷിയിടങ്ങളിൽ ഈ പറയുന്ന രാസ കീടനാശിനി പ്രയോഗം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: നമ്മളിവിടെ കർഷകർ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ?
0: അത്യാവശ്യം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട് കർഷകർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളോട് സംശയങ്ങൾ ചോദിച്ച് നമ്മൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ എക്കോ ഷോപ്പുകൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകളും ഒട്ടുമിക്കവാറും നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതെല്ലാം അവിടെ ലഭ്യമാക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പം കർഷകരുടെ ആവശ്യാനുസരണം ഇത് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുന്നില്ല എന്ന് ചില പരാതികളും ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ പോലും സഹായിക്കാനായിട്ട് അതാത് സ്ഥലങ്ങളിൽ കൃഷിഭവനോ അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളോ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു പരിധിവരെ എല്ലാ കർഷകരും പരിശീലനങ്ങൾ ആവശ്യപ്പെട്ട് വന്നവരോ കിട്ടിയവരോ ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഇതിന് അത്യാവശ്യം ചെറിയ ഒരു ബോധവൽക്കരണം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ.
2: പച്ചക്കറികളിലെ സംയോജിത രോഗ കീട നിയന്ത്രണം, ഇതേക്കുറിച്ച് തിരുവനന്തപുരം വെള്ളനാട് ICAR മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ബിന്ദുആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർ ബിൽഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 72,400 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 2,900 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ്

0: ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
4: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
5: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഏത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണ ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്? ഉത്തരം, പന്നിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണയായി ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്. അമ്മ പന്നികളുടെ ശരീരഭാരത്തിൽ അമർന്ന് പന്നിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാതെ ഗാർഡ് റെയിൽ സംരക്ഷിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
5: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
6: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:20. ഇപ്പോൾ വിപണി. ഈ മാസം 11-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. കുരുമുളക്, കാപ്പിക്കുരു, ചുക്ക്, പുൽത്തൈലം, കോഴിമുട്ട, കശുവണ്ടിപ്പരിപ്പ് എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങ, പിണ്ണാക്ക്, നാളികേരം, തൊണ്ടില്ലാത്തത്, ഏലം, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. അടയ്ക്ക, റബ്ബർ, നേന്ത്രക്കായ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിൻ്റലിന് 300 രൂപ കുറഞ്ഞ് കൊച്ചി റെഡി 25,400, കൊല്ലം 25,300, 200 രൂപ കുറഞ്ഞ് കോട്ടയത്ത് 28,700, വടക്കൻ പറവൂർ 26,700, ആലപ്പുഴയിൽ 26,000, എറണാകുളത്ത് 25,900 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്വിൻ്റലിന് 600 രൂപ കുറഞ്ഞ് ആലപ്പുഴ പുകരാശി 16,250, ആലപ്പുഴ തെളിവ് 16,300, കൊല്ലത്ത് 16,200, 300 രൂപ കുറഞ്ഞ് എറണാകുളത്ത് 16,600, കൊച്ചിയിൽ 16,200, 200 രൂപ കുറഞ്ഞ് വടക്കൻ പറവൂർ 16,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. തേങ്ങപ്പിണ്ണാക്ക് ക്വിൻ്റലിന് 100 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 3,600 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ

0: വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1000 100 രൂപ കുറഞ്ഞ ചെങ്ങന്നൂരിൽ 26000 750 രൂപ കുറഞ്ഞ ആലപ്പുഴയിൽ 28750 500 രൂപ കുറഞ്ഞ കോട്ടയത്ത് 29000 50 രൂപ കുറഞ്ഞ കൊല്ലത്ത് 30050 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ ആലുവയിൽ 6000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. ഏലം കിലോഗ്രാമിന് 100 രൂപ കുറഞ്ഞ കട്ടപ്പനയിൽ 2900 50 രൂപ കുറഞ്ഞ തൊടുപുഴയിൽ 3300 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ കൊച്ചി സെന്ററിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് കോട്ടയത്ത് 39300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ വിപണനം നടന്നു. ചുക്ക് ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് അടൂരിൽ 34000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിലൊന്നും തന്നെ വിലയിൽ മാറ്റമുണ്ടായില്ല. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 2900 രൂപ വർദ്ധിച്ച് കൊല്ലത്ത് 84300 രൂപയ്ക്ക് വിപണനം നടന്നു. അടയ്ക്ക ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ ചെങ്ങന്നൂരിൽ 6100 1000 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 6000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. പുൽത്തൈലം ക്വിന്റലിന് 19000 രൂപ വർദ്ധിച്ച് കൊച്ചിയിൽ 190000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ വിലയിൽ മാറ്റമുണ്ടായില്ല. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 5400 രൂപ മുതൽ 7700 രൂപ വരെ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കയർ, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ മാസം 11 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: സമയം 7:24:46. ഇനി 7:25 വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വരുന്ന രണ്ട് പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാൻ ഉറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ന്യൂഡൽഹി പ്രഖ്യാപനം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ന്യൂഡൽഹി പ്രഖ്യാപനം വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള സമാധാനത്തിനായും ഭീകരവാദത്തിനെതിരായും ശക്തമായ ആഹ്വാനവുമായാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ജമ്മുകശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ലോകത്ത് തുടരുന്ന സംഘർഷങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലെ ധ്രുവീകരണം

0: സംസ്ഥാനത്തിലും സംഘടന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. പരമാവധി സംയമനം പാലിക്കാൻ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിലെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണ സുരക്ഷാ നിരീക്ഷണത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ബോധപൂർവമായ ആക്രമണങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ ഗൌരവമായ ആശങ്ക രേഖപ്പെടുത്തി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് സമാധാനപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നേരിടാൻ ബഹുരാഷ്ട്ര സഹകരണം അത്യാവശ്യമാണെന്നും ന്യൂഡൽഹി പ്രഖ്യാപനം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കായിക സാങ്കേതിക വിദ്യ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ രണ്ട് ശുപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനത്തോടെയാണ് ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദം വഹിക്കുന്നതെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് ആർക്കും എതിരല്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ നിരവധി ആഗോള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള ഭരണപരിഷ്കരണത്തിനായി 10 നിർദ്ദേശങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരണം ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. കൂടാതെ ആഗോള സാമ്പത്തിക ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ അതിവേഗം വളരുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകണമെന്നും നിർദ്ദേശിച്ചു.
2: हमारी एकता और सहमति को वैश्विक मंच पर ठोस परिणामों में बदले. अगले 20 वर्षों के लिए हमें एक नए और एम्बिशियस एजेंडा पर काम करना होगा. इसकी शुरुआत हमें अपने खुद के वर्किंग सिस्टम से करनी होगी.
1: അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക സ്ഥാപനങ്ങൾക്കുള്ളിലെ വോട്ടിംഗ് അവകാശം, നേതൃസ്ഥാനങ്ങൾ, നയപരമായ മുൻഗണനകൾ എന്നിവ ഇന്നത്തെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമുദ്രതീര തൊഴിലാളികളും നാവികരും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര പിന്തുണാ ശൃംഖല സ്ഥാപിക്കണമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശം മുന്നോട്ടുവച്ചു. ആഗോള വ്യാപാരത്തിൽ നാവികർ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി.
2: സീ ഫെയറേഴ്സ് കാ വൈശ്വിക് വ്യാപാർ മേ ബഹുത് ബഡാ യോഗ്ദാൻ ഹൈ കിന്തു അക്സർ മുസ്കിൽ സമയ മേ ഉനെ സഹാരെ കി കമി മഹ്സൂസ് ഹോതി ഹൈ. മേരാ പ്രസ്താവ് ഹൈ कि क्या हम सी फेरर्स इमरजेंसी सपोर्ट नेटवर्क बना सकते हैं. इसके माध्यम से संबंधित देशों की मैरिटाइम अथॉरिटी.
0: ബ്രിക്സ് കൂട്ടായ്മ 20 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്മരണയ്ക്കായി രണ്ട് പ്രത്യേക തപാൽ സ്റ്റാമ്പുകളും പ്രധാനമന്ത്രി പുറത്തിറക്കി. തുടർന്ന് പ്രധാനമന്ത്രിയും ബ്രിക്സ് നേതാക്കളും ഭാരത് മണ്ഡപത്തിന്റെ പുൽത്തകിടിയിൽ തൈച്ചെടികൾ നട്ടു. ഇന്ത്യ ഇന്നോവേറ്റ്സ് പ്രദർശനവും നേതാക്കൾ സന്ദർശിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായാണ് ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ഡിപി വേൾഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഡ്രൈ ഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും യുഎഇ വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയുടെയും സാന്നിധ്യത്തിൽ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചു. യമനിലെ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലുള്ള മോഖ തുറമുഖവും ബാബൽ മന്ദബ് കടലിടുക്കിലെ തന്ത്രപ്രധാന ദ്വീപായ പെരിമും പിടിച്ചെടുത്തതോടെയാണ് താൽക്കാലികമായി പൈപ്പ് ലൈൻ അടച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സൌദിയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി

0: നടത്തിയതിൽ സുപ്രധാന പങ്കുവഹിച്ചത് കിഴക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ എണ്ണ പൈപ്പ് ലൈനാണ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3 കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്കെ എലീന റൈബാക്കിനെയും നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ഫൈനൽ. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും. 6 ഇടവേളയ്ക്ക് ശേഷം ഗ്വാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21 സർവീസ് പുനരാരംഭിക്കുക. 2020 കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പങ്കെടുത്തു. രാജ്യത്ത് 23 കേന്ദ്രങ്ങളിലായാണ് പരിപാടി നടന്നത്. പുതുതായി യോഗ്യത നേടിയ ചാർട്ടേഡ് അക്കൌണ്ടന്റുകൾക്ക് കേന്ദ്രമന്ത്രി അംഗത്വ സാക്ഷ്യപത്രം വിതരണം ചെയ്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. Nadda. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി രാജ്യത്തുടനീളം 1.25 ലക്ഷത്തിലധികം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിൽ 10 ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുകളുടെയും 12 പൊതുജനാരോഗ്യ ലബോറട്ടറികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാനുറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10 ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. Satheesan. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 20 സെക്കൻഡ്.

0: FM evening.
1: പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഈവനിങ് ആരംഭിക്കുന്നു. കൊച്ചി എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എഫ് എം ഈവനിങ്ങിലേക്ക്.

0: എറണാകുളത്തെ ഗ്യാസ് ശ്മശാനങ്ങളിൽ പലതും പ്രവർത്തനരഹിതം. അറ്റകുറ്റപ്പണികൾ സമയത്തിന് നടത്താത്തതും ഗ്യാസിൽ ദഹിപ്പിക്കാൻ ആളുകൾക്ക് താൽപ്പര്യമില്ലാത്തതുമാണ് നിലവിലെ അവസ്ഥയ്ക്കു കാരണമായി പറയുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: എന്റെ പേര് വാസുദേവൻ എന്നാണ്. 19 മുതൽ 24 വരെ ഞാനാണ് പച്ചാളം ശ്മശാനം എന്റെ അടുത്ത് നടത്തിയിരുന്നത്. ഞാൻ നടത്തുമ്പോഴും വിറകിന്റെ ക്യൂമിറ്റോറിയം മാത്രമേ വർക്ക് ചെയ്തിരുന്നുള്ളൂ. ഗ്യാസിന്റെ വർഷങ്ങളായിട്ട് അത് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുന്നതായിരുന്നു. ഞാനും 19 ഉള്ളപ്പോഴും കംപ്ലൈന്റ്, അതിനു മുമ്പും കംപ്ലൈന്റ് തന്നെയാണ്. ഇപ്പൊ വർക്കിംഗ് ആണോന്ന് എനിക്കറിയില്ല. അത് ചേമ്പറൊന്നും വർക്ക് ചെയ്തിരുന്നില്ല. പിന്നെ അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അതിനെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അവിടെയുള്ള ഷോക്കേജ് എടുത്ത് അത് അങ്ങനെ അടുത്ത കൊട്ടേഷന് മാറ്റി കൊടുക്കും, അത്ര തന്നെ. ഇപ്പൊ എടപ്പള്ളി ഗ്യാസ് ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. എടപ്പള്ളി ശ്മശാനം ഞാൻ നടത്തിയതാണ് 19-20. പൊതുവെ ഹിന്ദുസിന്റെ ഇതിന് ചേമ്പറിനോടാണ് താല്പര്യം. പിന്നെ ഇല്ലെങ്കിൽ ഇവിടെ പുള്ളാകുമ്പോ അതിലേക്ക് ഉപയോഗിക്കുമല്ലോ, അത് വർക്കിംഗ് ചെയ്യുന്നില്ലല്ലോ. പൊതുവെ കേരളത്തിൽ ഗ്യാസ് ക്യൂമിറ്റോറിയം ഉള്ളതൊന്നും അത്രയൊന്നും പ്രാക്ടിക്കൽ ആയിട്ടൊന്നും സക്സസ് ആയിട്ടില്ല. പലയിടത്തും കംപ്ലൈന്റ് ഉണ്ട്. അതിന്റെ ബർണർ വർക്ക് ചെയ്യാണ്ട് മറ്റതൊക്കെ ആയിട്ടും പിന്നെ ബോഡി കത്താണ്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പിന്നെ ഇതിന്റെ കർമ്മം ചെയ്യാനൊക്കെ അസ്ഥിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വിറകിന്റെ ക്യൂമിറ്റോറിയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഒരുപാട് ചെലവും കൂടുതലാണ്. ഗ്യാസ് വേണം, പിന്നെ വെള്ളം വേണം, പിന്നെ ചിമ്മിനൊക്കെ ഒരുപാട് പൊക്കത്തിൽ പണിയണം. പിന്നെ അത് എല്ലാവർക്കും അത് ഉപയോഗിക്കാനും പറ്റില്ല. അറിയുന്ന ആൾക്ക് തന്നെ ഉപയോഗിക്കാനും പറ്റുള്ളൂ. പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ പുതുക്കി പണിയാനോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അതിന്റെ സമ്മർദ്ദം വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു തിരക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ വിറക് മറ്റുള്ള അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അത് നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്തുതരാം. പക്ഷെ അത് ചെയ്തില്ലല്ലോ അവര്.
0: ഇടക്കൊച്ചി നോർത്ത് കൗൺസിലർ കെ ജെ ബേസിൽ.
2: ഇടക്കൊച്ചി നോർത്ത് വാർഡിലാണ് ഇടക്കൊച്ചി പൊതു ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. രാജ ഭരണകാലം മുതൽ അവിടെ SC വിഭാഗങ്ങൾക്കുള്ള ശ്മശാനമായിട്ടാണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ നാളുകൾക്ക് ശേഷം കൊച്ചി നഗരസഭ അതിനോട് ചേർന്നുള്ള കുറേയേറെ പ്രദേശങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങൾക്കും മൃതശരീരം സംസ്കരിക്കാനുള്ള ഇടമെന്ന നിലക്ക് പ്രത്യേകം പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കത്തോലിക്ക ക്രൈസ്തവർക്കുള്ള ഇടക്കൊച്ചി സെന്റ് മേരീസ് സെമിത്തേരിയും എല്ലാ വിഭാഗം ആൾക്കാർക്കും ദഹനം നടത്തുന്നതിനുള്ള ദഹിപ്പിക്കുന്നതിനുള്ള വിറക് ശ്മശാനം, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള സെമിത്തേരി, കത്തോലിക്കരല്ലാത്ത മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ക്രൈസ്തവർക്കുള്ള സെമിത്തേരി ഉൾപ്പെടെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ അന്ന് നഗരസഭ നടപ്പാക്കിയ പദ്ധതിയാണിത്. എന്നാൽ 2015 തൃപ്പൂണിത്തുറ MLA ആയിരുന്ന കെ ബാബു മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പ്രകൃതി സൗഹൃദമായ പരിസ്ഥിതി സൗഹൃദമായ ക്രെമറ്റോറിയ എന്ന നിലക്ക് ഗ്യാസ് ക്രെമറ്റോറിയത്തിന് കെട്ടിടം നിർമ്മിക്കുകയും തുടർന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഗ്യാസ് വെച്ച് ദഹിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങളും മറ്റും സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 2020-21 കാലഘട്ടത്തിലാണ് അതിന്റെ പണിയെല്ലാം പൂർത്തിയായത്. എന്നാൽ നാളെ ഇതുവരെയായിട്ട് അത് തുറന്നു കൊടുത്തിട്ടില്ല, അത് പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2025 പുതിയ കൗൺസിൽ വന്നതിന് ശേഷം ഇപ്പോൾ കൗൺസിലർ എന്നുള്ളക്ക് പലഘട്ടം കൗൺസിൽ ഈ വിഷയം ഉന്നയിക്കുകയും നഗരസഭ റവന്യൂ ഓഫീസറെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നടപടി സ്വീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും തരത്തിൽ വിശ്വാസപരമായ എതിർപ്പൊന്നും നമ്മുടെ ഗ്യാസ് ക്രെമറ്റോറിയത്തിന് എതിരായി നാം പരിസരവാസികളുടെ ആരുടെയും ഉണ്ടായിട്ടുള്ള എന്റെ അറിവിൽ പെട്ടിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്.
3: കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലുള്ള ശ്മശാനങ്ങളിൽ ഇടക്കൊച്ചിയിലും ഇടപ്പള്ളിയിലും രേമുരത്ത് പള്ളുരുത്തി ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ ഗ്യാസ് ക്രെമറ്റോറിയം സ്ഥാപിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്.
0: കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ.
3: രേമുര ശ്മശാനത്തിലായാലും ഇടപ്പള്ളിയിലാണെങ്കിലും ഇത്തരം ശ്മശാനങ്ങൾ എല്ലാ പണിയും പൂർത്തീകരിച്ച് അതിന്റെ വർക്കിംഗ് കണ്ടീഷനിലാക്കിയിരുന്നിട്ട് പോലും ആളുകളത് ചൂസ് ചെയ്യാത്തതിന്റെ ഒരു വിഷയം നമ്മൾ നേരിടുന്നുണ്ട്. പലപ്പോഴും മതപരമായ പല പ്രശ്നങ്ങളും ചടങ്ങുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. അപ്പൊ അവര് കൂടുതൽ ആളുകളും അത് ചൂസ് ചെയ്തത് പഴയ കാല രീതിയിലുള്ള വിറക് ഉപയോഗിച്ചുള്ള ക്രിമേഷൻ ആണ് അവര് ചൂസ് ചെയ്യാറുള്ളത്. ഇതില് കഴിഞ്ഞ കൗൺസിൽ കുരുതലും നമ്മള് അതിനു മുമ്പുള്ള കൗൺസിലുകളിലൊക്കെയായി ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിഷൻസ് റോട്ടറി ക്ലബിന്റെയും തനത് ഫണ്ടും പ്ലാൻ ഫണ്ട് MLA ഫണ്ട് ഇങ്ങനെ ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ പല ശ്മശാനങ്ങളിലും ഈ രീതി നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ എടുത്തിരുന്നതാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാതെ വരുമ്പോൾ കാലക്രമേണ ഇത് വീണ്ടും ഉപയോഗശൂന്യമായി മാറുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ രണ്ടാമതും കഴിഞ്ഞ കൗൺസിൽ പീരീഡില് രേമുര ശ്മശാനം റോട്ടറി ക്ലബ്ബ് തന്നെയാണ് ആദ്യത്തെ മിഷൻ സ്ഥാപിച്ചത്. വീണ്ടും റോട്ടറി ക്ലബിന്റെ സഹായത്തോടു കൂടി തന്നെ അതിന്റെ മിഷൻസ് എറി ഇൻസ്റ്റലേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി കൂടി പൂർത്തീകരിച്ച് വീണ്ടും അത് നമ്മൾ സ്ഥാപിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും ആളുകൾ അത് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാതെ കിടന്ന് നശിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. റീസെന്റായി നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു വിഷയം കൂടിയുണ്ട്. ഗ്യാസിന്റെ ലഭ്യത ഇല്ലാതെ വന്നതും ഗ്യാസിന്റെ വില കൂടിയതുമെല്ലാം കമേഴ്ഷ്യൽ സിലിണ്ടറാണ് ഇത് ഉപയോഗിക്കുന്നത്. 6 സിലിണ്ടർ വരെ ഇതിനാവശ്യമായി വരുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. പൂർണ്ണമായ അല്ലെങ്കിലും 6 സിലിണ്ടർ ഒരുമിച്ച് പ്രവർത്തിക്കും.

0: ഒട്ടിക്കുമ്പോഴാണ് ആ ഫ്ലെയിമിന്റെ കപ്പാസിറ്റി അത് ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിമേഷൻ എത്ര രൂപ ചിലവാകും എന്നത് ഇപ്പോ ഇത്തിരി എക്സ്പെൻസീവ് ആണ് എന്ന രീതിയിലാണ് നമ്മൾ കരാർ കൊടുത്തിരിക്കുന്ന കരാറുകാരൻ സംസാരിച്ചത്. ഈ വിഷയങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതെങ്ങനെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ നടപടിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നിലവിലുള്ള ഗ്യാസ് ക്രിമറ്റോറിയങ്ങളും പൊതു ശ്മശാനങ്ങളെല്ലാം സാധാരണ വിറക് ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിലും ഇലക്ട്രിക്കൽ കൂടി പരീക്ഷിക്കാനുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളിൽ ഒരു അപ്ഡേഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം എല്ലാ രീതിയും തന്നെ ആളുകൾ ചൂസ് ചെയ്ത രീതിയിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്കിത് പൊതുപണം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ CSR ഫണ്ട് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത് ആലോചിച്ച് എല്ലാവരുടെയും കൂടി ആലോചനയിൽ ഉണ്ടാവുന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: എന്റെ പേര് സനൽ കുമാർ. ദീർഘകാലം കിളമകര NSS കരയോഗത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ എഡ്രാക്കിന്റെ ഇളമക്കര മേഖലാ സമിതിയുടെ ട്രഷററായും ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഗ്യാസ് ക്രിമറ്റോറിയം എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസങ്ങളാണ് എല്ലാ സംഘടനകളെയും നിലനിർത്തി പോരുന്നത്. അത്തരത്തിൽ പുരാണങ്ങളെയും ഇതിഹാസ തുല്യമായ ഋഷിവര്യന്മാരുടെ ഗ്രന്ഥങ്ങളെയും അടിസ്ഥാന പ്രമാണങ്ങളായി എടുത്തുകൊണ്ട് ആചാര്യന്മാരുടെ നിർദ്ദേശാനുസരണം ഗരുഡപുരാണം, പത്മപുരാണം എന്നിവയിൽ നിന്നും സമാഹരിച്ച കർമ്മ പദ്ധതിയെ ഏകോപിപ്പിച്ച് മത പണ്ഡിതന്മാരാൽ തയ്യാറാക്കിയ ചിട്ടയായ കർമ്മങ്ങളാണ് ഹൈന്ദവർ അനുഷ്ഠിച്ചു വരുന്നത്. തങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുന്ന ജനനം, വിവാഹം, പിറന്നാള്, മരണം, മറ്റുള്ള വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം ഇത്തരം വിശ്വാസങ്ങളിൽ ഊന്നി ആചാര്യ നിർദ്ദേശാനുസരണം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരുന്നു. അതിൽ നിന്നും വ്യതിചലിച്ചാൽ കർമ്മഫലങ്ങൾ പിന്തുടരേണ്ടി വരുമെന്നും ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആയതിനാൽ മരണാനന്തര ചടങ്ങുകൾക്കായി പ്രത്യേക കർമ്മ പദ്ധതി സംഘടനാ തലത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് അംഗങ്ങൾ അനുസരിച്ച് അതുപ്രകാരം കർമ്മങ്ങൾ ചെയ്യുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ഒരു അംഗം മരണപ്പെട്ടാൽ പരേതനോടുള്ള ആദര സൂചകമായി ഉദകക്രിയകൾ ചെയ്യേണ്ടത് ആശ്രിതരായ ആളുകളുടെ കടമയാണ്. മരണസമയം മുതൽ പിന്മുറക്കാർ കർമ്മങ്ങൾ ചെയ്യേണ്ടുന്നതിന് പ്രത്യേകം ആചാര പദ്ധതി തയ്യാറാക്കിയിട്ടുമുണ്ട്. അത് പ്രകാരം ചിത തയ്യാറാക്കുന്നത് മുതൽ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുവരെ പ്രത്യേകം നിഷ്കർഷയുണ്ട്. കൃത്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരുന്നാൽ അതിന്റെ പാപഭാരം പിന്തുടരും എന്നാണ് വിശ്വാസം. ഗ്യാസ് ഉപയോഗിക്കുന്ന ചിതയിൽ നിന്നും അസ്ഥികൾ ലഭിക്കുന്നില്ലല്ലോ, വെറും ചാരം മാത്രമാണ് ലഭിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾക്കും തുടർന്നുള്ള സഞ്ജയന കർമ്മങ്ങൾക്കും അസ്ഥികൾ ആവശ്യമാണ്. പണ്ടൊക്കെ വിസ്തൃതമായ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അന്ത്യകർമ്മങ്ങളും ചിതയും മറ്റും സ്വന്തം ഭൂമിയിൽ തന്നെ നടത്തുമായിരുന്നു. ഇന്നിപ്പോൾ ആരുടെയും വീടുകളിൽ സ്ഥല പരിമിതി മൂലം ചിത കൂട്ടുവാനായിട്ട് നിർവാഹവും ഇല്ല. അത്തരം സാഹചര്യങ്ങൾ ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നു. മൃതദേഹം ദഹനശേഷം അസ്ഥികൾ പവിത്രമാക്കി മൺകലത്തിൽ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടതും ജ്യോതിഷ പ്രകാരം സഞ്ജയന തീയതി നിശ്ചയിച്ച് സഞ്ജയന ദിവസം അസ്ഥികൾ പുറത്തെടുത്ത് സ്വഭവനത്തിൽ കാർമ്മികന്റെ നിർദ്ദേശപ്രകാരം ചിതകൂട്ടി കർമ്മങ്ങൾ ഒരിക്കൽ കൂടി ചെയ്തുകൊണ്ട് സഞ്ജയനം നടത്തി യഥാവിധി ദേഹാവശിഷ്ടങ്ങൾ മൺകുടത്തിൽ ആക്കി പട്ടിൽ പൊതിഞ്ഞ് തികഞ്ഞ ഭയഭക്തി ആദര ബഹുമാനത്തോടെ ഏതെങ്കിലും പുണ്യ നദിയിൽ നിമജ്ജനം ചെയ്യുന്നു. ഇത്തരത്തിലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഏതോ ഒരു വിശ്വാസികൾക്കും അത്യാവശ്യമാണ്, ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ആണ് ഗ്യാസ് ഉപയോഗം നടക്കുന്ന ശ്മശാനങ്ങളിൽ ഇത്തരം അസ്ഥികൾ ലഭ്യമല്ലാത്തത് മൂലം സംഘടന അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല.
2: വളരെ പ്രതീക്ഷയോടെയാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിസ്ഥിതി സൗഹൃദ ബദലായി ഗ്യാസ് ഇലക്ട്രിക് ക്രെമറ്റോറിയം നിർമ്മിച്ചത്.
3: കൊച്ചി കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PM നസീമ.
2: അത് ഉപയോഗിക്കാത്തതിന്റെ കാരണം ഒരിക്കലും ഭരണപരമായ കാരണങ്ങൾ അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ടെക്നോളജി വളരെ വികസിച്ച സമയത്ത് പരിസ്ഥിതി സൗഹാർദ്ദമായ ഗ്യാസ് ഇലക്ട്രിക് ക്രെമറ്റോറിയങ്ങളുടെ ഉപയോഗം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ക്രെമറ്റോറിയങ്ങൾ ഉപയോഗിക്കാനുള്ള വിമുഖത പരമ്പരാഗതമായ വിറക് ഉപയോഗിച്ച് നടത്തുന്ന ശവദാഹത്തിനാണ് ഓരോ കമ്മ്യൂണിറ്റിയും താല്പര്യം കാണിക്കുന്നത്. ഇത്തരം ക്രെമറ്റോറിയങ്ങളെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്. തീർച്ചയായും അതിനുള്ള നടപടിയുമായി കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങുന്നതാണ്. അതിനായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കമ്മ്യൂണിറ്റിയുടെയും പ്രതിനിധികളെയും സ്വകാര്യ സാമൂഹിക സംഘടനയുടെ പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരം ക്രെമറ്റോറിയങ്ങളുടെ ഉപയോഗം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലുള്ള എല്ലാ ക്രിമറ്റോറിയങ്ങളും പ്രവർത്തിപ്പിക്കുന്നതാണ്. അതിനുള്ള നടപടി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന്

0: തീർച്ചയായിട്ടും ഉണ്ടാകും.
1: മൃതദേഹങ്ങൾ ഗ്യാസ് ശ്മശാനത്തിൽ ദഹിപ്പിക്കുന്നത് പരിസ്ഥിതി സൗഹൃദവും ആധുനികവുമായ ഒരു സംസ്കാര രീതിയാണ് എന്നുകരുതി എല്ലാവരും ഈ രീതി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ആർക്കും നിർബന്ധം പിടിക്കാനാകില്ല. പക്ഷേ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഗ്യാസ് ശ്മശാനങ്ങൾ നോക്കുകുത്തികളായി കിടന്നുകൂടാ. വേണ്ട അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഇവ ഏതെങ്കിലും രീതിയിൽ ഉപയോഗയോഗ്യമാക്കണം എന്നതിൽ തർക്കമില്ല. നിർവഹണം റിയ,
2: സഹായം ടി പി വിവേക്.
3: സമകാലികം,
4: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
6: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
7: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
9: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
8: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
9: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: TNC apply.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇത്രയും കുറഞ്ഞവരൊക്കെ ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈ ജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. കോട്ടയം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിനു കീഴിലുള്ള കോരുത്തോട് മുരിക്കും വയൽ പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് മലയാളം ഹിന്ദി ട്യൂഷൻ അധ്യാപകരെ നിയോഗിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഈ മാസം 29 രാവിലെ 11 മണിക്ക് പുഞ്ചവയൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നടക്കും. ബിരുദവും ബിഎഡുമാണ് യോഗ്യത. പട്ടികവർഗക്കാർക്ക് മുൻഗണനയുണ്ടായിരിക്കും. തിരിച്ചറിയൽ രേഖകളുടെയും ജാതിയും പ്രവൃത്തി പരിചയവും യോഗ്യതയും തെളിയിക്കുന്ന രേഖകളുടെയും അസലും പകർപ്പും സഹിതം എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 94 96 07 03 50. ഫോൺ നമ്പർ

0: എത്തിക്കാം. 94 96 07 03 50.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി. മൈജി പ്രൈസ് ചലഞ്ച്,
3: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറണ്ടി, ഫ്ലാറ്റ് 50% ഓഫ്. ഒപ്പം മൈജി ഓണം മാസ ഓണം ഓഫർ തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
0: കോട്ടയം ജില്ലയിൽ തെരുവുനായ്ക്കൾക്കുള്ള ABC AR പദ്ധതിയുടെ ഭാഗമായി താത്കാലികമായി മൃഗപരിപാലകനെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 19 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. സർജറി കഴിഞ്ഞ നായ്ക്കളെ പരിചരിക്കുന്നതിലുള്ള മുൻകാല പരിചയവും ആഭിമുഖ്യവും ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും, തിരിച്ചറിയൽ രേഖകൾ എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0481256 37 26 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0481256 37 26.
4: എനിക്കൊരു ടിവി വാങ്ങണമായിരുന്നു.
3: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
4: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
5: നിയമവേദി,
6: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
5: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
7: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
6: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

എഫ്എം ഈവനിംഗ് തുടരുന്നു. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, മായാ ബാലകൃഷ്ണന്റെ അടുത്ത കഥ കേൾക്കണ്ടേ? വെള്ളപ്പൊക്കത്തിലെ പൂച്ച. കേട്ടോളൂ. ഒരു പെരുമഴക്കാലം. കുളവും തോടും പുഴകളും നിറഞ്ഞു കവിഞ്ഞൊഴുകി. അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. വീടുകൾ വെള്ളത്തിലായി. ആളുകൾ വീടുവിട്ട് സുരക്ഷിത ഇടങ്ങൾ തേടി. ഉയർന്ന പ്രദേശത്തെ വിദ്യാലയങ്ങൾ, കോളേജ്, വലിയ ഹാളുകൾ എല്ലായിടത്തും ആളുകൾക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി. പക്ഷിമൃഗാദികളും വീട്ടുമൃഗങ്ങളും ഒറ്റപ്പെട്ടുപോയി. അങ്ങനെ തുടർച്ചയായ മഴയ്ക്ക് മൂന്നാം നാൾ ഉച്ചയോടെ ശമനം വന്നു. ജലത്തുള്ളികൾ ഇലകൾക്കിടയിലൂടെയും വൃക്ഷശിഖരങ്ങളിലൂടെയും ഇറ്റിറ്റ് വീഴുകയാണ്. അന്തരീക്ഷമെങ്ങും നേരിയ ഇരുട്ടും ഈർപ്പവും മൂടി നിന്നു. വെയിൽ കണ്ടിട്ട് ദിവസങ്ങളായി. അപ്പോഴാണ് മുറ്റത്തെ കശുമാവിൽ നിന്ന് ഒരു പൂച്ചയുടെ കരച്ചിൽ. മരച്ചില്ലയിൽ അള്ളിപ്പിടിച്ചിരുന്ന രാരിപ്പൂച്ച രണ്ടുവട്ടം ശരീരം കുടഞ്ഞു. ശരീരത്തിലെ വെള്ളം സ്പ്രേ പോലെ ചുറ്റും തെറിച്ചു. താഴേക്കിറങ്ങാറായോ എന്ന് നോക്കി. ഇല്ല. ഇരിക്കുന്ന കശുമാവിൻ്റെ ചോടും അതിൻ്റെ മുകളിലേക്കും

0: വെള്ളം നിറഞ്ഞാണ് നിൽക്കുന്നത്. കഷ്ടം. ആകെ തണുത്തു വിറച്ചു രാരിപ്പൂച്ച. എവിടെയാണ് ഒരു രക്ഷ? രാരിപ്പൂച്ച ചുറ്റും നോക്കി. തൊട്ടടുത്ത് ഒരു വീട് കാണാനുണ്ട്. അതിനു മുകളിൽ നിന്ന് ഒരു പട്ടി നിർത്താതെ ഓരിയിടുന്നു. ആകെ അവശനാണ് അവനും. രാരിപ്പൂച്ചയെ കണ്ടപ്പോൾ ബോ ബോ അവൻ ഒന്ന് മുരണ്ടു. ഹോയ് സുഹൃത്തേ, നീ എവിടുന്നാണ്? എങ്ങനെയാ ഈ മഴയത്ത് ഇവിടെ എത്തിയത്? ഉറക്കെ വിളിച്ചു ചോദിച്ചു വിട്ടുപട്ടി. പ്രിയ സഹോദര, ഇത് ഏതാ നാട്? രാരിപ്പൂച്ച സങ്കടത്തോടെ തിരിച്ചു ചോദിച്ചു. വെള്ളം വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ വേണ്ടതൊക്കെ എടുത്ത് വഞ്ചിയിൽ കയറിപ്പോയി. ഒരു ദിവസം മുഴുവനും ഞാൻ ആ പശുത്തൊഴുത്തിൻ്റെ കൂരയിൽ കയറിയിരുന്നതാണ്. ശക്തമായ മഴയും കാറ്റും, വിശന്നിട്ടും വയ്യ. ആദ്യ ദിവസം വീട്ടിലെ രണ്ട് കോഴികൾ ശങ്കരനും പാത്തൂട്ടിയും കൂട്ടിനുണ്ടായിരുന്നു. നാട്ടുകാരോ വീട്ടുകാരോ ആരെയും കാണുന്നില്ല. മഴയുടെ ഇരമ്പലും കാറ്റും ഇരുട്ടും മാത്രം. പേടിച്ചു വിറച്ചിരുന്നു. വൃക്ഷങ്ങൾ കടപുഴകും വണ്ണമുള്ള കാറ്റ്. ഒരു പാതിരാത്രിക്ക് തൊഴുത്തിൻ്റെ ഓടും ഷീറ്റും മറയുമൊക്കെ കാറ്റെടുത്തു കൊണ്ടുപോയി. രാരിപ്പൂച്ച സങ്കടത്തോടെ തുടർന്നു. ആ കാറ്റിൽ മരം ഒടിഞ്ഞു വീണു. ഞങ്ങളൊക്കെ എവിടെയൊക്കെയോ ചിതറി വീണു. കുറച്ചു ദൂരം തട്ടിത്തടഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു. ചത്തില്ല, ഭാഗ്യം. രാരിപ്പൂച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടെ ഒരു വലിയ മരത്തടിയിൽ എനിക്ക് പിടികിട്ടി. അതിനൊപ്പം ഒഴുകി ഒഴുകി അങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് പിടിവിട്ടു. പിന്നെ ഈ മരത്തിലാണ് അള്ളിപ്പിടിക്കാൻ പറ്റിയത്. ഇന്നലെ രാത്രിയും പിന്നിട്ട് ഈ നേരം വരെ ഇവിടെ തന്നെയാണ് സുഹൃത്തെ. രാരിപ്പൂച്ച ഇത്രയും പറഞ്ഞു നിർത്തി. അയ്യോ കഷ്ടം. വിട്ടുപട്ടി ദയനീയമായി ഒന്ന് കുരച്ചു. നീ ഇങ്ങ് വാ സുഹൃത്തെ, ഇവിടെയെങ്കിൽ മഴ കൊള്ളാതെ ഇരിക്ക.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാനുറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൗദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ യജ്ഞത്തിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായി വർദ്ധിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം.

0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം.
1: ആകാശവാണി FM വാർത്തകൾ.
2: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.

0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: English matters.
6: സാറി, പത്രം വായിച്ചോ? ഉദ്യോഗസ്ഥർ നാടൊരു ഓർവേലിയൻ ഡിസ്റ്റോപ്പിയ ആക്കരുതെന്ന് കോടതി. ശരിയാ, എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും.
7: എന്ത്? അല്ല, എന്താ ഈ ഓർവേലിയൻ ഡിസ്റ്റോപ്പിയ ഒന്ന് പറഞ്ഞേ.
6: ആ, അത് മറ്റേ എത്യോപ്യയുടെ അടുത്തുള്ള ഒരു രാജ്യമില്ലേ, അവിടെ വേലി കെട്ടാൻ എന്തോ ഒരു പ്രശ്നം, അങ്ങനെ എന്തോ ആണ്.
7: ഓ മൈ ഗോഡ്സ്, ഡയലോഗ് അടിച്ചു വിടുന്നത് കണ്ടാൽ എല്ലാം അറിഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. എടോ, പ്രതിഷേധിച്ചു എന്ന കുറ്റത്തിന് ഒരു വിദ്യാർത്ഥിയെ അന്യായമായ തടങ്കലിലിട്ടപ്പോൾ കോടതി ഉദ്യോഗസ്ഥരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് വിയോജിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള പൗരന്റെ മൗലിക അവകാശമാണ്. ഉദ്യോഗസ്ഥരുടെ ഇത്തരം വഴിവിട്ട നടപടികൾ തടഞ്ഞില്ലെങ്കിൽ ഈ നാടൊരു ഓർവേലിയൻ ഡിസ്റ്റോപ്പിയായി മാറും എന്നാണ് കോടതി പറഞ്ഞത്.
6: ഹോ, വലിയ ഡയലോഗ് തന്നെ. അല്ല, ഇതൊക്കെ എനിക്ക് പത്രം വായിച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ ഈ എത്യോപ്യയാണ് അങ്ങ് പിടികിട്ടാത്തത്.
7: എത്യോപ്യ അല്ലേടോ ഡിസ്റ്റോപ്പിയ. വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ട, ജീവിക്കാൻ കൊള്ളില്ലാത്ത ഒരു ലോകത്തെയാണ് ഡിസ്റ്റോപ്യ എന്ന് പറയുന്നത്. പകരം എല്ലാം തികഞ്ഞ ദുരിതങ്ങളോ അനീതികളോ ഇല്ലാത്ത ആദർശ സുന്ദരമായ ലോകത്തെയാണ് നാം പൊതുവെ ഉട്ടോപ്യ എന്ന് പറയാറ്.
6: ഓ, അപ്പം നമ്മുടെ മാവേലി നാട് വാണിയിടും കാലത്തെ കേരളമൊക്കെ ഒരു ഉട്ടോപ്യാണല്ലേ.
7: ആ, പഠിച്ചല്ലോ. അത് തന്നെ, ജോർജ് ഓർവെൽ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ എഴുതിയ 1984 എന്ന നോവലില് ഇതുപോലെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു മോശം നാട് ആക്കരുത് എന്ന് പരത്തി പറയുന്നതിന് പകരം ഒറ്റ വാക്കിൽ ജഡ്ജി പറഞ്ഞതാണ് ഓർവേലിയൻ ഡിസ്റ്റോപ്യ എന്ന്.
6: ആ, ഇതാണ് ഞാൻ ഈ ജഡ്ജി പരീക്ഷ ഒന്നും എഴുതാതിരിക്കണത്. ഇത്രയും പുസ്തകമൊക്കെ വായിക്കണ്ടേ?
7: അതിന് നീ കോളേജിൽ പോയിട്ടില്ലല്ലോ. ആ പരീക്ഷ എഴുതാൻ ഡിഗ്രിയൊക്കെ വേണ്ടേ?
6: ആ, അത് മറ്റൊരു കാരണം.
5: English matters.
8: സമയം 8:05:09 FM ഈവനിംഗ് തുടരുന്നു.
9: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
10: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
9: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
10: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
9: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, world-class healthcare and an experience worth a lifetime.
11: ഇന്ന് ഈ പരിപാടിയിൽ ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം.
12: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്?
13: ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് നമ്മൾ പറയുമെങ്കിലും അതിന് നമ്മുടെ ഒരു മെഡിക്കൽ ടേമിലാണെങ്കിൽ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, അതായത് പെട്ടെന്ന് നമ്മൾക്ക് വരുന്ന ഒരു ഹൃദയ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക്. അപ്പോൾ അതിൻ്റെ തോതിൻ്റെ വ്യത്യാസത്തിൽ അനുപാതികമായിട്ട് നമ്മളതിനെ ആക്ച്വലി മൂന്നായിട്ട് തിരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ രീതിയിലാണെങ്കിൽ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ST elevation MI. അപ്പോൾ ST elevation MI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലെ പത്തോളജി എന്ന് പറയുന്നത് ഹൃദയ രക്തക്കുഴൽ കംപ്ലീറ്റ് അടഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടുള്ള ആ രക്തപ്രവാഹം നമ്മൾ വീണ്ടെടുക്കണം. അത് വീണ്ടെടുത്തില്ലെങ്കിൽ രോഗിക്ക് വളരെയധികം പ്രശ്നങ്ങൾ സംഭവിക്കാം. പെട്ടെന്നുണ്ടായ മരണവും ഹൃദയം തെറ്റിയിടിച്ചുണ്ടായ മരണവും എല്ലാം ഉണ്ടാകുന്നത് ഈ പലപ്പോഴും ST elevation MI കളിലാണ്.
12: എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്.
13: മെഡിക്കൽ എമർജൻസിയാണ്. മറ്റ് അക്യൂട്ട് കൊറോണ

0: പ്രസന്റുകളും മെഡിക്കൽ എമർജൻസി ആണ്. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു എൻസ്റ്റെമി എന്ന് പറയും. അതിനകത്ത് പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയായ രോഗി കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ECG എടുക്കുന്നു. ECG എടുക്കുമ്പോൾ ST എലിവേഷൻ എന്നുള്ളത് കാണില്ല. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു മുഴുവൻ അടഞ്ഞു പോയിട്ടില്ല, 100% അടഞ്ഞു പോയിട്ടില്ല. ചിലപ്പോൾ ഒരു 98% ആവാം, 97% ആവാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോശങ്ങൾക്ക് ചെറിയ ഡാമേജുകൾ സംഭവിച്ചു തുടങ്ങി. ഇപ്പം നമ്മളൊരു ബ്ലഡിൽ അതിനകത്ത് ഞങ്ങൾ ട്രോപ്പൺ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ട്രോപ്പണിനൊക്കെ പോസിറ്റീവ് ആയിരിക്കും NST എലിവേഷൻ MI എന്ന് പറയുന്നത്. അതേസമയം അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത് ഇതിനെ മൂന്നിനെയുമാണ് പെട്ടെന്ന് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻറ്റിന് വേദന വരുന്നു, കടുത്ത വേദന വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ വരുന്നു, നെഞ്ചത്ത് ഭാരമോ അത് കഴപ്പോ അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്വെറ്റിങ് കാണാം, അങ്ങനെ അത് കാണാം. അപ്പോൾ പ്രധാനമായിട്ട് ഇത് മൂന്നായിട്ടാണ് തരംതിരിക്കുക: ഒന്ന് അൺസ്റ്റേബിൾ ആൻജൈന, ഒന്ന് എൻസ്റ്റെമി, ഒന്ന് ST എലിവേഷൻ MI. ഇതിനകത്തിൽ ST എലിവേഷൻ MI എത്രയും പെട്ടെന്ന് നമ്മൾ ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ എന്തെങ്കിലും മുമ്പോട്ടുള്ള രക്തപ്രവാഹം വീണ്ടെടുക്കണം. എൻസ്റ്റെമിയിലൊക്കെ നമ്മൾ സാധാരണ മരുന്ന് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ പേഷ്യൻറ്റിന് ഇപ്പോൾ ചിലപ്പോൾ സിംപ്റ്റം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും, കാര്യം മുഴുവൻ അടഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് മുമ്പോട്ടുള്ള രക്തപ്രവാഹം അവിടെ ഉണ്ട്, നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ബെറ്ററാക്കി ആ ഒരു ഇതിനെ പ്രിസർവ് ചെയ്ത് വെക്കാം. ടൈംലി നമുക്കൊരു ആൻജിയോഗ്രാമോ അത് എടുത്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതിയാവും.
1: ഈ മുഴുവനായി അടഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗി ബോധം കെടാൻ സാധ്യതയുണ്ടോ, എങ്ങനെയാണത്?
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം മുഴുവനായിട്ട് അടഞ്ഞു പോകുമ്പോൾ ഉള്ള ഏറ്റവും പേടിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഹൃദയം തെറ്റിയിടിക്കാം, അതായത് വെൻട്രിക്കുലർ താക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഇത്. ഹാർട്ടിങ്ങിനെ 80 അല്ലെ 90 എന്ന തോതിൽ ഇതിങ്ങനെ മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പമ്പിങ്ങിന് പകരം ഹൃദയത്തിൻ്റെ മസിലുകളിങ്ങനെ വെറുതെ വിറക്കുകയുള്ളൂ, ഈ ഒരു ഇഫക്റ്റീവ് പമ്പിങ് നടക്കില്ല. സോ ഒരു ഹൃദയത്തിൻ്റെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് പുറത്തേക്ക് രക്തം തള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാത്തിലേക്കും ചെല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നുള്ള ഹൃദയം തെറ്റിയിടിച്ച് മരണം വരെ സംഭവിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നതും ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തിയില്ല എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലം പലപ്പോഴും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്.
1: പലപ്പോഴും ഇതിന്റെ ഒപ്പം നെഞ്ചരിച്ചിലും കാണാറുണ്ടോ? ഇത് ഗ്യാസ്ട്രബിളായി തെറ്റിദ്ധരിക്കാറും ഉണ്ട്.
0: തീർച്ചയായിട്ടും പല ആൾക്കാരും മരണപ്പെടുന്നതും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഗ്യാസാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സർഷനിൽ നമ്മളൊരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന നെഞ്ചത്തൊരു കെട്ടോ, നടക്കുമ്പോൾ ഒരു ഗ്യാസ് ഇങ്ങനെ വന്ന് നെഞ്ചത്തേക്ക് ഇരിക്കുന്നു, കഴുത്തിലേക്ക് ഒരു ഗ്യാസ് ഇരിക്കുന്നു, അങ്ങനെ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോടനുബന്ധമായി ഇത് വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അത് ഗ്യാസല്ല, കറക്റ്റായിട്ട് രക്തം വേണ്ട സ്ഥലത്തേക്ക് കിട്ടാത്തതിൻ്റെ ഒരു സൂചനയാണ് നമ്മുടെ ദേഹം തരുന്നത് എന്ന്.
1: സാധാരണ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ CPR കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗിയെ രക്ഷിക്കാൻ കഴിയാമെന്ന്. ഏത് അവസ്ഥയിലാണ് നമുക്കത് കൊടുക്കാൻ?
0: തീർച്ചയായിട്ടും CPR എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ നമ്മളുടെ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ തന്നെ അതിൻ്റെ മുൻകൈ എടുത്ത് അവർ പലയിടത്തും ഈ CPR ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ചേട്ടന്മാർക്കാരും ഏറ്റവും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സായിട്ട് വരാവുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രോഗി പെട്ടെന്ന് ഇതേപോലെ ഒരു നെഞ്ചത്ത് ഒരു ഭാരം പോലെ തോന്നിച്ചിട്ട്, അതായത് നെഞ്ചത്തോട്ടൊന്ന് കൈ വെക്കുന്നതായിട്ടായിരിക്കും, നമ്മൾ അകലെന്ന് കാണുമ്പോൾ ഭാരം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു എന്ന് തോന്നുന്ന ഒരു രോഗിയെ പെട്ടെന്ന് അടുത്തേക്ക് ചെന്ന് പേഷ്യന്റിനെ ആദ്യം കുലുക്കി വിളിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ടും പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പൾസ് പിടിച്ചു നോക്കുക. ആ പൾസ് പിടിച്ചു നോക്കാൻ ഈ CPR ട്രെയിനിങ് ചെയ്ത ഒരാൾക്കേ അത് അത്രയും പെട്ടെന്ന് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സിസ്റ്റർമാരോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരായിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ കഴുത്തിലെ ഒരു കരോട്ടിഡ് ധമനിയും എല്ലാം പൾസ് പിടിച്ചു നോക്കാറുണ്ട്. അപ്പൊ അതില്ല, രോഗി നിശ്ചലമാണ്, അപ്പോൾ ഒരു കാർഡിയാക് ആക്ടിവിറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ ഉടനെ തന്നെ CPR നൽകാവുന്നതാണ്. അപ്പോൾ CPR നൽകിയ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഒരു അവസ്ഥയിലും ഇപ്പോൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഒക്കെ ആണെങ്കിൽ ഹാർട്ടിങ്ങിൽ നിന്ന് വിറക്കുകയാണ്, ഇഫക്റ്റീവ് പമ്പിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ CPR വഴി അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പമ്പിങ് നമ്മൾ പുറത്തു നിന്ന് ഇതിനെ കംപ്രസ് ചെയ്ത് ഈ രക്തത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിലേക്ക് തലച്ചോറിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് CPR വഴി ഉദ്ദേശിക്കുന്നത്.
1: സാധാരണ ഇത്തരം ഈ ഹൃദയാഘാത സാധ്യതകൾ നമ്മളൊരു റിസ്ക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ വളരെ ചെറുപ്പക്കാർക്കും വരുന്നുണ്ടെന്ന്
0: ആണ് തീർച്ചയായിട്ടും.
1: അങ്ങനെ പറയാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും. ആൾക്കാർ പലപ്പോഴും പറയും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പുള്ളിക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരു 95%ത്തിനേക്കാളിലേറെ ആൾക്കാരിലും നമ്മൾക്ക് വ്യക്തമായി കണ്ടുപിടിക്കാവുന്ന റിസ്ക് ഫാക്ടേഴ്സും, അല്ലെങ്കിൽ പറഞ്ഞ പലരും നമ്മൾ ഓവർസീ ചെയ്തു പോകുന്ന ഒരു

0: കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടില് ഫാദറിന്റെയോ മദറിന്റെയോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആയിരുന്ന ആരെങ്കിലും വളരെ ഏർലിയർ ആയി അകാരണമായിട്ട് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ അറിയില്ല. അപ്പൊ ഇതേപോലെ നമ്മൾ മിസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ചോദിച്ചു വരുമ്പോൾ വ്യക്തമായ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രിമച്വർ കൊറോണറി ആർട്ടറി, അതായത് നമ്മൾ സാധാരണ ഒരു ഏജിലും നേരത്തെ തന്നെ, പഴയ കാലത്താണെങ്കിൽ 45 ശേഷമൊക്കെ ഉള്ള ഒരു ദിനെയാണ് നമ്മൾ യൂഷ്വലി ഒരു ഹാർട്ട് അറ്റാക്കിന്റെ സമയമായിട്ട് കണക്കാക്കിയിരുന്നത്. ഇന്നിപ്പോ യങ് എം ഐ, അതായത് 45 താഴെയുള്ളവരിൽ ഇപ്പൊ ഇത് കോമൺ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എന്നുള്ള ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ്, അതിന്റെ കൂടെ തന്നെ ഇന്ന് സ്ട്രെസ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും പുതിയൊരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മളത്, പൊല്യൂഷൻ ഒരു റിസ്ക് ഫാക്ടറായി കണക്കാക്കപ്പെടുന്നു. ഇതിനേക്കാളേറെ ഇന്നത്തെ ഈ സമൂഹത്തിൽ കാണുന്ന ഈ ലഹരിയുടെ ഉപയോഗം, ഇത് പെട്ടെന്ന് നമ്മൾ ഒരു പ്ലാക്ക് ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾ ചുരുങ്ങിയിട്ട്, കൊറോണറി വാസോസ്പാസം എന്നാ പറയുക, പുക വലിക്കുന്നവരിലും ഇത് വരാം. കൊറോണറി വാസോസ്പാസം വന്നിട്ട് പെട്ടെന്ന് ആള് ഉരുണ്ട് വീണ് മരണം സംഭവിക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്ന പല സമയങ്ങളിലും ഉണ്ടാകുന്ന വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഒരു സംഭവമായിട്ട് ഉണ്ടായിട്ടായിരിക്കും ഇദ്ദേഹം മരിക്കുന്നത്. അതിപ്പോ കറക്റ്റായിട്ട് ഒരു CPR കൊടുക്കാൻ ആ ഒരു സ്പോട്ടിൽ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ആളെ രക്ഷിക്കാം. പലപ്പോഴും ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ആളിങ്ങനെ നിലത്ത് വീഴും, ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ തലച്ചോറ് പൂർണ്ണമായി പോയിരിക്കും. അപ്പോൾ ഒരു 2 മുതൽ 8 മിനിറ്റ് വരെ കൃത്യമായി തലച്ചോറിൽ ബ്ലഡ് ഒഴുകിയില്ലെങ്കിൽ അതിന്റെ കോശങ്ങൾ നശിക്കുകയും അദ്ദേഹം ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് മാറാനും ഉള്ള സാധ്യതയുണ്ടാവും.
1: ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ECG എടുത്തു കുഴപ്പമൊന്നും കണ്ടില്ല, പക്ഷേ പിറ്റേ ദിവസം തന്നെ അറ്റാക്ക് വന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ശരിക്കും ECG നമുക്ക് ഇത് കൃത്യമായി അറിയാൻ കഴിയില്ല.
0: വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം 5 മുതൽ 10% വരെ ഹാർട്ട് അറ്റാക്കുകളിൽ പോലും ECG നോർമൽ ആയിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ST elevation MI എന്ന് പറയുന്ന ടൈപ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, അതിനകത്ത് ECG കൃത്യമായി ST elevation കാണിച്ചിരിക്കും. മറ്റു ചിലതിൽ NST elevation MI ചില MI ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ECG കാണിച്ചു എന്ന് വരാം. പക്ഷേ ഒരു ഓൾമോസ്റ്റ് നോർമലായ ECG 5 മുതൽ 10% ഹാർട്ട് അറ്റാക്കുകളിൽ കിട്ടാം. ഈ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതിൽ, അപ്പൊ ആ വേദനയുടെ ഇന്റർപ്രിട്ടേഷൻ ബൈ എ കാർഡിയോളജിസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തിൻ്റെ വേദന നമുക്ക് വരുമ്പോൾ നമ്മളിത് ഗ്യാസാണ് അതാണ് എന്ന് നമ്മളായിട്ട് തന്നെ തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാതെ ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഡോക്ടറോട് നമ്മൾ ചെന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ നെഞ്ചത്ത ഭാരം, കഴപ്പ്, പിന്നെ പേഷ്യൻ്റ് പറയുന്ന രീതി, നമ്മളിത് ഇങ്ങനെ ട്രെയിൻഡ് ആണ്. സോ നമുക്കത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും.
1: അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ഡയഗ്നോസിസ് ഇതാണ് അസുഖം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉടനെ ആൻജിയോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്?
0: അല്ല, ഉടനെ ആൻജിയോഗ്രാം ചെയ്യുകയല്ല. അതായത് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ആ രോഗിയോട് ചോദിക്കും എന്താണ്, ഏത് രീതിയിലാണ് വേദന, ഇതല്ലാതെയുള്ള മറ്റസുഖങ്ങൾ, വെറുതെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ ഈ മസ്കുലോസ്കെലിറ്റൽ ഫ്രെയിംവർക്കിൽ എവിടെയെങ്കിലും ഉള്ള വേദനയാണോ എന്നുള്ളതൊക്കെ റൂൾ ഔട്ട് ചെയ്യും. പിന്നെ മറ്റു കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ മാത്രമല്ല, ചിലപ്പോൾ ലങ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് ന്യൂമോതൊറാക്സ് അതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കും, അതിൻ്റെ കൂടി ECG എടുക്കും. ECG ഇതില്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ ട്രോപ്പൈ എന്ന് പറയുന്ന ആ ഇത് നമ്മൾ നോക്കും, അതിൻ്റെ കൂടെ എക്കോ നോക്കും. നമ്മൾക്ക് ഇത് ഹാർട്ടിൻ്റെ ആവാനുള്ള സംശയമാണ് എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു ആൻജിയോഗ്രാമിലേക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരിലും പിടിച്ച് ആൻജിയോഗ്രാം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അതുമാത്രമല്ല, മറ്റ് കാരണങ്ങൾ വ്യക്തമായ ഒരു ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്, അല്ലാതെ ആൻജിയോഗ്രാമിലേക്ക് പ്രൊസീഡ് ചെയ്യില്ല.
1: സാധാരണ നമ്മൾ ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഡോക്ടർ ചിലതെല്ലാം പറയുന്നുണ്ടായി, ഈ ടൊബാക്കോ, പുകയിലയുടെ ഉപയോഗം, അല്ലെങ്കിൽ കൂടിയ ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിരിക്കുക, അതുപോലെ വണ്ണവും ഇതിനൊരു കാരണമാണ്. ഒബേസിറ്റി
0: തീർച്ചയായിട്ടും,
1: അമിതവണ്ണം
0: തീർച്ചയായിട്ടും എന്നൊരു കാരണമാണ്. അമിതവണ്ണം നയിക്കുന്ന മറ്റ് അസുഖങ്ങൾ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മുടെ ശ്വാസം കൃത്യമായി അകത്തേക്ക് വലിക്കാനുള്ള ഒരു രീതിയിൽ, പ്രത്യേകിച്ച് ഉറങ്ങിക്കിടക്കുമ്പോൾ അത് പറ്റാതെ കൂർക്കം വലിക്കുകയും ഇടയ്ക്കത് നിന്നുപോവുകയും അങ്ങനെ പല പല പ്രാവശ്യമായിട്ട് നിന്നുപോകുന്ന രീതിയിൽ ശ്വാസോച്ഛാസം കൃത്യമായി അല്ലാതെ വരുമ്പോഴും, അതെല്ലാം ഈ റിസ്ക് ഫാക്ടേഴ്സിനെയും, ഹൈപ്പർ ടെൻഷനെ ആയിക്കോട്ടെ, പ്രമേഹത്തെ ആയിക്കോട്ടെ, ഇതിനെയെല്ലാം കൂട്ടുകയും ചെയ്യുന്നു. ഒബേസിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലവും അത് തന്നെയാണ്. അത് മാത്രമല്ല, ഒബേസിറ്റിയെ ഇപ്പോൾ ഒരു നീർവീക്കമുള്ള സ്റ്റേറ്റ് ആയിട്ട്, അതായത് ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് തന്നെ ഇന്ന് ഒരു ഹാർട്ട് അറ്റാക്കിന് ഒരു റിസ്ക് ഫാക്ടറായിട്ടുമാണ് കരുതപ്പെടുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പോ പലരും ഈ നടക്കാൻ പോകുമ്പോ പറയാറുണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനാണ്. ഈ വ്യായാമവും ഹൃദയാഘാതവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ഞാനിപ്പോ പറഞ്ഞ് പോകേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റോപ്പിംഗ് ഓഫ് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി പ്രിവെൻഷൻ.

0: ഒരു പ്രാവശ്യം വന്നവർക്ക് രണ്ടാമത് വരാതിരിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായി കണ്ട ഒരു സാധനമാണ്. അതായത് നമ്മൾ ആസ്പിരിൻ കഴിക്കുന്നതിനോട് തുല്യം ഇഫക്റ്റീവ്നെസ് കാണിച്ച ഒരു സംഭവമാണ് ഈ പുകവലി നിർത്തുക എന്നുള്ളത്. പുകവലി ഇപ്പൊ തീർച്ചയായിട്ടും മറ്റു സാധനങ്ങളുടെ ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങളെല്ലാം പ്രശ്നമാണ്. രണ്ട്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ വ്യായാമം. വ്യായാമത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ഹാർട്ട് അറ്റാക്കിന്റെ മാത്രം ഇതിലല്ല, ഇപ്പൊ പറഞ്ഞ ഓരോ റിസ്ക് ഫാക്ടേഴ്സിനെയും ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ വ്യായാമം. പിന്നെ പെട്ടെന്നുള്ള മരണം സാധ്യത കുറയ്ക്കുന്നു, നമ്മുടെ ജീവന്റെ ദൈർഘ്യം കൂട്ടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഏതാണ്ട് 10 വർഷത്തോളം അഡീഷണൽ ഇയേഴ്സ് ഓഫ് ലൈഫ് നമുക്ക് കിട്ടുന്നു എന്നാണ് അത് പഠനങ്ങൾ തെളിയിച്ച സാധനമാണ്. 8 to 10 years ഓഫ് ലൈഫ് ആഡഡ് എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ നിന്ന് നമുക്ക് നോക്കിയാൽ വലിയ കാര്യമില്ലെന്ന് തോന്നാം, പക്ഷേ നമ്മുടെ ഒരു മിഡിൽ ഏജ് ക്രോസ് ചെയ്ത എല്ലാവർക്കും മനസ്സിലാവും 8 to 10 years ഓഫ് ലൈഫ് ആഡഡ് ടു യുവർ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്.
1: മാത്രമല്ല ഈ ആയുസ് കൂട്ടുക മാത്രമല്ല അത് ക്വാളിറ്റിയും മെച്ചപ്പെടും
0: ഞാൻ പറയില്ല സഡൻ കാർഡിയക് ഡെത്ത് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുന്നു, ഇതുപോലെ ഈ നെഞ്ചുവേദന ഒഴിവാക്കുന്നു, പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇതുപോലെ റിസ്ക് ഉള്ളവർക്ക് തന്നെ ഇപ്പൊ വീട്ടിലെല്ലാവർക്കും ഒരു പ്രായത്തിൽ വന്നു എന്ന് വെച്ചു, നമ്മളുടെ അതിന് വരാനുള്ള ഒരു 10 വർഷം അങ്ങോട്ടേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു എന്ന്, ബോഡിയുടെ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിനെ കുറയ്ക്കുന്നു. പിന്നെ മാനസികോല്ലാസം തരുന്നു, ജീവിതത്തിൽ നമ്മൾ സന്തോഷമായി ജീവിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പാരാമീറ്റർ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം തരുന്ന ഒരു സാധനമാണ്, അപ്പൊ വിച്ച് ക്യാൻ ഹാവ് ഇഫക്ട്സ് ഓൺ എവറിഥിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യായാമമാണ്.
1: നമുക്ക് സാധാരണ ഇതിന് വരാനുള്ള സാധ്യതകൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആർട്ടറി കാൽസ്യം സ്കോർ ഇതിലേക്ക് ഒരു ദിശാസൂചനയാണെന്ന് പറയാറുണ്ട്.
0: തീർച്ചയായിട്ടും അതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എല്ലാ റിസ്ക് അസസ്മെന്റിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി ഒക്കെ ആണെങ്കിലും പ്രിവെന്റീവ് സ്കോർസ് പ്രിവെന്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോർ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇതിനെ എത്രയായിരിക്കും നമ്മളുടെ റിസ്ക് എന്ന് അനുമാനിക്കാൻ വേണ്ടി, അത് 10 വർഷത്തെ റിസ്ക് ഉണ്ട്, 30 വർഷത്തെ റിസ്ക് ഉണ്ട്. ഇതൊന്നും വളരെ 100% ഫുൾ പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഇതിനകത്തിലെ കുറച്ചേറെ ഓരോരോ പാരാമീറ്റേഴ്സ് ഇപ്പൊ പറഞ്ഞില്ലേ, ഏജ്, സെക്സ്, ഷുഗറിന്റെ അളവ്, യൂറിൻ ക്രിയാറ്റിനിൻ റേഷ്യോ, അതുപോലുള്ള ഓരോരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ ഇതിന്റെ വെച്ചിട്ട് അതിനനുബന്ധമായിട്ട് പറയാൻ പറ്റും നമ്മളുടെ സാധ്യത എത്രയുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈ കാൽഷ്യം സ്കോറിന്റെ കാര്യം പറഞ്ഞത്, കാൽഷ്യം സ്കോറിൽ നമ്മൾ 0 കാൽഷ്യം സ്കോർ എന്ന് പറയുന്നൊരു ആണെങ്കിൽ ഹൃദയ ഒരു ഇതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതേസമയം 100 മുതൽ 400 വരെ ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക്. അപ്പൊ ഇപ്പോൾ ഒരു കുറച്ച് കാൽഷ്യം സ്കോർ കണ്ടു എന്ന് വെച്ചോളൂ, ഒരു 80 അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളപ്പോൾ ഒരു സ്റ്റാറ്റിൻ തുടങ്ങി വെക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ സാധ്യത കുറവാണ്, പക്ഷേ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈവൻ കാൽഷ്യം സ്കോർ നോർമൽ ആണെങ്കിലും അവിടെ നമുക്കൊരു 100% ഇത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സിനും കൂടി ഒരു അഡീഷണൽ സ്കോറിംഗ് ആണ് കാൽഷ്യം സ്കോർ. അത് മറ്റ് ഇതൊന്നും ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് നമുക്കതൊരു വളരെ സൂചികയാണ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ 1000 ഉണ്ടെന്ന് വെച്ചു, ഡെഫിനറ്റ്ലി ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ളവരിൽ നമ്മൾ അങ്ങനെ ഒരു കാൽഷ്യം സ്കോർ വേണ്ട, ദെൻ പലപ്പോഴും നമ്മൾ ഒരു 5 gram ചെയ്ത് നോക്കും.
1: നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? യാതൊരു ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് എന്റെ ഹൃദയം ശരിയായാണോ പ്രവർത്തിക്കുന്നത് എന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും?
0: ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, അത് ഈ സ്കോറിംഗ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഒരു ഗ്രേറ്റ് എക്സ്റ്റെന്റ് വരെ ഈ പറയുന്ന നമ്മളുടെ കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക, നമ്മളുടെ റിസ്ക് നമ്മൾ അറിയേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, നമ്മളുടെ വീട്ടിലെ ഒരു ഫാമിലി ഹിസ്റ്ററി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററി ആണെന്ന് ഞാൻ പറയും. പിന്നെ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെ ഉണ്ട്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ സ്കോറിംഗ് സിസ്റ്റം ഒരു ഡോക്ടറെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളത് മനസ്സിലാക്കിയിരിക്കുക, എന്നിട്ട് നമ്മളൊരു ECG, എക്കോ, TMT ഇതുപോലുള്ള സാധനങ്ങൾ ഒരു ബേസിക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടും. പിന്നെ ഈ പറയുന്ന യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ അതേപോലെയുള്ള ഈവൻ കാൽഷ്യം സ്കോർ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ പറയാൻ പറ്റും നമ്മളുടെ ഹൃദയം ഒരുമാതിരി ആരോഗ്യത്തിലാണോ ഇരിക്കുന്നതെന്ന്.
1: സാധാരണ ഈ ഭക്ഷണവും ജീവിതശൈലിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഹൃദയാരോഗ്യം. നമുക്ക് ഏറ്റവും അനുകൂലമായ ഭക്ഷണം എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കാറുള്ളത്?
0: തീർച്ചയായിട്ടും ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇപ്പോഴത്തെ വില്ലൻ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഷുഗർ, കോള ആയിക്കോട്ടെ, അതേപോലത്തെ ശീതളപാനീയങ്ങളായിക്കോട്ടെ, ഇതിനെയൊക്കെ നമ്മൾ ടോട്ടലി നോ പറയുക എന്ന് പറയുന്ന കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആഡഡ് ഷുഗേഴ്സ് കഴിയുന്നത് ഒഴിവാക്കുക, ഒരു സോൾട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ പ്രഷറിനേക്കൊക്കെ നയിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് സോൾട്ട്. നമ്മൾ പറയുന്നത് 2 ഗ്രാം സോഡിയം അല്ലെങ്കിൽ ഒരു 6 ഗ്രാം സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, പിന്നെ 6 ഗ്രാമിന് താഴെ നിർത്തുക. എപ്പോഴും അത് നമുക്കിത് പറയുന്നത് കറക്റ്റായിട്ട് എണ്ണി അങ്ങനെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. പക്ഷെ അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ആൾക്കാരോട് ഞാൻ പറയുന്നത്,

0: വെക്കുന്നത് നമ്മളുടെ ഉപ്പ് കുറച്ച് കുറവല്ലേ എന്നുള്ളത് പാകമായിട്ട് വെക്കാൻ പറയും, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഹൈ ഫാറ്റ് ഡയറ്റിനെ ഒഴിവാക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹൈ ഫാറ്റ് ഡയറ്റാണ് പലപ്പോഴും നമ്മൾ പല റെസ്റ്റോറൻറ്റുകളിൽ പോയാലും എല്ലാം കിട്ടുന്നത്. പിന്നെ പിള്ളേരും ഒക്കെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് എല്ലാം ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് നമ്മൾ പോകുന്നതും നല്ലതല്ല. പിന്നെ കുക്ഡ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, റോ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതുപോലത്തെ ഉള്ളതിൻ്റെ കൺസംഷൻ, നട്ട്സിൻ്റെ കൺസംഷൻ കൂട്ടുന്നത്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് നമ്മൾ എന്തും നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നല്ല സാധനങ്ങളെല്ലാം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കരുത്. പ്ലേറ്റ് ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. നട്ട്സ് നല്ലതാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ നട്ട്സിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ എക്സസ് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഒരു സാധനമോ മാറ്റി വെച്ചിട്ട് അതിന് പകരമാണ് ഞാൻ ഈ നട്ട്സ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇപ്പോൾ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്നതായിരിക്കാം, ആ ഡോക്ടർ അത് നല്ലതാന്ന് പറഞ്ഞു എങ്കിൽ അത് പോരട്ടെ. അപ്പോൾ ഈ പ്ലേറ്റ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓഫ് ദ എനർജി ആൻഡ് ഇൻടേക്ക് ഓഫ് ദ എനർജി, ഇതിനകത്തുള്ളൊരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കണം. എന്തിൻ്റെ അമിതമായ യൂസ് പ്രശ്നമാണ്, യാതൊരു സംശയമില്ല.
1: മാത്രമല്ല മറ്റൊരു ആളുകൾക്കുള്ള ആശങ്ക, ഒരിക്കലും ഇത്തരം ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരും. ബ്ലഡ് പ്രഷർ ആകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ആകട്ടെ, അങ്ങനെയാണോ അതോ ഇത് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയുമോ?
0: ഞാൻ ദിവസം ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖങ്ങളെല്ലാം നമ്മളുടെ ഉള്ളിലാണ് ഉണ്ടായത്, ഉള്ളതാണ്. സോ ഇതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പ്രഷർ ഉള്ള ഒരാൾക്ക് ആ ടെൻഡൻസി ഫോർ പ്രഷർ ഡെഫിനറ്റ്ലി ഉണ്ട്. ചില കാരണങ്ങളുണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഇപ്പോൾ മറ്റ് കാരണങ്ങളുമുണ്ട്, ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളുമുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവരുടെ ആ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ അണ്ടർലൈങ് വേറെ എന്തെങ്കിലും കിഡ്നിയുടെ പ്രശ്നം, ട്രാൻസിയൻ്റ് ആയിട്ട് വന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നോർമൽ ആവാം. ബി പിയുടെ മരുന്നുകളെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഈ 95% പേരിലും എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാത്ത, എന്നാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്ന ആ അതിന് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് മിക്കവാറും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യേണ്ടിയും വരാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യം എന്താ വെച്ചാൽ, ആ ഒരു എലിവേറ്റഡ് ബ്ലഡ് പ്രഷറാണ് പല ആൾക്കാർക്കും സ്ട്രോക്ക് അല്ലെ ഹാർട്ട് അറ്റാക്ക് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. സോ തീർച്ചയായിട്ടും അതിന്റെ കൺട്രോളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാർട്ട് ഹെൽത്തി ഡയറ്റും ഹാർട്ട് ഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ കൂടെ നമ്മൾ വെച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് വളരെ ഒരു ഹാപ്പി ഹെൽത്തി ലൈഫ് നയിച്ച് നമ്മുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് വളരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റി നമുക്ക് നയിക്കാൻ കഴിയും.
1: എന്തായാലും ഹൃദയാഘാതത്തെ കുറിച്ചും ഹൃദയ ആരോഗ്യത്തെ കുറിച്ചും ഇത്രയും വിശദമായി FM Health ലൈനിൽ സംസാരിച്ച ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഹൃദയാഘാതം, കാരണങ്ങളും, ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
2: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG Road, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
2: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
2: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.

സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് 29 സെക്കൻഡ്. സേവന വാർത്തകൾ തുടരുന്നു. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടിയിട്ടുണ്ട്. ബാർബർ ഷോപ്പ് നവീകരണത്തിനുള്ള ധനസഹായം, പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കുള്ള ടൂൾ കിറ്റ് ഗ്രാന്റ്, അഡ്വക്കേറ്റ് ഗ്രാന്റ്, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായം എന്നീ പദ്ധതികളിലേക്ക് www.bwin.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം: 0492 2 2

0: ഇരുപത്തിരണ്ട് 335 0492 2223 35.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
4: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: AC യുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
4: AC കൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
5: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിൽ ബിരുദം, RCI രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഈ മാസം 15 രാവിലെ 10 മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491 2 95 10 10 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491 2 95 10 10.

കൊച്ചി എഫ് എമ്മിന്റെ സായാഹ്ന പ്രക്ഷേപണത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിംഗ്. സമയം 8:30. ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ആരാധന എന്ന ഹിന്ദി ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം SD ബർമൻ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
5: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
6: മൈജി പ്രൈസ് ചാലഞ്ച് വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ.
7: TNC അപ്ലൈ.
8: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
6: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്ടുകളും സ്വന്തമാക്കാം.
9: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13 വരെ മാത്രം.

0: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കേക്ക് മേക്കിംഗ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 97 44 20 86 52 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 97 44 20 86 52.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: മൈജി പ്രൈസ് ചലഞ്ച്.
1: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
5: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ. TNC അപ്ലൈ.
0: നീതിന്യായ രംഗത്ത് പിന്നാക്ക വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ പറയാം, 04842983130. 04842983130.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: എന്തേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
7: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
8: അതെവിടുന്ന്?
7: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: സമയം 8:40:31. FM ഈവനിങ്ങിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചേരൻ പാണ്ഡ്യൻ എന്ന തമിഴ് ചിത്രത്തിൽ സ്വർണലത പാടിയത്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും സൗന്ദര്യൻ.

0: എഫ് എം ഈവനിംഗിലിനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: മക്കൾക്ക് രണ്ടു വീട് വേണമെന്ന കാര്യം രാമർ ഇന്നുവരെ ചിന്തിച്ചിരുന്നില്ല. അതിനേക്കാളേറെ രാമർ ആലോചിക്കാതിരുന്ന ഒരു കാര്യം പഴയ വീട് പൊളിക്കുന്നതിനെ കുറിച്ചായിരുന്നു. കാറ്റും വെളിച്ചവും കടക്കാത്ത ചെറിയ മുറികൾ, തലകുനിച്ച് വേണം അതിനകത്ത് കടക്കാൻ, ചാണകം മെഴുകിയ തറ, മുളയുടെ കഴുക്കോലിലും ഓലമടക്കുകളിലും തേരട്ടകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. ചിലപ്പോഴൊക്കെ അവ താഴേക്ക് വീഴും. എല്ലാ വർഷവും കെട്ടിമേയണം. ഇതൊക്കെയാണെങ്കിലും അത് പൊളിച്ച് പുതിയ ഒന്ന് പണിയണമെന്ന് രാമറിന് തോന്നിയിരുന്നില്ല. ഒഴിവ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ രാമർ അവിടെ പോയിരിക്കാറുണ്ട്. ആന്തൂരാൻ കുന്നിൽ നിന്നുയരുന്ന താളാത്മകമായ ശബ്ദം കേൾക്കാൻ ഏറെ നേരം ചെവിയോർത്ത് കിടക്കാറുണ്ട്. വീട്ടിനുള്ളിൽ കെട്ടിനിൽക്കുന്ന ഗന്ധം ശ്വസിച്ച് കണ്ണടച്ച് നിൽക്കാറുണ്ട്. അപ്പോഴൊക്കെ താൻ അമ്മയെയും അച്ഛനെയും അറിയാറുണ്ട്. അമ്മയുടെ മാറിന്റെ ചൂടേറ്റ് കിടന്നുറങ്ങിയത് അനുഭവിക്കാറുണ്ട്. ഉറക്കത്തിലേക്ക് ആണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് തലയിൽ സ്പർശിച്ചുകൊണ്ട് മോനെ എന്ന് വിളിക്കുന്ന അച്ഛന്റെ സ്വരം താൻ കേൾക്കാറുണ്ട്. ആ വീട് പൊളിക്കുന്നതോടെ ഇവയെല്ലാമാണല്ലോ തനിക്കില്ലാതാവുന്നതെന്ന് രാമർ ഓർത്തു. എന്നാൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് കല്യാണിയെ നിരാശപ്പെടുത്താൻ രാമറിന് കഴിയുമായിരുന്നില്ല. പാതി ചിരി പരന്ന കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി മൂക്കിൽ സ്നേഹപൂർവം വിരലുകൾ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അതെങ്ങനെയാ അപ്പോ പൊളിക്കുക? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കതിന് കഴിയുന്നു? രാമറിന്റെ വിഷമം മുഴുവൻ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അത് പൊളിക്കുന്നത് ഭർത്താവിന് വിഷമമുണ്ടാക്കുന്ന ഒന്നാണെന്ന് മനസ്സിലായതോടെ അവൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ വെറുതെ

0: പറഞ്ഞതല്ലേ. അത് പൊളിക്കേണ്ട, പൊര വെക്കാൻ വേറെ സ്ഥലമുണ്ടല്ലോ. പിറ്റേന്ന് വൈകിട്ട് അങ്ങാടിയിലെത്തിയപ്പോൾ രാമറിന് പെട്ടെന്ന് മനസ്സിലായി അവിടെ അസുഖകരമായതെന്തോ നടന്നിരിക്കുന്നു. പള്ളിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പള്ളിയിലേക്ക് നോക്കി കൊറ്റമ്മൽ അമ്പു എന്തോ ഉച്ചത്തിൽ പറയുന്നുമുണ്ട്. അവന്റെ വലിയ ശരീരം വിറച്ചു തുള്ളുകയാണ്. ആ ദൃശ്യം കണ്ടപ്പോൾ തന്നെ രാമറിന്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അമ്പുവിന്റെ സംസാരം കേട്ടുകൊണ്ട് ചേക്കു നിൽപ്പുണ്ടായിരുന്നു.
1: എന്താ ചേക്കു ഉണ്ടായത്?
0: രാമർ വിളിച്ചു ചോദിച്ചു. അന്നേരം ചേക്കു അടുത്തേക്ക് വന്നു. പുല്ല് വിൽക്കുന്നിടത്തുനിന്നാണ് കുഴപ്പമുണ്ടായത്. അരി കൊണ്ടുവന്ന ഒരേ കെട്ടിന് കൊറ്റമ്മൽ അമ്പുവും തൊപ്പയിൽ ഹസനും ഒന്നിച്ച് വില പറഞ്ഞു. പുല്ല് ആർക്ക് കൊടുക്കണമെന്നായി അരി. തടിമിടുക്കുള്ള അമ്പു പുല്ലിന്റെ കെട്ട് ഒന്നിച്ചെടുത്തു. ഹസൻ അത് തടഞ്ഞു. ഉടനെ പിടിവലിയായി. ഹസൻ പുല്ലെടുത്ത് അമ്പുവിന്റെ മുഖത്തേക്കെറിഞ്ഞു, ഒരു ചവിട്ടും കൊടുത്തു. അയാളെ അടിക്കാൻ അമ്പു ഓങ്ങിയപ്പോൾ ഹസൻ ഓടിക്കളഞ്ഞു. പിറകെ അമ്പുവും ഓടി. ഹസൻ പള്ളിക്കകത്ത് കയറിയിരിക്കുകയാണ്, ചേക്കു വിശദീകരിച്ചു. രാമറിന് അപ്പോഴും പേടി വർദ്ധിച്ചു. താൻ ആശങ്കപ്പെട്ടിടത്തേക്കാണ് ഓരോന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് രാമർ ബലമായി സംശയിച്ചു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ അതില്ലാതാക്കേണ്ടിയിരിക്കുന്നു. പള്ളിക്കടുത്തേക്ക് പോവാൻ തുനിഞ്ഞപ്പോൾ ചേക്കു ചോദിച്ചു, വേണോ?
1: മാണം,
0: രാമർ തറപ്പിച്ചു പറഞ്ഞു. അമ്പു അപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. സംസാരവും ഉച്ചത്തിൽ. പള്ളിയിലെ ആൾക്കാർക്കു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാവണം സംസാരം.
2: എന്തിനാ ഈടെ കൂടിയിരിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ പറഞ്ഞു വാങ്ങിയില്ലേ? ഇനി എല്ലാവർക്കും പൊയ്ക്കൂടെ അങ്ങോട്ടേക്ക്. എന്തിനാ ഞാളെ ബുദ്ധിമുട്ടിക്കുന്നത്?
0: രാമർ അടുത്തേക്ക് ചെന്ന് അമ്പുവിന്റെ കയ്യിൽ കയറി പിടിച്ചു.
1: പൊറുക്ക് അമ്പു, പൊറുക്ക്. നമുക്കെല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാം,
0: രാമർ പറഞ്ഞു. അമ്പുവിന്റെ വിറയൽ തൽക്കാലം നിന്നു. അയാൾ ചോദിച്ചു,
2: ഇവർക്ക് പൊയ്ക്കൂടെ അങ്ങോട്ടേക്ക്?
1: ആർക്കും എങ്ങോട്ടും പോകാൻ കഴിയില്ല അമ്പു. ഇമ്മളെല്ലാരും ഈടെ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടവരാ.
2: പിന്നെ ചിലര് ഓരോ വിവരക്കേടുകൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടാകൂ.
1: അതിനെങ്ങനെയാ നമ്മുടെ നാട്ടുകാരെ കുറ്റപ്പെടുത്തുക? ഇനിങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഹസൻ തന്നോട് കാണിച്ചത് തെറ്റാ. അതിന് നീയോനെ ചവിട്ടാനും പിന്നാലെ ഓടാനും പാടില്ലായിരുന്നു.
2: പിന്നെ പള്ളീന്റെ അടുത്ത് വെച്ചും അമ്പലത്തിന്റെ അടുത്ത് വെച്ചും ഇമ്മാതിരി വർത്താനം പാടില്ല.
1: അതെല്ലാം വലിയ തെറ്റല്ലേ അമ്പു?
0: അമ്പു മിണ്ടാതെ നിന്നു.
1: ഇമ്മക്ക് ഇതിപ്പോ തന്നെ സബൂറാക്കണോ?
0: നാളത്തേക്ക് വെക്കരുത്. അപ്പോൾ അനുകൂലഭാവത്തോടെ അമ്പു രാമറിന്റെ നേരെ നോക്കി. അത് കണ്ട രാമർ പള്ളിക്കകത്തുനിന്നും ഹസനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചേക്കുവിനോട് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങാടിയിലെ എല്ലാവരും അവിടെ ഒത്തുകൂടിയിരുന്നു. രാമറിന്റെ സാന്നിധ്യത്തിൽ അമ്പുവും ഹസനും പരസ്പരം ഏറ്റുപറഞ്ഞു. പിന്നെ കൈകൊടുത്തു. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഗ്ലാസ് ചായ പപ്പാതിയാക്കി അവർ പങ്കിട്ട് കുടിച്ചു. മടങ്ങുമ്പോൾ രാമർ ചേക്കുവിനോട് പറഞ്ഞു,
1: ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പോ തന്നെ പറഞ്ഞു തീർക്കണോ? അല്ലെങ്കിൽ വ്രണാവൂ. പിന്നെ ചികിത്സിക്കാൻ വലിയ പാടാണ്.
2: അതിന് മുന്നിട്ടിറങ്ങുന്ന ആളുകളും നാട്ടിൽ വേണോ?
0: ചേക്കു അഭിപ്രായപ്പെട്ടു.
3: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
4: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ട് ഓർമ്മ.
6: പ്രകൃതിയുടെ രുചി.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
9: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
10: ചക്രത്തിന്റെ ഭാഷാ സാംസ്കാരിക വിനിമയം ശ്രദ്ധേയമാണ്. വണ്ടിച്ചക്രം, കുശവൻ ചക്രം, യന്ത്രചക്രം, ജലചക്രം തുടങ്ങി വാച്യാർത്ഥത്തിൽ മാത്രമല്ല ചക്രം പ്രയോഗിക്കപ്പെടുന്നത്. ആവർത്തിക്കുന്ന അനുഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് കാലചക്രം, ജീവിതചക്രം എന്നൊക്കെ പ്രയോഗിക്കുന്നത് സാധാരണമാണ്. പണ്ട് തിരുവിതാംകൂറിൽ ചക്രമെന്ന നാണയം നിലനിന്നിരുന്നതിനാൽ പിൽക്കാലത്തും സാമ്പത്തിക സൂചകമായി ചക്രം ഭാഷയിൽ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. നല്ല ചക്രമുള്ളവർ എന്നു പറഞ്ഞാൽ സമ്പന്നർ എന്നാണ് അർത്ഥമാക്കിയിരുന്നത്.

0: ചക്രമുണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്ന് പ്രസ്തുത നാണയത്തിന് മൂല്യം നഷ്ടപ്പെട്ട കാലത്തും വ്യവഹരിക്കാറുണ്ടായിരുന്നു. ചക്രത്തിന്റെ ഞെരുക്കം ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. ചക്രശ്വാസം വലിക്കുക മലയാളത്തിലെ ഒരു ശൈലിയാണ്. ആയാസകരമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോഴും പദ്ധതികൾ അവസാന ഘട്ടത്തിൽ ഇഴയുമ്പോഴുമെല്ലാം ഈ ശൈലി കടന്നുവരുന്നു. ജലചക്രം കറക്കി തളരുന്ന കർഷകന്റെ അനുഭവവുമായി ബന്ധപ്പെട്ടോ മരണാസന്ന അവസ്ഥയിലെ ക്രമരഹിതവും കഠിനവുമായ ശ്വാസോച്ഛ്വാസത്തെ കുറിക്കാൻ യോഗശാസ്ത്രത്തിലെ ചക്രസങ്കല്പത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട സാദൃശ്യപ്രയോഗത്തിൽ നിന്നോ ആവാം ഈ ശൈലി പിറവിയെടുത്തത്. പ്രതീകാത്മകമായും ചക്രം ഭാഷയിൽ വിനിയോഗിക്കപ്പെടുന്നു. ചാക്രികതയെയും ആവർത്തനത്തെയും പുരോഗതിയെയും കർമ്മവീര്യത്തെയും എല്ലാം ചക്രം പ്രതീകവൽക്കരിക്കുന്നുണ്ട്. ചക്രം ചരതേ എന്ന നിരുക്തി നോക്കിയാൽ സഞ്ചാരവുമായാണ് ചക്രത്തിന് ബന്ധം. അതുകൊണ്ടാണ് ചക്രം ഒരു യാത്രാ പ്രതീകമാകുന്നത്. മഹാവിഷ്ണുവിൻ്റെ ആയുധം എന്ന നിലയിൽ ചക്രം ചിലപ്പോൾ എതിർപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രതീകമാകാം. തുടക്കത്തെയും ഒടുക്കത്തെയും ശക്തമാക്കുന്നതുകൊണ്ട് പൂർണ്ണത എന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്യാനും ചക്രത്തിനാവും. കമ്പനികളുടെ വൃത്താകൃതിയിലുള്ള ലോഗോ പൂർണ്ണത എന്ന ആശയത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. കാലപ്രതീകം എന്ന നിലയിൽ കവിതകളിൽ പലപ്പോഴും ചക്രം കടന്നു വരാറുണ്ട്. കാലമിനിയുമുരുളും വിഷു വരും വർഷം വരും തിരുവോണം വരും എന്ന് കക്കാട് പറയുന്നത് ഉദാഹരണമാണ്. ചക്രത്തിന് കേന്ദ്ര സങ്കല്പം യുക്തമായതിനാൽ ഈശ്വര സംബന്ധിയായ ആവിഷ്കാരങ്ങളിലാണ് ചക്രപ്രതീകങ്ങൾ കൂടുതലായി കാണാറുള്ളത്. ശ്രീചക്രം ഉപാസനയ്ക്കുള്ളതാണ്. പ്രപഞ്ചരൂപരേഖയെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതീകവുമാണത്. ഇന്ത്യയുടെ മൂല്യാധിഷ്ഠിത പാരമ്പര്യത്തിൻ്റെ പ്രതീകമായ അശോകചക്രത്തിൻ്റെ 24 ആരക്കാലുകൾ ബുദ്ധൻ്റെ ഉപദേശങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ദേശീയ പതാകയിൽ അശോകചക്രം ചിത്രീകരിച്ചിരിക്കുന്നത് പ്രതീകാത്മകമായാണ്.
1: മഹിതം മലയാളം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഇനി രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: ശ്രീകുമാരൻ തമ്പി രചിച്ച ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്നു തുടങ്ങുന്ന ഗാനത്തിൽ അക്കാലത്തെ ചില പ്രഗത്ഭ കഥകളി കലാകാരന്മാരെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരാളൊഴികെയുള്ളവരുടെ ചുരുക്കപ്പേരുകളാണ് ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവരുടെ മുഴുവൻ പേരുകൾ? ഉത്തരം പറയാം: കുടമാളൂർ കരുണാകരൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, ഗുരു ചെങ്ങന്നൂർ രാമൻപിള്ള, വാരണാസി മാധവൻ നമ്പൂതിരി.
1: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ പരമേശ്വര ശർമ്മ. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ബാലാമണിയമ്മയുടെ ചിത്രമെഴുത്ത് എന്ന കവിത. നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസർഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികത്തിൽ വീണ്ടും പവർ കട്ടിന്റെ നാളുകൾ. എട്ടഞ്ചിന് വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 വിചാരം, കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രദീപ് ബി ജെയുമായി അഭിമുഖം. നാളെ രാവിലെ 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, വാർത്തകളെ തുടർന്ന് ഓർമ്മച്ചിന്ത്. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം, കഥകളി കലാകാരന്റെ കൃഷി നന്മ, മുടക്കുഴ ബൈജുകുമാർ പങ്കെടുക്കുന്നു. നാളെ വൈകിട്ട് 6:50. നാളെ വൈകിട്ട് 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. നാളെ രാത്രി 8:05 യുവവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പി എം പ്രഭു പങ്കെടുക്കുന്നു 2-ാം ഭാഗം. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കൾ, ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഇവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ട പരിപാടികളുമായി എഫ് എം ഇവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

അടുത്ത ഗാനം അലങ്കാരച്ചെപ്പ് എന്ന നാടകത്തിൽ ദീപു പാടിയത്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം പള്ളുരുത്തി രാജു.

നാടകഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മൗനം എന്ന നാടകത്തിൽ എം പി ഷൺമുഖൻ പാടിയത്, രചന ലിനി വിശ്വനാഥൻ, സംഗീതം സിദ്ധാർത്ഥ് വിജയൻ.

മൗനം എന്ന നാടകത്തിൽ എം പി ഷൺമുഖൻ പാടിയ ഗാനത്തോടെ നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 കഴിഞ്ഞ് 30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ആ നിമിഷം എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം.

സർപ്പം എന്ന ചിത്രത്തിൽ യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം.

ചിത്രം നായാട്ട്, ഗായകർ പി ജയചന്ദ്രൻ, വാണി ജയറാം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

തിരുവോണം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം അടുത്തത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ബെൽറ്റ് മത്തായി എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9:59:48. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി കേൾക്കാം ഡൽഹിയിലെ.

0: Ability between the two countries. A special cultural performance, Navarasa, the universe of shared emotions, was presented during the BRICS Leaders Summit Gala dinner hosted by the Prime Minister today at Bharat Mandapam in New Delhi. The cultural event featured the BRICS Symphony, One Rhythm, Many Cultures, bringing together musicians from BRICS members and partner countries in a unique collaborative musical performance. And in US Open tennis, defending champion Arina Sabalenka will take on Elena Rybakina in the women's singles final tonight. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11:10:08. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും സുഖനിദ്രയോടെ ശുഭരാത്രി. ജയ് ഹിന്ദ്.